0: എടുക്കുവാൻ സാധിക്കുന്നത് നാം ഏറ്റവും ശാന്തമായിരിക്കുമ്പോഴാണ്. മനസ്സ് സ്വസ്ഥവും ശാന്തവുമാക്കാൻ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും വഴി കണ്ടെത്തണം. ചിലർക്ക് ധ്യാനത്തിലൂടെ മനസ്സിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കും. ചിലർക്ക് മതഗ്രന്ഥങ്ങളോ ഏതെങ്കിലും രസകരമായ പുസ്തകങ്ങൾ വായിക്കുന്നതോ ആയിരിക്കും. ചിലർക്ക് ദീർഘയാത്രയോ ഡ്രൈവോ ആകാം. എത്ര ധനമുണ്ടായാലും പെരുമയും പ്രശസ്തിയും ഉണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്തു മെച്ചം? യഥാർത്ഥ സമ്പന്നൻ കൈ നിറയെ പണമുള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളവനാണെന്ന് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഒന്നിനെപ്പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും എന്ന് ശ്രീ അബ്ദുൾ കലാം. ചൈനീസ് ചിന്തകൻ ലോവേർട്സെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ രാജ്യങ്ങളിലുണ്ടാവണം, രാജ്യങ്ങളിലുണ്ടാകണമെങ്കിൽ നഗരങ്ങളിലുണ്ടാകണം, അതിന് അയൽക്കാർ തമ്മിൽ സമാധാനമുണ്ടാകണം, അയൽക്കാർ തമ്മിൽ സമാധാനമുണ്ടാകണമെങ്കിൽ സ്വന്തം വീട്ടിലുണ്ടാകണം, വീട്ടിലുണ്ടാകണമെങ്കിൽ അവനവൻ്റെ ഹൃദയത്തിലുണ്ടാകണം. സമാധാനം എന്നിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. എൻ്റെ സമാധാനമാണ് അവരെൻ്റെ സമാധാനം. ഒരിക്കൽ ഒരു രാജാവ് സമാധാനം എന്ന പ്രമേയം വെച്ച് ഒരു ചിത്രരചനാ മത്സരം നടത്തി. അതിൽ രണ്ടെണ്ണം അതിമനോഹരങ്ങളായിരുന്നു. ഒന്ന്, മനോഹരമായ കുന്നുകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ തടാകം. രണ്ട്, കാറ്റും കോളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മറവിൽ ശാന്തമായി ഉറങ്ങുന്ന അമ്മപ്പക്ഷിയുടെ ചിത്രം. യഥാർത്ഥ സമാധാനം പ്രശ്നങ്ങളില്ലാത്തതല്ല, പ്രശ്നങ്ങളുടെ നടുവിലും ശാന്തമായി അതിനെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ചിത്രമാണ് രാജാവ് തിരഞ്ഞെടുത്തത്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആർക്കും ഉണ്ടാവുകയില്ല. എന്നാൽ ആ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മെ ശാന്തരും സ്വസ്ഥരും ആക്കുന്നത്. സമാധാനത്തിലേക്കൊരു പാതയില്ല, സമാധാനമാണ് പാത എന്നാണ് ഗാന്ധിജി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പാത സമാധാനമാകുമ്പോൾ തർക്കങ്ങൾക്കും അക്രമത്തിനും അവിടെ പ്രസക്തിയില്ല. അതെ, സമാധാനം മനുഷ്യരാശിയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ്. ശാന്തമായി ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും നാം തയ്യാറാകുമ്പോൾ സമാധാനം കൈവരിക്കുവാൻ സാധിക്കും. അക്രമാസക്തമായ യുദ്ധത്തിലേർപ്പെടുന്നതിനേക്കാൾ ധൈര്യം സമാധാനപരമായ ചർച്ചകളിൽ ഏർപ്പെടാനാണ് വേണ്ടത്. സമാധാനം ഒരു പുഞ്ചിരിയിൽ ആരംഭിക്കുന്നുവെന്ന് മദർ തെരേസ. ചുരുക്കത്തിൽ, ശാശ്വതമായ സമാധാനം കാംക്ഷിക്കുന്ന നാം സുമനസ്സിൻ്റെ വക്താക്കളാകണം. കാറ്റും കോളും നിറഞ്ഞ ജീവിതാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും സമാധാനം അനുഭവിക്കുവാൻ നാം വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിനു വേണ്ടിയാകട്ടെ നമ്മുടെ ലക്ഷ്യവും പ്രയത്നവും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സിസ്റ്റർ അഷ്മിത എസി. FM പ്രധാന വാർത്തകൾ. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്ഥിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണ കരാറുകാരൻ പണി പൂർത്തിയാക്കുന്നത് എഴുതി നൽകിയില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുമെന്ന് മന്ത്രി പി കെ ബഷീർ. മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. KSRTC ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനം. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം ഒന്നായ 18 രാവിലെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടത്തും. 20 വർഷം കഴിഞ്ഞും സർവീസ് നടത്തിയ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. കോഴിക്കോട് മാളിക്കടവ് ഗോവിന്ദപുരം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പാരീസൻസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പാരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, 7:05 ഓപ്പൺ ഫോറം സ്മൃതി സാക്ഷ്യം, 7:15 ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒരു ഗാനം മാത്രം. സഹപ്രായോജകർ വെനീഷ്യ ബാത്വേർ. 7:20 ട്രെഡി മിക്സ് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലേഴ്സ് ശ്രദ്ധ. അഞ്ചിന് സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽ പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 കണ്ണങ്കണ്ടി ഗാനോപഹാരം. 9:15 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം. വാർത്താജാലകം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. പ്രിയഗീതം. 11:00 യുവർ ചോയ്സ്. 12:00 എവർ ഗ്രീൻ ട്വിറ്റ്സ്.

ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് കേട്ടത്. ആലപിച്ചത് എം എൻ രാജീവ്. കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം അമ്മയെ കാണാൻ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കേരള.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം യേശുദാസും പി സുശീലയും പാടിയ ഗാനം ചിത്രം ഭാർഗവീ നിലയം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: സ്മൃതി മധുരം

0: 3.6 റിയൽ എഫ്എം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ ഇനി കേൾക്കാം ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
0: ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 9 നടക്കാവ് കേളപ്പജി പാർക്കിൽ ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെ കെ കേളപ്പൻ ചരമ ദിനാചരണം. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കെ കെ രഞ്ജിത്തിന്റെ ചിത്രപ്രദർശനം ലാസ്റ്റിംഗ് ഷാഡോ 11 മണിക്ക്.

ഗാന്ധിഗൃഹം കേളപ്പജി ഓഡിറ്റോറിയത്തിൽ കേളപ്പജി അനുസ്മരണ പ്രഭാഷണം 10 മണിക്ക് വിജയരാഘവൻ ചേലിയ പങ്കെടുക്കുന്നു. വൈകിട്ട് 3:30 മാനാഞ്ചിറ CSI കത്തീഡ്രൽ

0: ഇന്ന് മുൻവശം സ്പെഷ്യൽ സ്കൂൾ കലോത്സവം. ഉത്സവ് 2026 വിളംബര ജാഥ. കലക്ടർ എം എസ് മാധവിക്കുട്ടി പങ്കെടുക്കുന്നു. ടൗൺ ഹാളിൽ ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് നടത്തുന്ന എം എസ് ബാബുരാജ് അനുസ്മരണം ഉദ്ഘാടനം കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കുന്നു. വൈകിട്ട് 5:30. വളയനാട് ക്ഷേത്രം മാനവേദ സംഗീതോത്സവത്തിൽ കെ സി വിവേക്രാജയുടെ സംഗീത കച്ചേരി വൈകിട്ട് 6:30. ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സാങ്കേതിക വിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
0: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന്

0: വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 MPമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി MPയെയും കയ്യേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് BJP കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MPമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും വിമർശിച്ച് BJP. പ്രതിപക്ഷത്ത് നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് BJP ദേശീയ വക്താവ് ഡോക്ടർ സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും MPമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. പൊതുജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി M ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി M ലിജു പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
1: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾക്ക് കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം KSRTC അറിയിച്ചത്. KSRTC ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും KSRTC അറിയിച്ചിട്ടുണ്ട്.
0: MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ MLA കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോപിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് MLA അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാമൊന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ

0: ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി അറിയിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. രാവിലെ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. BJP അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു. റീലഫമിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര ആശംസിക്കുന്നു.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
9: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
8: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
10: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: பரி சன்ஸ் லிபர்டி சன்ஃபிளவர் ஆயில் மார்க்கெட் பால்ஸ்.
1: கொதி தீர கழிக்கാൻ லிபர்ட்டி സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ ബി എസ് സി സെൻസെക്സ് 685 പോയിന്റ് കൂടി 73,067, നിഫ്റ്റി 220 പോയിന്റ് കൂടി 22,776 വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലെ വിപണിയിൽ സ്വർണഗ്രാമിന് 13,770, പവന് 110,160.
0: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: 1981 ഒക്ടോബർ 7 വൈക്കത്ത് ജനിച്ച വിജയലക്ഷ്മി തന്റെ വ്യത്യസ്തതയാർന്ന ആലാപനം കൊണ്ടും

ശബ്ദ സൗകുമാര്യം കൊണ്ടും സ്വയം വികസിപ്പിച്ചെടുത്ത ഗായത്രി വീണാവാദനം കൊണ്ടും സംഗീത ആസ്വാദകരുടെ മനം കവർന്നു. 2013 പുറത്തിറങ്ങിയ നടൻ എന്ന ചിത്രത്തിലെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന ഗാനത്തിന് സംസ്ഥാന അവാർഡും ഫിലിംഫെയർ അവാർഡും ലഭിച്ച വിജയലക്ഷ്മി ഈ വർഷം അങ്ങുവാനക്കോണിലെ എന്ന ഗാനത്തിലൂടെ ദേശീയ അവാർഡിന് അർഹയായി. ഈ ജന്മദിനത്തിൽ അങ്ങുവാനക്കോണിലെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വളരുന്ന ഭാരതം, ഇന്ത്യയുടെ വൈവിധ്യം വിളിച്ചോതുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സങ്കല്പത്തിൽ ഉയർന്ന പുതിയ പാർലമെന്റ് മന്ദിരം, മയിൽ പ്രമേയമാക്കി നിർമ്മിച്ച ലോക്സഭയും താമര പ്രമേയമാക്കിയ രാജ്യസഭയും ചേർന്ന അത്യാധുനിക ഭരണകേന്ദ്രം, അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായ ചെങ്കോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൂക്കോ പെൻഡുലവും അലങ്കരിക്കുന്ന മധ്യഹാൾ, 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷകൾ തുടിക്കുന്ന ഭാരത ജനാധിപത്യത്തിന്റെ പുതിയ മകുടം, പുതിയ പാർലമെന്റ് മന്ദിരം. വളരുന്ന ഭാരതം.
3: സ്മൃതി സാക്ഷ്യം.
4: ഇന്ന് ഈ പരിപാടിയിൽ മാധ്യമപ്രവർത്തന രംഗത്തെ തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രേംചന്ദ് പി.
5: ഈ ഹോൾ പീരീഡിൽ ഫിലിം ക്രിട്ടിക് എന്നുള്ള നിലക്ക് ഇന്റർനാഷണൽ ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷനായിട്ടുള്ള ഫിപ്രസിൻ്റെ മെമ്പറായിരുന്നു. അതിൽ ഒരു തവണ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലായിട്ടുള്ള ബുസാൻ, സൗത്ത് കൊറിയയിലെ ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയായിട്ട് പോകാൻ ഇട വന്നിട്ടുണ്ട്. 1988 ആദ്യമായിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാതൃഭൂമി എന്നെ ഡെപ്യൂട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ്റെ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് എത്തിയപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത്. അതൊരു ഐ ഓപ്പണറായിരുന്നു ഒരു സിനിമ കാഴ്ചകളുടെ ഇടയിലേക്ക്. ആദ്യത്തെ ഒരു വലിയ ഫെസ്റ്റിവലിന് അനുഭവിക്കുന്നു. പക്ഷെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ അനുഭവം എന്ന് പറയുന്നത് 1980 കോഴിക്കോട്ട് നടന്ന പുഷ്പ തിയേറ്ററിൽ വെച്ചിട്ട് ചെലവൂർ വേണുവേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ 14 ദിവസം നീണ്ടു നിന്ന ഫെസ്റ്റിവലായിരുന്നു. അത് നമ്മളുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ അനുഭവം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. പിന്നെ കൊച്ചു കൊച്ചു കുട്ടി കുട്ടി ഫെസ്റ്റിവൽസായിട്ട് ആണ് പിന്നെ അത് പരിഗണിക്കുന്നത്. 88 ഇഫിയിൽ എത്തിയതോടുകൂടി എല്ലാ വർഷവും പിന്നെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതായി. 91 ദീദിയായിട്ടുള്ളൊരു മാരേജ് ഉണ്ടാകുന്നത്. അത് 91 onwards പിന്നെ എല്ലാ വർഷത്തിലും ദീദിയും ഈ ഫിലിം ഫെസ്റ്റിവൽ ജേണീൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. 2004 ചിത്രഭൂമിയിൽ വന്നതിന് ശേഷം ചിത്രഭൂമി അതുവരെ ഒരു തണുത്ത് ഉറഞ്ഞ് കിടക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് അതിനൊരു റീവാമ്പിങ് ഉണ്ടാവുകയും അത് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് ലൈവ്ലി ആവുകയും ഒക്കെ ചെയ്തതോടുകൂടി മാനേജ്മെൻറ്റൊക്കെ വളരെ ആക്റ്റീവായിട്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രേയംസ് കുമാറാണ് പറഞ്ഞത്, നീ ഇവിടുത്തെ ഈ ലോക്കൽ ഫെസ്റ്റിവലൊക്കെ പോകുന്നതിന് പകരം നല്ല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ടാവും പുറത്തുണ്ടോ എന്ന് നോക്ക്, നീ ലൊക്കേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി, അടുത്ത വർഷം പുറത്തെവിടെയെങ്കിലും പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാൻ സെബാസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. സാൻ സെബാസ്റ്റ്യനിൽ 2 വളരെ മെമ്മറബിളായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒന്ന് 80s നമ്മളുടെയൊക്കെ തന്നെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഹീറോ ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു യുഗോസ്ലോവ് ഡയറക്ടറായിട്ടുള്ള ഡ്യൂഷൻ മക്വാജി എന്നുള്ള വിൽഹംറി മിസ്റ്ററീസ് ഓഫ് ഓർഗാനിസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര റാഡിക്കൽ ആൻറ്റിഫാസിസ്റ്റ് സിനിമയൊക്കെ എടുത്ത ഡയറക്ടറായിരുന്നു അയാൾ. നമ്മളുടെയൊക്കെ അന്നത്തെ വലിയൊരു ആരാധന പുരുഷന്മാർ അയാളെ. പിന്നെ അയാളെ പറ്റിയൊരു 91 യുഗോസ്ലോവിയ തകർന്നതോടുകൂടി പിന്നെ അയാൾ ആ അവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടോ ഒന്നും അയാളെ പറ്റിയിട്ട് ഒന്നും കേൾക്കാനില്ലായിരുന്നു. പിന്നെ സാൻ സെബാസ്റ്റ്യനിൽ എത്തിയപ്പോൾ ഈ വിൽഹംറി മിസ്റ്ററീസ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ഒരു ക്യൂറേറ്റഡ് ഷോ ഉണ്ട് എന്നപ്പം അത് തിരഞ്ഞു പിടിച്ച് ആ തിയേറ്ററിൽ പോയിരുന്നപ്പോഴാണ് ഡ്യൂസൻ മക്വാജീവിനെ തന്നെ നേരിട്ടിട്ട് ആ സിനിമ പ്രസൻറ്റ് ചെയ്തത്. അത് അയാളുടെ ഒപ്പം ഇരുന്നിട്ട് അതേ സിനിമ കാണാൻ പറ്റാമെന്ന് ഉള്ളത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ തന്നെ ഇടക്ക് കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചില ഭാഗങ്ങളൊക്കെ എത്തുമ്പം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രസൻറ്റേഷനിൽ അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പം ഓടി ഫെസ്റ്റിവൽ ബുക്കിൽ തന്നെ അയാളുടെ ഓട്ടോഗ്രാഫ് വാങ്ങി. ഞാൻ ഇന്ത്യ കേരളം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും അവർ കേൾക്കുക പോലും ചെയ്തിട്ടില്ല. അയാളുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഓഡിയൻസിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അന്ന് സെൽഫി എടുക്കാൻ

നമുക്ക് ക്യാമറകളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ക്യാമറ ഉണ്ടായിരുന്നു, ക്യാമറയിൽ ഡ്യൂഷൻ മക്വാജോ സംസാരിക്കുന്നൊരു ഫോട്ടോ എടുത്തിരുന്നു. അയാളുടെ ഓട്ടോഗ്രാഫും വാങ്ങാൻ പറ്റി, അതിപ്പോഴും സൂക്ഷിക്കുന്ന. പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഓട്ടോഗ്രാഫ്സ് മാത്രമാണ് ലൈഫിൽ തന്നെ വാങ്ങുക. ഒരു ഡൽഹി ഫെസ്റ്റിവലിൽ അന്നത്തെ മുഖ്യാതിഥി കമലഹാസനായിരുന്നു. അപ്പം മുഖ്യാതിഥീൻ്റെ അടുത്തേക്കൊന്നും സാധാരണഗതിയിൽ ആ സമയത്ത് ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു ജേർണലിസ്റ്റിനൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. നിറച്ച് ഭയങ്കര ഡൽഹിയിലെ ഫെസ്റ്റിവൽ വെന്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോലീസും പട്ടാളവും ഒക്കെ ഉള്ള സാധനമായിരുന്നു. പക്ഷേ കമലഹാസൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഫെസ്റ്റിവലിൻ്റെ ഇനോഗ്രേഷനും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കമലഹാസൻ അവിടെ തന്നെ മൂന്ന് ദിവസം അവിടെ തന്നെ താമസിച്ചിട്ട് സാധാരണ ഡെലിഗേറ്റിനെ മാതിരി സിനിമകൾ കണ്ട് നടക്കുകയായിരുന്നു. 70s ഒരു പേഴ്സണൽ ജേണിയിൽ ഒരു പ്രേംനസീർ ആരാധകനായിട്ടുള്ള ഒരു ടീനേജ് പീരീഡിൽ നിന്നും നമ്മൾ ജമ്പ് ചെയ്യുന്നത് കമലഹാസൻ ആരാധകൻ എന്നുള്ള നിലയിലേക്കാണ് നമ്മളുടെയൊക്കെ ഒരു യൗവനത്തിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ആളെ നേരിട്ടിട്ട് കണ്ടപ്പം നമുക്കൊരു ഓട്ടോഗ്രാഫ്

0: ഒരു സാധാരണ ഡെലിഗേറ്റിനെമാർ സിനിമകൾ കണ്ട് നടക്കുകയായിരുന്നു. 70s ഒരു ഒരു പേഴ്സണൽ ജേണിയിൽ ഒരു പ്രേംനസീർ ആരാധകനായിട്ടുള്ള ഒരു ടീനേജ് പീരീഡിൽ നിന്നും നമ്മൾ ജമ്പ് ചെയ്യുന്നത് കമലഹാസൻ ആരാധകൻ എന്നുള്ള നിലയിലേക്കാണ് നമ്മളുടെയൊക്കെ ഒരു യൗവനത്തിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ആളെ നേരിട്ടിട്ട് കണ്ടപ്പം നമുക്കൊരു ഓട്ടോഗ്രാഫ് വാങ്ങണം തോന്നി. ഞാനും ദീദിയും കൂടെ കമലഹാസനൊന്ന് ഫ്രീ ആയിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെന്ന് ദാമോദര മാഷ് കമലഹാസന് വേണ്ടിയിട്ട് അവരൊന്നിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വ്രതം എന്ന് പറയുന്ന സിനിമ. കൂടാതെ മാഷിൻ്റെ രണ്ടോ മൂന്നോ സിനിമകൾ തമിഴിലേക്ക് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ട് കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആവുന്നാഴി, ഈനാട്. ഈനാട് കമലഹാസൻ്റെ 60 വയസ്സായപ്പം കമലഹാസൻ്റെ 60 സിനിമകളിൽ 1982 സിനിമ എന്ന് പറയുന്നത് ഈനാടാണ്. മാഷ തമിഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രയോ ശ്രമിച്ചിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. മാഷ മലയാളത്തിൽ വിട്ടുവരാൻ റെഡിയല്ലായിരുന്നു. ഇന്ത്യൻ അടുക്കളയിലെ എത്രയോ സിനിമകൾക്ക് ഇൻസ്പിറേഷനായത് ഈനാട് മാരുത്തെ അതിലത്തെ ബാലൻ കെ നായരുടെ ക്യാരക്ടർ ആയിരുന്നു എന്നൊക്കെ കമലഹാസൻ അന്ന് ഭയങ്കര ഇതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു. ഒരു ദീർഘ കോൺവെർസേഷൻ ആയിരുന്നു കമലഹാസൻ. പിന്നെ ഒരു ഓട്ടോഗ്രാഫ് അനുഭവം എന്ന് പറയുന്നത് ലോക പ്രശസ്ത കൊറിയൻ ഡയറക്ടറായിട്ടുള്ള കിംകി ഡൂക്കൻ നമുക്ക് യാദൃശ്ചികമായിട്ട് കയ്യിൽ കിട്ടിയതാണ്. ഗോവ ഇഫി ഫെസ്റ്റിവലിൽ കിംകി ആയിരുന്നു മുഖ്യാതിഥി. ചടങ്ങ് കഴിഞ്ഞപ്പം അതിൻ്റെ കലാ അക്കാദമിയിൽ വെച്ചിട്ടായിരുന്നു ചടങ്ങ്. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് അവിടുത്തെ കേന്ദ്രമന്ത്രിമാരും മറ്റ് പട്ടാളവും എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുൾ ഗ്യാങ് ഡിന്നറിനായിട്ട് റൈറ്റ് സൈഡിലൂടെ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയപ്പം ഈ കിംകി ഡൂക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കലാ അക്കാദമീൻ്റെ ഒരു വിജന സ്ഥലത്ത് ഓപ്പൺ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഇരുന്നു. ആരുമില്ല, അയാളുടെ കൂടെ പേഴ്സണൽ സെക്യൂരിറ്റി പോലും ഇല്ല. എനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് തന്നെ വലിയൊരു ബോളിവുഡ് ആക്ടർ കൂടെ അന്ന് സ്റ്റേജിലുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫോക്കസ് മുഴുവൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റഡ് ആയിപ്പോയി. കിമ്മിനെ എല്ലാവരും മറന്നുപോയി. കിംകി ഡൂക്ക് സിനിമകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അന്ന് ഭയങ്കര ഒരു മാസീവായിട്ടൊരു തരംഗം ആയി മാറിയ ഒരു കാലത്തായിരുന്നു. ഞങ്ങൾ ഈ അവിടെ കലാ അക്കാദമിൻ്റെ ഈ സൈഡിലേക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ അന്ന് കേരളയിൽ ബിജുമൂത്തത്തിയുണ്ട്, ആക്ടർ വിനീതുണ്ട്, ദീദിയുണ്ട്, ഇത്രയും ആൾക്കാരാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോഴാണ് കിംകി ഡൂക്ക് അവിടെ ഒരു വരാന്തയിൽ ഒരു ഇതിൻ്റെ അടിയിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടത്. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. കിംകിക്ക് കൊറിയ വെച്ചിട്ട് വേറൊരു ഭാഷയും അറിയില്ല. പിന്നെ എന്ത് ഭാഷയിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എന്നുള്ള ഒന്നിച്ചിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ തന്നെ അന്ന് ശങ്കർമോഹനായിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ. പേഴ്സണലായിട്ട് വളരെ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വിവരം അറിയിച്ചു, നിങ്ങളുടെ മുഖ്യാതിഥി ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെയുണ്ട്, വേണമെങ്കിൽ ആളെ അയച്ചാൽ വിട്ടുതരാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പോലീസിനും മറ്റ് വാഹനമൊക്കെ അയച്ച് അദ്ദേഹത്തിനെ നമ്മൾ അവരുടെ ഡിന്നർ സ്ഥലത്തേക്ക് അയച്ചു. അങ്ങനെ കിംകി ഡൂക്ക്, കമലഹാസൻ, ജ്യൂസൻ മെക്വാജ്, അങ്ങനെ 3 ഓട്ടോഗ്രാഫറാണ് ഈ 35 വർഷത്തെ ചലച്ചിത്ര യാത്രകളിൽ മെമ്മറബിളായിട്ടുള്ള യാത്ര.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരിപാടിയിൽ ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രേംചന്ദ് പി.
2: സ്മൃതി സാക്ഷ്യം.
3: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
4: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
3: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
5: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: മലയാള സിനിമയിലെ പ്രണയഗാനങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക അഴകാണ്. പ്രത്യേകിച്ച് ശ്രീകുമാരൻ തമ്പിയുടെ വരികളും MS ബാബുരാജൻ ഈണവും എസ് ജാനകിയുടെ ശബ്ദവും ഒന്നിക്കുമ്പോൾ ഇന്ന് നമുക്ക് കേൾക്കാം 1972 പുറത്തിറങ്ങിയ പുള്ളിമാൻ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഈ നിത്യഹരിതഗാനം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഡോക്ടർ ശങ്കർ CNT സെന്റർ, ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
2: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
1: സഹപ്രായോജകർ വെനീസിയ ബാത്വേർ.
3: വെനീസിയ ബാത്വേർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
4: 2 വർഷം വാറണ്ടി.

0: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ബെനീസിയ ബാത്ത് വെയറുകൾ.
2: ബെനീസിയ ബിയോണ്ട് ദ സ്കൈ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ, ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ.
5: വെനീസിയ ബാത്ത്വെയർസ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
3: ട്രെഡി മിക്സ് കറി പൗഡർ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
6: ഈ ചിക്കൻ കറി കൊള്ളാലോ, പണ്ട് അമ്മ വെക്കുന്ന അതേ രുചി.
7: ഇതിന്റെ ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. നല്ല തേങ്ങാ വറുത്തരച്ച തനി നാടൻ കറി പൗഡർ ആയ ട്രെഡി മിക്സ് കറി പൗഡർ ആണ് ഇതിന്റെ കൂട്ട്.
8: ട്രെഡി മിക്സ് കറി പൗഡർ.
9: സുപരിചിതമായ വാക്കാണ് മിഷൻ. എം ആർ

0: MISSION, മിഷൻ ദൗത്യം, റെസ്ക്യൂ മിഷൻ രക്ഷാദൗത്യം. ദി ഓർഗനൈസേഷൻ വാസ് ഫോംഡ് വിത്ത് ദി മിഷൻ ഓഫ് ഇറാഡിക്കേറ്റിംഗ് കറപ്ഷൻ ഫ്രം സൊസൈറ്റി, സമൂഹത്തിൽ നിന്നും അഴിമതി ഉന്മൂലനം ചെയ്യുക എന്ന ദൗത്യവുമായാണ് സംഘടന രൂപീകൃതമായത്. ദി ഓർഗനൈസേഷൻ വാസ് ഫോംഡ് വിത്ത് ദി മിഷൻ ഓഫ് ഇറാഡിക്കേറ്റിംഗ് കറപ്ഷൻ ഫ്രം സൊസൈറ്റി. ഇറാഡിക്കേറ്റ്, ERADICATE, ഇറാഡിക്കേറ്റ്, ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക. ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കാൻ രൂപീകൃതമാവുന്ന ആളുകളുടെ സംഘം അഥവാ സംഘടനയും മിഷൻ ആണ്. ഉദാഹരണത്തിന്, ഡിപ്ലോമാറ്റിക് മിഷൻസ് വേ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വേരിയസ് കൺട്രീസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് അവർ ഇന്റർനാഷണൽ റിലേഷൻസ്. നമ്മുടെ അന്തർദേശീയ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നയതന്ത്ര ദൌത്യ സംഘങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് മിഷൻസ് വേ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വേരിയസ് കൺട്രീസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് അവർ ഇന്റർനാഷണൽ റിലേഷൻസ്. She is a woman with a mission and will leave no stone unturned in her quest. അവർ നിശ്ചയദാർഢ്യമുള്ള സ്ത്രീയാണ്. തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അന്വേഷണത്തിൽ അവർ ഒരു സാധ്യതയും വിട്ടുകളയില്ല. She is a woman with a mission and will leave no stone unturned in her quest. Quest, QUEST, quest, അന്വേഷണം, തിരച്ചിൽ, പര്യവേക്ഷണം. എന്തെങ്കിലും കണ്ടെത്താനുള്ള ദീർഘമായ പരിശ്രമത്തെയോ യാത്രയെയോ ആണ് ക്വെസ്റ്റ് എന്ന പദം സൂചിപ്പിക്കുന്നത്. ഹിയർ വുമൺ വിത്ത് എ മിഷൻ മീൻസ് എ വുമൺ വിത്ത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. വുമൺ വിത്ത് എ മിഷൻ എന്നാൽ നിശ്ചയദാർഢ്യമുള്ള സ്ത്രീ എന്നാണ് അർത്ഥം. മാൻ വിത്ത് എ മിഷൻ, വുമൺ വിത്ത് എ മിഷൻ, പേഴ്സൺ വിത്ത് എ മിഷൻ, ഇത് ഒരു ഭാഷാപ്രയോഗമാണ്. ലക്ഷ്യപ്രാപ്തിക്കായി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഒരൽപ്പം തമാശ കലർത്തിയോ ആരാധനയോടെയോ വിശേഷിപ്പിക്കാൻ ഉതകുന്ന ഭാഷാപ്രയോഗം. അവനവൻ നിശ്ചയിച്ചുറപ്പിച്ചത് നടപ്പിൽ വരുത്തും എന്ന ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തി. വെൻ രാജ് സെറ്റ്സ് ഹിസ് ഹാർട്ട് ഓൺ ഹെൽപ്പിംഗ് സംവൺ, ഹി ടേൺസ് ഇൻ ടു എ മാൻ വിത്ത് എ മിഷൻ. ആരെയെങ്കിലും സഹായിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ തീവ്രമായ ദൃഢനിശ്ചയമുള്ള ഒരാളായി രാജ് മാറുന്നു. വെൻ രാജ് സെറ്റ്സ് ഹിസ് ഹാർട്ട് ഓൺ ഹെൽപ്പിംഗ് സംവൺ, ഹി ടേൺസ് ഇൻ ടു എ മാൻ വിത്ത് എ മിഷൻ. It is interesting to watch Jaya transform into a woman with a mission when it comes to teaching her kids. തന്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏറെ ദൃഢനിശ്ചയമുള്ള ഒരാളായി ജയ മാറുന്നത് കാണാൻ ഏറെ കൗതുകകരമാണ്. It is interesting to watch Jaya transform into a woman with a mission when it comes to teaching her kids.
1: English Matters, presented by Smita Manikur.
2: Treddy Mix Curry Powder, English Matters. Prayojagar, Treddy Mix Curry Powder, a traditional blend.
3: വളരുന്ന ഭാരതം. അഞ്ചി നദിക്ക് 331 മീറ്റർ മുകളിൽ വാനിലുയർന്നു നിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം, സാധാരണ തൂണുകൾ ഉറച്ചു നിൽക്കാത്ത മലനിരകളെ കീറിമുറിച്ച് കശ്മീർ റെയിൽപാതയിലെ നിർണായക വിടവ് നികത്തിയ അത്ഭുതം, 193 മീറ്റർ ഉയരമുള്ള കൂറ്റൻ വൈഷേപ്പ് ടവറും 8200 മെട്രിക് ടൺ സ്റ്റീലും ചേർന്ന എഞ്ചിനീയറിംഗ് വിസ്മയം, ഇന്ത്യൻ റെയിൽവേയുടെ അപൂർവ നേട്ടം, പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ആഞ്ചിഗാർഡ് ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ്

0: ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: വായനാറ്റം അഥവാ ഹാലിറ്റോസിസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മാഹി ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഖിൽ രാജ്.
2: വായനാറ്റം അഥവാ ഹാലിറ്റോസിസ് അനുഭവപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നതാണ് പരമാർത്ഥം. ഹാലിറ്റോസിസ് എന്ന പദം ലാറ്റിൻ വാക്കായ ഹാലിറ്റസ് അഥവാ ശ്വാസം, ഗ്രീക്ക് പദമായ ഓസിസ് അഥവാ രോഗം എന്നീ വാക്കുകളുടെ കൂടിച്ചേരലാണ്. പ്രാചീന കാലം തൊട്ടേ വായനാറ്റവും അതിൻ്റെ ചികിത്സകളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. വായനാറ്റം ഒരു അവസ്ഥ മാത്രമല്ല, അത് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ കൂടിയാണ്. വായനാറ്റത്തിൻ്റെ ആശങ്കകളെ രണ്ടായി തരംതിരിക്കാം: യഥാർത്ഥത്തിലുള്ള വായനാറ്റം, യാഥാർത്ഥ്യമല്ലാത്ത വായനാറ്റം. 90% യഥാർത്ഥ വായനാറ്റ കേസുകളുടെയും ഉത്ഭവം വായിൽ നിന്നു തന്നെയാണ്. മോശമായ വായു ശുചിത്വം, അതുമൂലം ഉണ്ടാകുന്ന

0: ലക്ഷണങ്ങൾ. വായനാറ്റം കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് ഹാലിമീറ്റർ. അത് വായിലുള്ള സൾഫറിൻ്റെ അളവ് കണ്ടെത്തുകയും അതുവഴി വായുനാറ്റത്തിൻ്റെ തോത് അളക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ ക്ലിനിക്കൽ അപ്ലിക്കേഷനിൽ പലപ്പോഴും പോരായ്മകളുള്ളതായി കാണാറുണ്ട്. വായുനാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യം വേണ്ടത്. അത് വായുനാറ്റത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനും ഫലവത്തായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും സാധ്യമാക്കുന്നു. വായുനാറ്റം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമീപനങ്ങളിൽ ഒന്ന് വായിലെ ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ടൂത്ത് പേസ്റ്റുകൾ, മൗത്ത് വാഷ് എന്നിവ ഒരു പരിധിവരെ അത് സാധ്യമാക്കും. പുകയിലൂടെ ഉപയോഗം കുറയ്ക്കുക, ഭക്ഷണശീലം ക്രമീകരിക്കുക, ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യുക, ഡെൻ്റൽ ഫ്ലോസ് ഉപയോഗം ശീലമാക്കുക, നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, ഗ്രീൻ ടീ ശീലമാക്കുക, അതിൽ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ് സൾഫറിൻ്റെ അളവ് വായിൽ കുറയ്ക്കും, സൈലറ്റോൾ അടങ്ങിയ ച്യൂയിങ്കം ചവയ്ക്കുക, വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നിവയും വായുനാറ്റം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ്.
1: വായുനാറ്റം അഥവാ ഹാലിറ്റോസിസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഖിൽ രാജ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല, റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
4: പക്ഷേ വീട്ടിൽ, അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
3: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ്സ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
4: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
3: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
5: ചേട്ടാ, ഫോൺ കേടായല്ലോ.
6: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
5: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
6: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
7: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
5: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
8: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മണ്ണില്ല കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സിൽ സാധാരണയായി പച്ചക്കറികളാണ് കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഈ പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹൈഡ്രോപോണിക്സ് സംവിധാനത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വർണ്ണക്കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് വയനാട് കൽപ്പറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പരമ്പരാഗത കൃഷിരീതികൾക്കപ്പുറം സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സ്ഥലത്തും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചും വൈവിധ്യമാർന്ന കൃഷി സാധ്യമാകുന്ന ഇത്തരം മാതൃകകൾ സുസ്ഥിരവും ശാസ്ത്രീയവുമായ കൃഷിയിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷകൾ തന്നെയാണ്. ശ്രദ്ധ ഇന്ന് വയനാട് കൽപ്പറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് VHSE ഫ്ലോറിക്കൾച്ചർ രണ്ടാം വർഷ വിദ്യാർത്ഥിനി ജോസ്മിൻ പീറ്റർ ചേരുന്നു.
4: ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കൃഷി രീതി ഹൈഡ്രോപോണിക്സ് ചെയ്തു നോക്കിയത്. അത് നല്ല രീതിയിൽ വരികയും ചെയ്തു. ഞങ്ങൾ ഇതിനുവേണ്ടി പ്രത്യേക സമയമൊന്നും മാറ്റിവെച്ചിട്ടില്ല. ഞങ്ങളുടെ വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ പീരീഡിൽ പ്രാക്ടിക്കൽ വർക്കായിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുനടന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ. മെയിൻ്റെനൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. സ്കൂളില്ലാത്തപ്പോഴും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ, മോട്ടറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വലിയ അധ്വാനമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതിൽ ചെണ്ടുമല്ലി കൃഷി അങ്ങനെ അധികം ചെയ്ത് കണ്ടിട്ടില്ല. ഞങ്ങളൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. അത് നല്ല രീതിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഫുൾ മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സാണ്, പ്രസന്ന ടീച്ചറും സ്നേഹ ടീച്ചറും ആണ് ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഞങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയും ബാക്കിയുള്ള അധ്യാപകരും നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും.
3: പൊതുവെ പച്ചക്കറികളും ഇലക്കറികളും മാത്രം കാണുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി പൂക്കൃഷി എന്നത് കൃഷിയുടെ സാധ്യതകൾ കൂടുതൽ വിശാലമാക്കുകയാണ്. കൽപ്പറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ ടീച്ചർ സ്നേഹ സുധീർ ശ്രദ്ധയോട്.
5: നമുക്ക് ഓൾറെഡി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു പോളി ഹൗസ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതിൽ പൊതുവെ അവർ ചെയ്തിരുന്നത് വെജിറ്റബിൾസും ആ ഒരു അവർക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ സ്കില്ലിന് വേണ്ടി മാത്രം ചെയ്തിരുന്നതാണ്. അപ്പൊ ഇക്കൊല്ലം ആ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ടെക്നോളജി പഠിക്കാനും അവർക്കത് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ആയിക്കോട്ടെ എന്ന് ഓർത്താണ് നമ്മൾ ആ യൂണിറ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്കതിന് ടെക്നിക്കൽ സപ്പോർട്ടിന് അവിടെ ഓൾറെഡി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു, റിയാസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വന്നിട്ട് നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തിയറി മാത്രമാണ് നമ്മൾ കുട്ടികളെ കാര്യമായിട്ട് പഠിപ്പിച്ചിരുന്നത്. ഫ്ലോറിക്കൾച്ചറിന്റെ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലവർ ക്രോപ്സ് ഇതിൽ വരുമോ എന്നുള്ളതൊരു പരീക്ഷണം പോലെ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഫ്ലവർ ക്രോപ്സിന്റെ ഒരു യീൽഡ് എങ്ങനെയായിരിക്കുന്നു, പൊതുവെ പച്ചക്കറിയാണ് അതിൽ വരാറ്. അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് കുറച്ച് ഹാർഡി ആയിട്ടുള്ള പെട്ടെന്നൊന്നും പോകാത്ത ഒരു ചെടി വേണം, പൂക്കൾ

0: അധികം നമുക്ക് ആ ഒരു സമയത്ത് ഓണം വിപണിയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശം. അപ്പോഴാണ് ഈ മാരിഗോൾഡിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളൊരു ജൂൺ മാസം അവസാനമൊക്കെ ആയിട്ടാണ് കൃഷി തുടങ്ങിയത്. മാരിഗോൾഡിന് തൈ വാങ്ങി അതിൽ സെറ്റ് ചെയ്തു. ഈ റിയാസ്ക വന്നിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു തന്നെ. പിന്നെ അദ്ദേഹം അത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ചെയ്തത് കുട്ടികൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. പോഷകങ്ങളായിക്കോട്ടെ, ഇതിന്റെ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ വാങ്ങി അതിലേക്ക് തന്നെ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതും അതിന്റെ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും മൊത്തം റൺ ചെയ്യുന്നതും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. പിന്നെ അവർ തന്നെ അത് മാനേജ് ചെയ്തു. കുട്ടികൾക്ക് അതൊക്കെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു വലിയൊരു അവസരമാണ് അതൊന്ന് കിട്ടിയത്. ഞങ്ങൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പ്രാക്ടിക്കലി അവർക്കും ഒപ്പം ഞങ്ങൾക്കും പഠിക്കാനുള്ള ഒരു വലിയ അവസരമായിട്ട് കിട്ടി.
1: ഇത്തരത്തിൽ മണ്ണില്ലാതെ ജലത്തിന്റെ സഹായത്തോടെ സസ്യങ്ങളെ വളർത്തുന്ന ഹൈഡ്രോപോണിക്സിനൊപ്പം മത്സ്യകൃഷി കൂടി ചേരുന്നതാണ് അക്വാപോണിക്സ്. വിശദമാക്കുന്നു സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൊയിലാണ്ടി മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് രാഗേഷ്.
2: അപ്പൊ അക്വാപോണിക്സ് എന്ന് പറയുന്നത് രണ്ട് വെവ്വേറെ കൃഷി രീതികൾ ചേർന്നതാണ്. ഒന്ന് അക്വാകൾച്ചർ, അത് ടാങ്കുകളിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ്. മറ്റൊന്ന് ഹൈഡ്രോപോണിക്സ്, അതായത് മണ്ണില്ലാതെ വെള്ളത്തിലും പോഷകരായനിയിലും മാത്രം ചെടികൾ വളർത്തുന്ന രീതിയാണിത്. ഈ രണ്ട് രീതികളെയും ഒന്നിച്ചു ചേർത്ത് ഒരു ആവാസ വ്യവസ്ഥയിലെ അവശിഷ്ടം അടുത്ത വ്യവസ്ഥയ്ക്ക് വളമാക്കുന്ന ശാസ്ത്രീയമായ തത്വമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും മൂന്ന് കമ്പോണന്റ് ആണുള്ളത്. ഒന്ന് മത്സ്യങ്ങൾ, ടാങ്കിലെ മത്സ്യങ്ങൾ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ തീറ്റ നൽകും. അവ ഈ തീറ്റ തിന്ന് കാഷ്ടിക്കുമ്പോൾ വെള്ളത്തിൽ അമോണിയ എന്ന വിഷാംശമുള്ള പദാർത്ഥം ഉണ്ടാകും. അപ്പൊ ഈ അമോണിയ കലർന്ന ഈ വെള്ളം ചെടികളുടെ വേരുകളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ചില പ്രത്യേക ബാക്ടീരിയകളുണ്ട്, അതിന് നൈട്രസൈൻ ബാക്ടീരിയ എന്ന് പറയുക. ഇവ അമോണിയയെ സസ്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ നൈട്രേറ്റ് എന്ന ജൈവ വളമാക്കി മാറ്റുന്നു. ഇനി അവിടെ സസ്യങ്ങളുണ്ട്. ഈ ചെടികൾ ഈ നൈട്രേറ്റിനെ അവരുടെ വളർച്ചയ്ക്ക് പൂർണ്ണമായും വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതിലൂടെ വെള്ളത്തിലെ വിഷാംശം മാറി വെള്ളം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ ഈ ശുദ്ധീകരിച്ച വെള്ളം വീണ്ടും മത്സ്യങ്ങളുടെ ടാങ്കിലേക്ക് താനെ ഒഴുകിയെത്തുന്നു. അതായത് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ഈ ചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരു അക്വാപോണിക്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മത്സ്യ ടാങ്കാണ്, അതായത് മത്സ്യങ്ങൾ വളരാനുള്ള സ്ഥലം. പിന്നൊന്ന് ഗ്രോ ബെഡ് ആണ്, ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ മണ്ണ് ഉപയോഗിക്കാറില്ല, പകരം മെറ്റലോ ചരലോ എന്നിവയൊക്കെയാണ് ചെടികൾക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വാട്ടർ പമ്പാണ്, മീൻ ടാങ്കിലെ വെള്ളം മുകളിലെ ഗ്രോ ബെഡിലേക്ക് അടിച്ചെത്തിക്കാൻ ഉപയോഗിക്കുന്നത്. എയർ പമ്പ് ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഫിൽട്ടർ ടാങ്കാണുള്ളത്, മീൻ കാഷ്ടത്തിലെ വലിയ ഖരമാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ഒരു സം ടാങ്ക് ഉണ്ടാവും, ഈ ഗ്രോ ബെഡിലൂടെ കടന്നുപോയി ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം ശേഖരിക്കുന്ന താഴത്തെ ഭാഗത്തെ ടാങ്ക്. പ്രധാനമായിട്ടും അക്വാപോണിക്സിന്റെ പല മോഡലുകൾ വിപണിയിലൊക്കെ അവൈലബിൾ ആണ്. ആധുനിക രീതിയിൽ നമുക്ക് അക്വാപോണിക്സ് IoT ആയിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ചലഞ്ചസ് എന്ന് പറയുന്നത് തുടക്കത്തിലെ ചിലവാണ്. ചിലപ്പോൾ ടാങ്കുകൾക്കും പമ്പുകൾക്കും പൈപ്പുകൾക്കും ഒക്കെ വാങ്ങാൻ തുടക്കത്തിൽ ഒരു തുക ചിലവാകും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം വൈദ്യുതി ലഭ്യതയാണ്. പമ്പുകളും എയർ പമ്പുകളും ഒക്കെ നിരന്തരം പ്രവർത്തിക്കേണ്ടതിനാൽ തടസ്സമില്ലാതെ വൈദ്യുതി അത്യന്താപേക്ഷിതമാണ്. പിന്നെ കൃത്യമായ മേൽനോട്ടം വേണം. വെള്ളത്തിലെ pHന്റെ അളവൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള അക്വാപോണിക്സ് കൃഷി രീതികളെ സഹായിക്കാനായിട്ട് ഫിഷറീസ് വകുപ്പ് ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയോജിത പദ്ധതിയായ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന പദ്ധതി വഴി ഈ അക്വാപോണിക്സിന്റെ മറ്റൊരു രൂപമാണ് റീ സർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം RAS. ഇതിന്റെ തന്നെ ഒരു വേർഷനാണ് മിനി RAS. അപ്പൊ ഇത്തരം പദ്ധതികളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുണ്ടായിരുന്നു. പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ അക്വാപോണിക്സ് എന്ന് പറയുന്ന 20,000 രൂപയുടെ മറ്റൊരു പദ്ധതിയും നിലവിൽ ഉണ്ട്.
1: കുറഞ്ഞ സ്ഥലത്തും നിയന്ത്രിതമായ സാഹചര്യങ്ങളിലും വളരെ ഉപകാരപ്പെടുന്ന കൃഷി രീതിയായതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സ് നമ്മുടെ വീടുകളിൽ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും. വിഷരഹിതമായ പച്ചക്കറിയും ഗുണനിലവാരമുള്ള മത്സ്യവും ഉറപ്പാക്കുകയും ചെയ്യാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് വടകര മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ PK ആതിര.
0: നഗരങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതിയും അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ ദൗർലഭ്യതയാണ്. നമുക്കറിയാം വലിയ രീതിയിൽ ഒരു കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വളരെ പരമപ്രധാനമായ കാര്യമാണ്. അപ്പൊ നഗരങ്ങളിൽ ഇതിൽ RAS സാധ്യത എന്ന് പറയുന്നത് ഈ സ്ഥലപരിമിതിയും അതുപോലെ തന്നെ ജലത്തിന്റെ ദൗർലഭ്യതയും നമുക്ക് മറികടക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ചെറിയ സ്ഥലത്ത് നമുക്ക് മത്സ്യകൃഷിയും അതുപോലെ തന്നെ പച്ചക്കറിയും ഒരേ സമയം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് RAS ഏറ്റവും വലിയ ആകർഷകത എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ശുദ്ധജലം നമ്മൾ ഒരു തവണ ഉപയോഗിക്കുന്ന ജലം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലത്തിലെ 90% മുതൽ 95% വരെ ജലവും നമ്മൾ പുനഃചക്രമണം വഴി വീണ്ടും ഈ കുളങ്ങളിലേക്ക് എത്തിച്ച് ഒരു ക്രോപ്പ് തീരുന്നത് വരെ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ആയിരിക്കും കൃഷി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ജലവും കൂടുതലായിട്ട് വേണ്ടി വരുന്നില്ല. ഈ ജലത്തിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ പച്ചക്കറിയും വളർത്തിയെടുക്കുന്നത്. ഹൈഡ്രോപോണിക്സിൽ ഈ ജലത്തിലൂടെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയും വളർത്തിയെടുക്കുന്നത്. ഇനി അക്വാപോണിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെജിറ്റബിൾ ബെഡിലൂടെ ഈ വെള്ളം കയറി ഇറങ്ങി പിന്നെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വഴി എഗെയിൻ കറങ്ങി വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് കുളത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. വെള്ളത്തിന്റെ പുനഃചക്രമണവും നമുക്കിവിടെ സാധ്യം.

0: ആകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുകൂടാതെ ഏറ്റവും വലിയ ആകർഷകത എന്ന് പറയുന്നത് ജൈവിക സുരക്ഷിതത്വം വളരെ കൂടുതലാണ് നമ്മുടെ ഈ അറേ കൃഷി രീതിയിൽ. അതിനോടൊപ്പം തന്നെ രാസവസ്തുക്കളൊന്നും നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഒരു രാസവസ്തുക്കളും ചേർക്കാത്ത ഗുണമേന്മയുള്ള മത്സ്യവും അതുപോലെ തന്നെ പച്ചക്കറിയും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് സുലഭമായി ലഭ്യമാകുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആന്റിബയോട്ടിക്കോ മറ്റ് രാസവസ്തുക്കളോ പ്രിസർവേറ്റീവ്സോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള മത്സ്യവും പച്ചക്കറിയുമാണ് നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്നത്. ഈ ആറയസ് നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് ഒരു മിനി ആറയസ് പോലത്തെ സംവിധാനമൊക്കെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഗുണനിലവാരമുള്ള മത്സ്യവും പച്ചക്കറിയും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നു.
1: കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഇത്തരം നിരവധി കൃഷിരീതികളുണ്ട്. കുറഞ്ഞ സ്ഥലത്തും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചും പച്ചക്കറികൾ, പൂക്കൾ, മത്സ്യങ്ങൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇവ പരമ്പരാഗത കൃഷിക്ക് മികച്ച ബദൽ സാധ്യത തന്നെയാണ്. സുരക്ഷിതമായ ഭക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം എന്നിവ ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ കൃഷിരീതികൾ സുസ്ഥിര കാർഷിക രംഗത്തിന്റെ അടിത്തറയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം MK ദിലീപ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട്, ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം ബിസ്മി.
7: രാഗം വിലഹരി.

ഇത് ഖണ്ഡജാപ്പ് താളത്തിൽ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതിയാണ്. ശങ്കരാഭരണമാണ് ബിലഹരിയുടെ ജനകരാഗം. ജനകരാഗത്തിൽ ഇല്ലാത്ത കോമള നിഷാദം, പനിത പദനിവ എന്നീ പ്രയോഗങ്ങളിലൊക്കെ അന്യസ്വരമായിട്ട് വരുന്നുണ്ട് ഈ ബിലഹരിയിൽ.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ചേട്ടാ, ടിവി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം EMI ആര് തരാനാ?
7: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0 down payment, 0 interest, 0 processing ഫീ.
6: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
8: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
10: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
11: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
10: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
11: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
9: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
12: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക്

0: മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: പാട്ടിന്റെ ലോകത്തെ ചില കൂട്ടുകെട്ടുകൾ എന്നും ഓർമ്മയിൽ നിൽക്കും. അത്തരത്തിലൊരു മനോഹരമായ കൂട്ടുകെട്ടാണ് ഇളയരാജയുടെ സംഗീതവും എസ് ജാനകിയുടെ ശബ്ദവും. ഗുരു എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി ഗംഗയാമരൻ വരികളെഴുതി എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം ഇളയനിലയിൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
0: ജീവിതത്തിന്റെ നല്ല പങ്ക് സമയത്തും നല്ല സ്ഥിരബുദ്ധിയും പ്രായോഗിക ബുദ്ധിയും ഉണ്ടായിരുന്ന പലരും അവസാന കാലം മാനസിക നില തെറ്റി മരിച്ചിട്ടുണ്ട്. ചിലർക്ക് മുഴുവൻ

0: ഭ്രാന്താകും. മറ്റു ചിലർ അതിൻ്റെ തൊട്ടടുത്തുവരെ എത്തും. പ്രായമാകുമ്പോൾ ശരീരത്തിന് രോഗം വരുന്നതുപോലെ മനസ്സും നിലതെറ്റുന്നതായിരിക്കാം. എന്നാലും അവരുടെ മരണത്തോടടുത്ത നാളുകൾ കാണുമ്പോൾ ഇവരിത്രകാലവും ഭ്രാന്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നോ എന്ന് കൂടെയുള്ളവർ സംശയിക്കാറുണ്ട്. അല്ലെങ്കിൽ നേരത്തെയും അവർക്ക് ഭ്രാന്ത് തന്നെ ആയിരുന്നിരിക്കണം. പിന്നോട്ട് തിരിഞ്ഞു നോക്കി അവരുടെ പഴയകാലത്തെ പ്രവൃത്തികളെക്കുറിച്ച് ആലോചിച്ചാൽ അങ്ങനെ തോന്നാം. മാനസിക രോഗം ആജ്ഞാശക്തിയായും സ്നേഹമായും ദേഷ്യമായും അധികാരമായും ഒപ്പമുള്ളവർ തെറ്റിദ്ധരിച്ചതാകണം. ഒന്നുകൂടി സൂക്ഷ്മമായി ആലോചിച്ചാൽ ചുറ്റുമുള്ളവരിൽ വലിയ സ്വാധീനശക്തി ചെലുത്തിയവർക്കാണ് അന്ത്യകാലത്ത് ഭ്രാന്ത് വരുന്നത്. തിരിച്ചറിയപ്പെടാതിരുന്ന മാനസിക രോഗമായിരുന്നു അവരുടെ ജീവിതകാലത്തിലെ ബലം. അത് രഹസ്യായുധമാക്കി അവർ മറ്റുള്ളവരെ ഭരിച്ചു. നേരെ മറിച്ചാണ് ഭ്രാന്തരായി അംഗീകാരം കിട്ടിയ മിക്കപേരുടെയും അവസ്ഥ. മരണകാലമെടുക്കുമ്പോൾ അവർ അസാധാരണമായ വിധത്തിൽ സമചിത്തത കാണിക്കാറുണ്ട്. മകളെ കൊന്ന് ഭ്രാന്തായി 20 കൊല്ലം അങ്ങനെ ജീവിച്ച പൊന്നൻ മാനേജർ തൻ്റെ അവസാനത്തെ ഒരാഴ്ച പഴയകാലത്തേക്ക് പെട്ടെന്ന് തിരിച്ചു വന്നു. ശാരീരികപരമായി ഒരു കുഴപ്പവും അയാൾക്കന്നേരം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഉറങ്ങിയെണീറ്റപ്പോൾ പൊന്നൻ മാനേജർ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും ഉപേക്ഷിച്ചു. അതോടൊപ്പം മനസ്സിൻ്റെ ചാഞ്ചാട്ടവും അയാൾ ഉരിഞ്ഞ് അഴയിലിട്ടതായി ഭാര്യയ്ക്ക് തോന്നി. ലൈബ്രറിയിൽ പോയി ചെസ് കളി കാണുന്നതും അമ്പലപ്പറമ്പുകളിൽ ചുറ്റിത്തിരിയുന്നതും അവസാനിപ്പിച്ചു. മക്കൾ നന്നായി നടത്തി വന്ന കച്ചവടങ്ങളിൽ ഇടപെട്ടു. വളരെ നല്ല പ്രായോഗിക നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി. പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞ് അവരും നാട്ടുകാരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. ആർക്കാണ് പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ നേരമുള്ളത്? 2 കൊണ്ട് തന്നെ പൊന്നൻ മാനേജർക്ക് 20 ഭ്രാന്തുണ്ടായിരുന്ന കാര്യം എല്ലാവരും മറന്നു. മരിച്ച ഉറ്റവരെ അന്ന് വൈകുന്നേരം തന്നെ ആളുകൾ മറക്കുന്നു. അപ്പോഴാണ് വേറൊരാളുടെ ഭ്രാന്തിൻ്റെ കാര്യം. ഒരാഴ്ചയ്ക്ക് ശേഷം ബഹുമാന്യനായി തന്നെ പൊന്നൻ മാനേജർ മരിക്കുകയും ചെയ്തു. മരിക്കുന്നതിന് 2 മുൻപ് സ്റ്റീഫൻ ഭ്രാന്തിളകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങിയിരുന്നു. സാംസ, ശ്യാമ തുടങ്ങി അവനെ എപ്പോഴും ശ്രദ്ധിക്കുന്ന 5-6 പേർക്ക് അതാദ്യമേ പിടികിട്ടും. കണ്ണിന് താഴെയും നെറ്റിയിലും കറുപ്പ് പടർന്നു. തലയിലും ചെവിയിലും ആഴത്തിലുള്ള മൂളലോ ചൂളം വിളിയോ സംഭവിക്കുന്നതായി സ്റ്റീഫന് തോന്നി. കുറച്ച് ദിവസങ്ങൾ ചെന്നാൽ ഉയർന്ന ആവൃത്തിയിലുള്ള അജ്ഞാത ശബ്ദങ്ങൾ ശിരസ് ചിതറിച്ച് കളയും. അവൻ്റെ ചുറ്റുമുള്ള നിശ്ചല വസ്തുക്കൾക്ക് പതിയെ ഇളക്കം വെച്ചു തുടങ്ങി. വീട്ടുഭിത്തികളുടെയും മതിലുകളുടെയും യോജിപ്പുകൾ താളത്തിൽ അനങ്ങി. മുന്നിലെ വഴി കായൽ പോലെ തിരയടിച്ചു. നേരെ നിന്ന വൃക്ഷങ്ങൾ ചെറിയ ചായ്വ് കാട്ടി. ചിന്തകൾ അടുക്ക് തെറ്റി. ഒരേ സമയം 10-15 മനസ്സുകൾ അവൻ്റെ ഉള്ളിലിരുന്ന് പല ദിശകളിൽ ആലോചനകൾ നടത്തി. അവർ ചിന്തിച്ച് ചിന്തിച്ച് ഭൂമിക്കടിയിലെ പാറക്കെട്ടുകൾ വരെ തുരന്നു. അവൻ നടക്കുമ്പോൾ ഇരുവശവുമുള്ള മറവുകളിൽ ആരോ പാത്തിരിക്കാൻ തുടങ്ങി. ഇതൊക്കെ എല്ലാ വർഷവും ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അകമേ സംസാരങ്ങൾ നടക്കുന്നതുകൊണ്ടായിരിക്കണം ഈ സമയങ്ങളിൽ സ്റ്റീഫൻ പൊതുവെ നിശബ്ദനായിരിക്കും. ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ അവൻ പതുങ്ങുന്നത് കാണാം. സ്റ്റീഫനോട് അടുപ്പമുള്ളവർ അവന് സമനില തെറ്റുന്ന കാലത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. തന്നോട് വർത്തമാനം പറയുന്ന അപൂർവം ചിലരിൽ ഒരാൾ കുറയാൻ പോകുന്നെന്ന് സാംസ ചിന്തിച്ചു. അവൻ്റെ മുറ്റത്ത് ഇനി നിൽക്കുമ്പോൾ കുറച്ച് പറമ്പുകൾക്കപ്പുറത്തെ ഈന്തിന് ചുവട്ടിൽ നിന്നുള്ള ബഹളങ്ങൾ കേൾക്കേണ്ടി വരും.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളു. 8592944444.
4: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷുവൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592 944444.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

FM പ്രധാന വാർത്തകൾ. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ തീരുമാനം MSME മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 57th GST കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്ന ആദ്യ GST കൌൺസിൽ യോഗമാണ് ഇത്. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച തുടങ്ങിയ പണനയ സമിതി യോഗത്തിലെ തീരുമാനങ്ങളാണ് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കുക. MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാൻ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ MLA ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിക്ക് കൈമാറി. ഇന്ത്യൻ എംബസികളുമായി സാധാരണക്കാർക്ക് വേഗത്തിൽ ബന്ധപ്പെടുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രവാസി ക്ഷേമ നിയമസഭാ സമിതി. പ്രവാസികാര്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരള പ്രവാസി വെൽഫെയർ ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നിവ മുഖേന നടപ്പാക്കുന്ന പ്രവാസി പദ്ധതികളും യോഗം കോഴിക്കോട്ട് അവലോകനം ചെയ്തു. വികസന ഫണ്ട് വഴി തുക അനുവദിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് PT ഉഷ. ഇതുവരെ 120 വികസന പദ്ധതികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 34 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഉഷ കോഴിക്കോട്ട് പറഞ്ഞു. രാഹുൽഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ധർമ്മടത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം. ഇന്നലെ രാത്രിയാണ് ധർമ്മടം മീത്തലെ PDAയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ദുബായ് ടെൽ അവീവ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിന് ഇരയായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് എംബസി വ്യക്തമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഒരു പാട്ടിൻ്റെ ശ്രവണസുഖം നിശ്ചയിക്കുന്നതിൽ അതിൻ്റെ വരികൾക്കും ഈണത്തിനും ഗായികാ ഗായകരുടെ ശബ്ദത്തിനും ഭാവത്തിനുമൊപ്പം തുല്യ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ചില പാട്ടുകളുടെയെങ്കിലും വരികളെക്കാളും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ആ പാട്ടിൻ്റെ BGM ആണെന്നുള്ളത് ഒരു സത്യവുമാണ്. പാട്ടിൻ്റെ തുടക്കത്തിലുള്ള ഇൻട്രോ, പല്ലവിയുടെയും അനുപല്ലവിയുടെയും ഇടയിലുള്ള ഫസ്റ്റ് BGM, അനുപല്ലവിയുടെയും ചരണത്തിനും ഇടയിലുള്ള സെക്കൻഡ് BGM എന്നിവയെല്ലാം ആ പാട്ടിൻ്റെ ഒഴുക്കിനെയും ഭാവഗരിമയെയും ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതേസമയം ഒരു പാട്ടിൻ്റെ ഈണം അതേ സിനിമയിലെ തന്നെ മറ്റൊരു പാട്ടിൻ്റെ BGM ആയി വരുന്ന പാട്ടുകളും നമുക്കുണ്ട്. മിക്കവാറും ആ സിനിമയിലെ ചില രംഗങ്ങളുടെ പുനരാവിഷ്കാരത്തിന് വേണ്ടിയാണ് ഈ സാധ്യത ഉപയോഗിക്കാറുള്ളത്. അത്തരം രണ്ട് ഗാനങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. ആദ്യ ഗാനം കളിയിലൽപ്പം കാര്യം എന്ന ചിത്രത്തിലേതാണ്. ഇതിലെ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് BGM ആയി ഉപയോഗിച്ചിരിക്കുന്നത് അതേ സിനിമയിൽ തന്നെ ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ
4: മനതാരിൽ എന്നും പുൻകിനാവും കൊണ്ടുവാ
3: തുടങ്ങുന്ന ഗാനമാണ്. രണ്ട് രാഗങ്ങളും തമ്മിൽ ഒരു സ്വരസ്ഥാനത്തിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അതിവിദഗ്ധമായി ഈ രണ്ട് രാഗങ്ങളും വിളക്കി ചേർത്തതിലൂടെ കേൾവിക്കാർക്ക് അനന്യമായ ശ്രവ്യസുഖം ഈ ഗാനം പകരുന്നു. BGM വായിച്ചിരിക്കുന്നത് പുല്ലാങ്കുഴലിലാണെങ്കിലും ഒരുപക്ഷെ ഒറിജിനൽ പാട്ടിനെ കടത്തിവെട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ആവിഷ്കാരം. രചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസും ചിത്രയും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: അടുത്ത ഗാനം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലേതാണ്. 4/4 എന്ന താളത്തിലുള്ള എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ബീജിയമായി ഉപയോഗിച്ചിരിക്കുന്നത് 5/8 എന്ന താളത്തിലുള്ള അതേ സിനിമയിലെ തന്നെ
2: പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വന
1: എന്ന ഗാനത്തിന്റെ പല്ലവിയാണ്. പക്ഷേ 5/8 പാട്ടിനെ 4/4 വായിച്ചാണ് ഈ പരിമിതി സംഗീത സംവിധായകൻ മറികടക്കുന്നത്. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ.കെ. അനിൽകുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: വളരുന്ന ഭാരതം. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം മഞ്ഞുകാലത്ത് ലഹോൾ സ്പിതി ഒറ്റപ്പെട്ടു പോയിരുന്ന അവസ്ഥയ്ക്ക് വിരാമമിട്ട് മണാലി സർച്ചു യാത്രാ സമയം 5 മണിക്കൂറോളം കുറച്ചു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ലഡാക്കിലേക്കുള്ള ഗതാഗതം സാധ്യമാക്കുന്ന തന്ത്രപ്രധാനമായ നിർമ്മിതി. ലോക റെക്കോർഡുകളിൽ ഇടം പിടിച്ച ഭാരതത്തിന്റെ അഭിമാനം അടൽ ടണൽ. വളരുന്ന ഭാരതം.
7: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
8: ഷോപ്പിക വെഡിംഗ്സ്,
9: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ്എമ്മിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ രാധിക അഭിരാം,
2: ഒപ്പം ശുഭ ജയരാജ്.
1: ഇനി 8:15 കേൾക്കാം മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
5: അത് മൈജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
4: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
5: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
6: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ஆர்ட் கஃபே. கலையுடைய சம்ஸ்கார சமன்வய முத்ரகൾ.
1: ഗാനലോകവീഥികളിലെ പാട്ടുകാരൻ, സംഗീത സംവിധായകൻ MS ബാബുരാജിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. കാലം കടന്നുപോകുമ്പോൾ ചില ശബ്ദങ്ങൾ ഓർമ്മകളുടെ ഓളങ്ങളിൽ അലിഞ്ഞുപോകും. പക്ഷേ ഹൃദയത്തെ തൊട്ടുണർത്തിയ ചില ഈണങ്ങൾക്കുമേൽ കാലത്തിന് പോലും മായ്ക്കാനാവാത്ത ഒരു കയ്യൊപ്പുണ്ടാകും. ഒരു ഹാർമോണിയത്തിന്റെ മൃദുസ്വരത്തിൽ നിന്ന് പിറന്ന മലയാളിയുടെ ഹൃദയത്തിൽ ഇന്നും പൂത്തു നിൽക്കുന്ന സംഗീതലോകത്തിന്റെ പേരാണ് MS ബാബുരാജ്. ബാബുക്ക എന്ന് സ്നേഹത്തോടെ മലയാളികൾ വിളിച്ചിരുന്ന മുഹമ്മദ് സാബിർ ബാബുരാജ്. മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മധുരവും ഗസലിന്റെ നനവും സമ്മാനിച്ച അനശ്വര സംഗീതജ്ഞൻ. പക്ഷേ ബാബുരാജിനെ ഓർക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്കായി തീർത്ത ഈണങ്ങൾക്കൊപ്പം സ്വന്തം ശബ്ദത്തിൽ പാടിയ ഗാനങ്ങളും ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിലൂടെ MS ബാബുരാജ് എന്ന ഗായകനെ നമുക്ക് വീണ്ടും കേൾക്കാം.

ഇതിനപ്പുറം മറ്റൊരു വികാരമായി മാറുന്നു. അവിടെ ഗായകനും സംഗീത സംവിധായകനും രണ്ടല്ല, ഒരേ ഹൃദയത്തിന്റെ രണ്ട് സ്വരങ്ങളാണ്. ബാബുരാജിന്റെ ശബ്ദത്തിലും അതുതന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. മൃദുവായ ശബ്ദം, വലിയ അലങ്കാരങ്ങളില്ലാത്ത ആലാപനം, പക്ഷേ ഓരോ വാക്കിലും നിറയുന്ന അനുഭവം തികച്ചും വേറിട്ടതാണ്. അതാണ് ബാബുക്കയുടെ പ്രത്യേകത.

കോഴിക്കോട്ടെ ജീവിതാനുഭവങ്ങളും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ സംഗീത ലോകത്തെ രൂപപ്പെടുത്തി. ബാല്യത്തിൽ തന്നെ ഉപ്പയിൽ നിന്ന് സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അഭ്യസിച്ച ബാബുരാജ് പിന്നീട് ഹാർമോണിയത്തിൽ പ്രാവീണ്യം നേടി. നാടകവേദിയിലൂടെ സംഗീത ലോകത്തേക്കുള്ള യാത്ര കൂടുതൽ ശക്തമാക്കി. ആയിരത്തി തൊള്ളായിരത്തി 1957 മിന്നാ മിനുങ്ങ് എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര സംഗീത സംവിധായകനായി ശ്രദ്ധേയനായതോടെ മലയാള സിനിമാ ഗാനങ്ങളിൽ പുതിയൊരു സംഗീത ഭാഷയ്ക്ക് തുടക്കമായി. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങളുടെ മാധുര്യം മാത്രമല്ല, സ്വന്തം ശബ്ദത്തിലെ ലാളിത്യവും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു. പ്രാണസഖി, ആ വാക്കിൽ തന്നെ ഒരു പ്രണയമുണ്ട്, ഒരു കാത്തിരിപ്പുണ്ട്, ഒരു നിശബ്ദമായ വേദനയുണ്ട്. ബാബുരാജിന്റെ ശബ്ദത്തിൽ ഈ വരികൾ കേൾക്കുമ്പോൾ അത് ഒരു ഗായകൻ പാടുന്നതായി തോന്നുന്നില്ല, മറിച്ച് തന്റെ ഹൃദയത്തിലെ ഒരു രഹസ്യം നമ്മോട് പതുക്കെ പറയുന്നതുപോലെ തോന്നും. അതാണ് ആ ശബ്ദത്തിന്റെ സൗന്ദര്യം.

ഭാസ്കരനുമായുള്ള ബാബുക്കയുടെ കൂട്ടുകെട്ടും മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന അധ്യായങ്ങളിലൊന്നാണ്. ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് അദ്ദേഹം നൽകിയ ഈണങ്ങൾ പ്രണയത്തിനും വിരഹത്തിനും ഓർമ്മകൾക്കും ഒരു പുതിയ ശബ്ദം നൽകി. എന്നാൽ ആ ഈണങ്ങളുടെ പിന്നിലിരുന്നിരുന്ന ബാബുക്കയെ അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നത്.

0: ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും ഗസലിന്റെ നനുത്ത ഭാവവും മലയാള കവിതയുടെ സൗന്ദര്യവും ഇഴചേർത്ത് സിനിമാ സംഗീതത്തിന് തന്റേതായൊരു സ്വരഭാഷ സമ്മാനിച്ച സംഗീതജ്ഞനായിരുന്നു എം എസ് ബാബുരാജ്. അതുകൊണ്ടുതന്നെ ബാബുരാജിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു സിനിമാഗാനം മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ ശബ്ദം തന്നെയാണെന്ന്.
1: ഓരോ ദിവസവും ജീവിതത്തിൽ കഴിയുമ്പോൾ എപ്പിന്റെ വില അറിഞ്ഞത്, കാരണം എവിടെ ചെന്നാലും ബാബുക്കന്റെ ഒരു വർത്തമാനം പറയാത്തൊരു ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
0: മരണമില്ലാത്ത പാട്ടുകളിലൂടെ തന്റെ ഉപ്പ ഇന്നും ജീവിക്കുന്നുവെന്ന് മകൻ ജബ്ബാറിന്റെ വാക്കുകളിലൂടെ.
1: ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ബാബുക്കന്റെ മകനാണ് പറഞ്ഞ എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഉപ്പ മരിച്ചിട്ടേ ഇല്ല തോന്നും, എവിടെ ചെന്നാലും ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. കയ്യിലെന്നെ ആരും ഒഴിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ചെന്നൈയിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംഗീതത്തെ ഇപ്പൊ സ്നേഹിച്ച മാതിരി തന്നെ എല്ലാവരും ഇപ്പൊ സ്നേഹിച്ചത്.
0: ബാബുക്കയുടെ സ്വന്തം ശബ്ദത്തിൽ പിറന്ന പാട്ടുകൾ എണ്ണത്തിൽ വളരെ കൂടുതലില്ലെങ്കിലും നമുക്കിടയിൽ അവയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം അവിടെ നമ്മൾ കേൾക്കുന്നത് ഒരു ഗായകന്റെ ശബ്ദമല്ല, സ്വന്തം സംഗീതത്തെ സ്വയം അനുഭവിച്ചറിഞ്ഞ ഒരു സംഗീതജ്ഞന്റെ ഹൃദയത്തിന്റെ ശബ്ദം കൂടിയാണ്.
2: Done.

ഇന്നലെ എന്നത് ഒരു വാക്കുമാത്രം. പക്ഷേ ആ വാക്കിനുള്ളിൽ എത്രയോ ഓർമ്മകൾ. ബാബുരാജിന്റെ സംഗീതവും അതുപോലെയായിരുന്നു. വളരെ ലളിതമായ സ്വരങ്ങൾ, പക്ഷേ കേൾക്കുന്നവന്റെ മനസ്സിൽ അവശേഷിക്കുന്നത് വലിയൊരു സംഗീതാനുഭവം. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഭാവത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ആ ഭാവമാണ് ആസ്വാദകരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത്.

വീണ്ടും ഒരു ഒക്ടോബർ 7 കൂടി കടന്നു പോകുന്നു. ഒരു കാലത്ത് റേഡിയോയിൽ നിന്ന് ഒഴുകിയെത്തിയ ബാബുരാജിന്റെ ഈണങ്ങൾ ഇന്നും അതേ മാധുര്യത്തോടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എം

ബാബുരാജ് എന്നത് ഒരു സംഗീത സംവിധായകന്റെ പേര് മാത്രമല്ല, മലയാളിയുടെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഓർമ്മകളുടെയും നൊമ്പരങ്ങളുടെയും പശ്ചാത്തല സംഗീതം കൂടിയായിരുന്നു. സ്വന്തം ശബ്ദത്തിൽ അദ്ദേഹം പാടിയ ഗാനങ്ങൾ ബാബുക്ക എന്ന സംഗീതജ്ഞന്റെ ഹൃദയത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു. അനുരാഗ നാടകത്തിന്റെ അരങ്ങിൽ പ്രണയത്തിന്റെ നനുത്ത ഭാവങ്ങളും വിരഹത്തിന്റെ നേർത്ത നൊമ്പരങ്ങളും സംഗീതമായി പകർന്ന ഗാനം പോലെ ബാബുരാജിന്റെ ഈണങ്ങളും ശബ്ദവും ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ ജീവിക്കുന്നു. മറക്കാനാകാത്ത സംഗീതത്തിലൂടെ ഇന്നും നമ്മോടൊപ്പമുള്ള ആ മഹാനായ സംഗീതജ്ഞന് സ്നേഹാദരങ്ങളോടെ സംഗീത പ്രണാമം.

0: ഗാനലോക വീഥികളിലെ പാട്ടുകാരൻ, സംഗീത സംവിധായകൻ MS ബാബുരാജിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. രചന, ആഖ്യാനം, ശ്രുതി സോമൻ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കണ്ണങ്കണ്ടി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
2: മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
3: കണ്ണങ്കണ്ടി ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം അവരാജൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം, സെബ ടോമി എന്നിവർ പാടിയ ഗാനം. ഗാനരചന സുഹൈൽ കോയ, സംഗീതം സനൽദേവ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില.
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: കണ്ണങ്കണ്ടി ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഒഴിയാതെ എന്ന ചിത്രത്തിനു വേണ്ടി ബിജിബാൽ പാടിയ ഗാനം.

0: കണ്ണങ്കണ്ടി ഗാനോപഹാരം സമാപിച്ചു.
1: കണ്ണങ്കണ്ടി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
2: മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ 1 ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ.

FM പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസ നേർന്നു. പ്രധാൻ സേവക് എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ യാത്ര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി മാറ്റിയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വിറ്റ്സർലൻഡും പൊതുവായി താൽപര്യപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ട ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. ബൈക്ക് റാലിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. സംസ്ഥാനത്തെ സംഘടിത മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കെതിരായ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്യും. ജെൻസി ജെൻ ആൽഫ ഉൾപ്പെടെ യുവതീ യുവാക്കളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ സീൻ കേരളം പദ്ധതിയുമായി യുവജനക്ഷേമ ബോർഡ്. സീൻ കേരളം പോർട്ടലിലൂടെ യുവജനങ്ങൾക്ക് തങ്ങളുടെ ആശയങ്ങൾ ഗവൺമെന്റുമായി പങ്കുവയ്ക്കാം. കോൺഗ്രസ് ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പി എം പോഷൻ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ 5 ഉപജില്ലകളിൽ നിന്നായി 24 വിദ്യാലയങ്ങളെയാണ് സോഷ്യൽ ഓഡിറ്റിംഗിന് തിരഞ്ഞെടുത്തത്. സ്പെഷ്യൽ സ്കൂൾ കോഴിക്കോട് ജില്ലാ കലോത്സവം ഉത്സവ് 2026 ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. മറ്റന്നാൾ മന്ത്രി എൻ ശംസുദ്ദീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: గానో బహారం 103.6 రియల్ ఎఫ్ఎం.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അനക്ക് എന്തിന്റെ കേട എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന വിനോദ് വൈശാഖി, സംഗീതം രമേശ് നാരായൺ.

0: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
1: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
0: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
1: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
0: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
2: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
3: ചിത്രം കിങ് ഫിഷ്. വിജയ് യേശുദാസ് പാടിയ ഗാനം. ഗാനരചന അനൂപ് മെനോൻ. സംഗീതം രതീഷ് വേഗം.

0: ഗാനോപഹാരം ബി എം എച്ച് ആരോഗ്യചാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: നമ്മുടെ ഒപ്പിയില് പല പേഷ്യൻസും വരുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ചെവിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒലിപ്പ് വരിക, ചെവി ചൊറിച്ചൽ. അതുപോലെ ഓരോ പ്രാവശ്യം ഒലിപ്പ് വരുമ്പോൾ ചെവിയുടെ കേൾവിൻ്റെ ശതമാനം കുറഞ്ഞു കുറഞ്ഞ് വരിക. അപ്പോൾ നമ്മൾ ഈ വക പേഷ്യൻസിനെ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ കേൾവി കുറവുണ്ടാവും ഓഡിയോഗ്രാം ചെയ്യുമ്പോൾ. പിന്നെ ചെവിയിലുള്ള പഴുപ്പൊക്കെ നമ്മൾ സക്ഷൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ ചെവിൻ്റെ പാടയ്ക്ക് ഹോൾ ഉണ്ടാവാം. ചെവിൻ്റെ പാടയ്ക്ക് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടൊരു ഹോൾ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അതൊരു ക്രോണിക് ഡിസീസ് ആണെങ്കിൽ അതിനെ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. മീൻസ് പല പ്രാവശ്യവും ചെവിയിൽ നിന്ന് ഒലിപ്പ് വന്നിട്ടുണ്ടാവും, പല പ്രാവശ്യം ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും, ആൻഡ് പല പ്രാവശ്യം ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇതൊരു പെർമനൻറ്റ് പെർസിസ്റ്റൻറ്റ് പെർഫറേഷൻ അല്ലെങ്കിൽ ഹോളായി മാറുന്നത് തന്നെ. അപ്പം അതിൽ രണ്ട് ടൈപ്പ് ഡിസീസ് ഉണ്ട്. ഒന്ന് മ്യൂക്കോസൽ ഡിസീസ്, പിന്നെ ഉള്ളത് സ്ക്വാമോസൽ. പണ്ടൊക്കെ മ്യൂക്കോസലിനെ സേഫും സ്ക്വാമോസലിനെ അൺസേഫ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂക്കോസൽ ഡിസീസിൽ വെറും പാടയ്ക്കുള്ള ഹോൾ മാത്രം ഉണ്ടാവുള്ളൂ, സ്ക്വാമോസൽ ഡിസീസ് ആണെങ്കിൽ എല്ല് തേയ്മാനം ഉണ്ടാവും. അതുകൊണ്ട് പണ്ടൊക്കെ അതിനെ അൺസേഫ് എന്ന് പറയും. ഇതിൽ ഭൂരിപക്ഷം കേസുകളും മ്യൂക്കോസൽ ഡിസീസ് ആണ് ഉണ്ടാവാറ്. മ്യൂക്കോസൽ ഡിസീസ്, ദാറ്റ് ഈസ് ഈ പെർഫറേഷൻ, നമുക്ക് ടിംപനോപ്ലാസ്റ്റി സർജറി ചെയ്തിട്ടാണ് അതിനെ പെർഫറേഷൻ ക്ലോസ് ചെയ്യുന്നതും ഹിയറിംഗ് റെസ്റ്റോറേഷൻ ചെയ്യുന്നതും. പഴയ ടെക്നിക് പ്രകാരം പോസ്റ്റ് ഓറൽ, ദാറ്റ് ഇസ് ചെവിയുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സർജറി ചെയ്യാറ്. പിന്നെയും വേറെ ടെക്നിക്സ് ഉണ്ട്, നമ്മൾ എൻഡോറലായിട്ട് ചെയ്യും, ചെവിയുടെ മുമ്പിലും ചെയ്യും. പിന്നെ മ്യൂക്കോസൽ ഡിസീസ് ആണെങ്കിൽ നമുക്കത് എൻഡോസ്കോപ്പിക് ആയിട്ടും ചെയ്യാം. എൻഡോസ്കോപ്പിക് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്കാർലെസ് ആയിരിക്കും, ബിക്കോസ് നമ്മൾ ഗ്രാഫ്റ്റൊക്കെ ഇവിടെ തന്നെ എടുക്കും. പോസ്റ്റ് ഓറൽ ആണെങ്കിൽ ബാക്കിലായിരിക്കും സ്കാർ ഉണ്ടാവുക. ആ സ്കാർ കാരണം തന്നെ അതിന് ഹീലിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും, പെയിൻ കുറവായിരിക്കും എൻഡോസ്കോപ്പിക് സർജറിയിൽ. ആൻഡ് റിസൾട്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മോറലെസ് ബോത്ത് ആർ ദ സെയിം ഓർ ഈവൻ ബെറ്റർ എൻഡോസ്കോപ്പിക് സർജറി ചെയ്യുകയാണെങ്കിൽ. ചെവിൻ്റെ ഉൾഭാഗത്ത് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ചെവിൻ്റെ പാടയ്ക്ക് ഹോൾ പെർമനൻ്റ് ആയി മാറും. അതിന് കൂടെ തന്നെ ആ പാടയ്ക്ക് ജസ്റ്റ് ബാക്കിലുള്ള ഓസിക്കിൾസ് എന്ന് പറയും, ചെറിയ എല്ലുകൾ, അതിനും ചിലപ്പോൾ എല്ലാ ഡിസ്റപ്ഷനോ അല്ലെങ്കിലും തേയ്മാനം ഉണ്ടാവാം. അതാണ് ഈ കണ്ടക്റ്റിംഗ് അപ്പാരറ്റസ്. റെക്കറൻ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഹോൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഇതിന് വല്ല ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാം. ടിംപനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഈ പെർഫറേഷൻ നമ്മൾ ക്ലോസ് ചെയ്യും, ആ ഹോൾ നമ്മൾ ക്ലോസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ ഓസിക്കിൾസിൻ്റെ ഈ റീ അറേഞ്ച്മെൻറ്റ് ചെയ്ത് നമ്മളത് കറക്റ്റായിട്ട് അത് അസംബ്ലിയിൽ നിൽക്കുന്ന പോലെ ആക്കി വയ്ക്കും. ഇതിനെയാണ് നമ്മൾ ടിംപനോപ്ലാസ്റ്റി സർജറി എന്ന് പറയുന്നത്. പണ്ടൊക്കെ എൻഡോസ്കോപ്സ് നേസൽ സർജറിക്ക് വേണ്ടി മാത്രം വന്നതായിരുന്നു. അപ്പം നോസിൻ്റെ ഉൾഭാഗം, സൈനസിൻ്റെ ഉൾഭാഗം, ഇതിനൊക്കെ ആയിരുന്നു എൻഡോസ്കോപ്പിക് സർജറീസ് ചെയ്യാറ്. പിന്നീടാണ് മേ ബി ഇൻ ദ ലാസ്റ്റ് 10-15 ഇയേഴ്സ് ആണ് ഇയറിന് യൂസ് ചെയ്ത് സർജറി ചെയ്യാൻ തുടങ്ങിയത്.
1: ബി എം എച്ച് ആരോഗ്യചാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ബി എം എച്ച് ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു.

0: ചെയ്യാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
1: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
2: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
1: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
4: ആദ്യം മൈജിയിലെത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
3: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലറാ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
4: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
5: ഗാനോപഹാരം 103.6 റിയൽ FM.
6: വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, ചിത്രം 777 ചാർലി.

0: വാർത്താജാലകൻ പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുകയെന്ന ലക്ഷ്യത്തോടെ 5 വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. ഗാന്ധിജയന്തി ദിനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തെ രാജ്യത്തെ മാതൃകാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ 2031 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. 3 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. രാജ്യത്തുടനീളം 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ പൂർത്തിയാക്കി ചരിത്ര നേട്ടം കൈവരിച്ച് ദേശീയ ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും ലഭ്യമാക്കാൻ ഇ സഞ്ജീവനി സംവിധാനത്തിലൂടെ കഴിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഇംഗ്ലീഷും 14 ഇന്ത്യൻ ഭാഷകളും ഉൾപ്പെടെ 15 ഭാഷകളിൽ പ്രതിദിനം ശരാശരി 3 ലക്ഷം വരെ കൺസൾട്ടേഷനുകളാണ് നൽകുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ അഥവാ ബി ബി ജി റാംജി നിയമത്തിന് കീഴിൽ നടപ്പാക്കാവുന്ന പ്രവൃത്തികളുടെ പുതുക്കിയ പട്ടിക കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വിജ്ഞാപനം ചെയ്തു. പുതിയ ചട്ടക്കൂട് പ്രകാരം 375 പ്രവൃത്തികൾക്കാണ് അനുമതി. ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൌകര്യങ്ങൾ, ഉപജീവന അനുബന്ധ സൌകര്യങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധവും ദുരന്ത നിവാരണവും എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുതിയ തൊഴിൽ പദ്ധതികൾ. വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ പ്രകാരം വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ തൊഴിൽ പദ്ധതികൾ രൂപീകരിക്കും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് അംഗരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. 1945 ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച ശേഷം അംഗരാജ്യങ്ങളുടെ എണ്ണം 4 മടങ്ങായി വർദ്ധിച്ച പശ്ചാത്തലത്തിൽ സമിതിയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂണിലെ ഇടക്കാല കരാർ പ്രകാരം 7 ഉപാധികൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ലെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ പുനഃസ്ഥാപിക്കാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കൃത്യവും വ്യക്തവുമായ നടപടികൾ ആവശ്യമാണെന്നും മധ്യസ്ഥർ വഴി പൊതുനിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു.
0: കാലങ്ങളായി മലയാളി നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. വ്യക്തി ശുചിത്വത്തിൽ ഏറെ മുന്നിൽ നിൽക്കുമ്പോഴും പരിസര ശുചിത്വത്തിലെ വിട്ടുവീഴ്ചകളും അശാസ്ത്രീയ നിർമ്മാണ രീതികളും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അഭാവവുമെല്ലാം ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുകയെന്ന ലക്ഷ്യത്തോടെ 5 വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഗവൺമെന്റ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമ്പയിനെക്കുറിച്ചും ശുചിത്വ ശീലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് വാർത്താജാലകത്തിൽ വിശദമായി അറിയാം. അതിഥിയായി നമുക്കൊപ്പം ക്ലീൻ കേരള കമ്പനിയുടെ ഫൌണ്ടർ എം ടിയും ശുചിത്വ മിഷൻ സംസ്ഥാനതല ക്യാമ്പയിൻ കോർഡിനേറ്ററുമായ കബീർ ബി ഹാറൂൺ.

0: നിർമ്മലം ശുചിത്വ ലക്ഷ്യങ്ങളെ താൽക്കാലിക പരിഹാരങ്ങളിലുപരി ദീർഘകാല പദ്ധതിയായി അവതരിപ്പിക്കുകയാണ് ഈ ദൌത്യം. സംസ്ഥാന ഗവൺമെന്റ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന അഞ്ചു വർഷം നീളുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ ഒരു പുതിയ മാതൃകയാണ്. 2031 March 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. മാലിന്യ സംസ്കരണം, പുനരുപയോഗം എന്നിവ ജീവിതശൈലിയാക്കി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഉത്തരവാദിത്ത ബോധം വളർത്താനും നിർമ്മലം ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു.
1: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിനുള്ള ജനകീയ പങ്കാളിത്തോടു കൂടിയ അഞ്ചു വർഷ ക്യാമ്പയിനാണ് നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം. മാലിന്യത്തിന്റെ അളവ് ഓർക്കുക, ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക, ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക,

0: പുനരുപയോഗവും അതുപോലെ പുനഃചക്രമണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഓരോ പൗരന്റെയും ജീവിതശൈലിയായി മാറ്റാൻ ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രതിദിനം 10,183 ടൺ കരമാലിന്യവും 4,043 MLD ദ്രവമാലിന്യവുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ 3,775 MLD ദ്രവമാലിന്യത്തിന് ശാസ്ത്രീയ പരിചരണം ഇല്ലാത്ത നിലവിലെ ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ ഈ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങാതെ അടിസ്ഥാന സൗകര്യ വികസനവും ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഉറപ്പാക്കണം. നമ്മളിങ്ങനെ ക്ലാസ്സുകൾ എടുക്കുക, ബോധവൽക്കരിച്ചുകൊണ്ടേ ഇരിക്കുക, പക്ഷേ അടിസ്ഥാനപരമായി ഇത് എവിടെ പ്രോസസ്സ് ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്യുമെന്നൊരു ഒരു പൗരൻ ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ലിക്വിഡ് വേസ്റ്റിന്റെ കാര്യത്തിലുണ്ട്, അതുപോലെ തന്നെ മുടി വേസ്റ്റിന്റെ കാര്യത്തിലുണ്ട്, സാനിറ്ററി വേസ്റ്റിന്റെ കാര്യത്തിലുണ്ട്. ഇതിനെല്ലാം പരിഹാരമാകുന്ന സംവിധാനങ്ങളുകൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്.
1: പൊതുവിൽ വ്യക്തി ശുചിത്വത്തിന് ഉയർന്ന പരിഗണന നൽകുന്ന മലയാളികൾ പക്ഷേ പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഉത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറുന്നത്. സ്വന്തം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നവർ പോലും പലപ്പോഴും പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിൽ മടി കാണിക്കാറില്ല. വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വവും പൌരധർമ്മമാണെന്ന ബോധ്യമാണ് ശുചിത്വബോധത്തിന്റെ ആദ്യ പാഠം. ഇതു സംബന്ധിച്ച ബോധവൽക്കരണത്തിനൊപ്പം മാലിന്യ നിക്ഷേപ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും പ്രധാനമാണ്.
0: വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വവും പ്രധാനമാണെന്ന ബോധ്യത്തിനായി വലിച്ചെറിയുന്ന പ്രവണതയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നതിനുള്ള വിവരവിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. ആളുകളെ ഇത് ബോധവൽക്കരിക്കണം. അതോടൊപ്പം തന്നെ ബോധവൽക്കരിച്ച് കഴിയുമ്പോൾ ഇത് എവിടെ എങ്ങനെ ഇത് എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. അത് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുന്നതും ഉത്തരവാദിത്തമുള്ള മാലിന്യ പരിപാലനവും ജനങ്ങളുടെ ജീവിതശൈലിയാക്കി മാറ്റണം. ഇത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം, ഇത് എന്റെ ജോലിയാണ്, ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും റോഡരികിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒക്കെ മാലിന്യം തരംതിരിച്ച് ശേഖരിക്കുന്നതിന് ആവശ്യമായ ബിന്നുകൾ ഉറപ്പാക്കും. അതുപോലെ ജനങ്ങളിൽ നിയമങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും നിയമ ലംഘകർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പൗരനും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇതിലുണ്ട്. അത് ജനങ്ങളുടെ ഉത്തരവാദിത്തമായി ജനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഈ ക്യാമ്പയിന് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള പ്രവർത്തന പദ്ധതികളാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
1: മാലിന്യം ഉറവിടത്തിൽ തന്നെ വേർതിരിക്കുന്നതിന് മാലിന്യ സംസ്കരണത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. വീടുകളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിൽ പരിശീലനവും ബോധവൽക്കരണവും നൽകുന്നതിലൂടെ മാലിന്യ ശേഖരണം സുഗമമാക്കാനാവും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത്യാധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഗാർഹിക ഗാർഹികേതര മേഖലകളിലെ മാലിന്യ സംസ്കരണം എളുപ്പമാക്കാം. സാഹചര്യങ്ങൾക്കനുയോജ്യമായ മാലിന്യ ശേഖരണ വേർതിരിക്കൽ രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. മാലിന്യ ശേഖരണം മുതൽ സംസ്കരണം വരെ കൃത്യമായ ആസൂത്രണവും നിർവഹണവും ാണ് പരമപ്രധാനം.
0: ഗാർഹിക തലത്തിൽ കൃത്യമായ തരംതിരിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പണം നൽകി അജൈവ മാലിന്യം സ്വീകരിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന്റെ പ്രായോഗികത സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഇതിനായി ഒരു സബ് കമ്മിറ്റിയെ തന്നെ നിയമിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതും ഈ ക്യാമ്പയിന്റെ ഭാഗമായി വരും. അതുപോലെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും ക്ലസ്റ്റർ അടിസ്ഥാനത്തിലും അനുയോജ്യമായ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പാക്കും. ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവും, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വീടുകൾ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. ഓരോരുത്തർക്കും അനുയോജ്യമായത്, അതുപോലെ കമ്മ്യൂണിറ്റിയിൽ അനുയോജ്യമായ ബയോ ബിന്നുകൾ, അതുപോലെ വാതിൽപ്പടി ശേഖരണവും തരംതിരിക്കൽ കൂടുതൽ കാര്യക്ഷമമാക്കും. മാലിന്യ ശേഖരണ സംവിധാനങ്ങളെ അത് ഏറെ സഹായിക്കും.
1: മാലിന്യ സംസ്കരണത്തിൽ എക്കാലത്തെയും വെല്ലുവിളിയാണ് പ്ലാസ്റ്റിക്കും ഇലക്ട്രോണിക് മാലിന്യങ്ങളും. വിപണിയിലെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും പുനരുപയോഗ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ക്യാമ്പയിൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്ലാസ്റ്റിക് പുനരുപയോഗവുമായി ബന്ധപ്പെട്ട കൃത്യമായ നയങ്ങൾ ആവിഷ്കരിക്കാനും കൂടുതൽ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ഒപ്പം പ്ലാസ്റ്റിക് ഉൽപാദന മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ വെല്ലുവിളിയെ അതിജീവിക്കാനും ശ്രമങ്ങൾ ഉണ്ടാകണം.
0: പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ തന്നെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാനും സംസ്ഥാനത്തൊട്ടാകെ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമാക്കും. നമ്മൾ പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ ഇത് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, റീസൈക്കിൾ ചെയ്യുക, ഇനി അപ്സൈക്കിൾ ചെയ്യാം. പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ പല പ്രോഡക്റ്റും അപ്സൈക്കിൾ ചെയ്ത് മാറ്റി എടുക്കാൻ സാധിക്കും. അതുപോലെ ക്ലോത്തും ഇതേപോലെ തന്നെ അപ്സൈക്കിൾ ചെയ്യാൻ സാധിക്കും. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് മേഖലയ്ക്ക് പുതിയ നയങ്ങൾ ഈ വർഷം തന്നെ സർക്കാർ പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ ഉൽപാദനത്തിന് ആനുപാതികമായി പ്ലാസ്റ്റിക്, ഗ്ലാസ്, തുണി, പേപ്പർ എന്നിവയ്ക്ക് റീസൈക്ലിംഗ് പ്ലാന്റുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഇന്ന് ഇതെല്ലാം സംസ്ഥാനത്ത് പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കയറ്റി വിടുന്ന ഒരു രീതിയുണ്ട്, അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉൽപാദകരുടെ ഉത്തരവാദിത്വം, അതായത് EPR എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പൂർണ്ണ തോതിൽ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാനാണ് ഈ ക്യാമ്പയിനിലൂടെ പരിപാടി ഇട്ടിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനങ്ങൾ വേണ്ടത്ര ഇല്ലാത്തത് എന്നൊരു വെല്ലുവിളിയാണ് കേരളത്തിൽ ശരിക്കും.

0: പറഞ്ഞൊരു ശാസ്ത്രീയമായ ഇ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് ഇന്ന് കേരളത്തിൽ ഇല്ല. ഇത് പരിഹരിക്കുന്നതിന് ക്യാമ്പയിൻ കാലയളവിൽ ഈ മാലിന്യം പൂർണ്ണമായി പരിപാലിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ പ്ലാന്റ് സംസ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു മുൻഗണനാ വിഷയമായിട്ട് തന്നെ എടുക്കും. 100% ഈ മാലിന്യ ശേഖരണം ഉറപ്പാക്കും. അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുവരെ ഇല്ലാത്തതുമായ ഒരു കാര്യം.
1: ശുചിത്വബോധം നിയമനിർവഹണത്തിലൂടെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മറിച്ച് ചെറുപ്പം മുതൽ ശീലിക്കുന്ന വ്യക്തി ശുചിത്വ മാതൃകകൾക്കൊപ്പം വളർന്നുവരേണ്ട ഉത്തരവാദിത്ത ബോധമാണ്. കുട്ടികളിൽ ശുചിത്വ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും മാലിന്യം ഉത്തരവാദിത്തമായി തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നതിനും സ്കൂൾ തലങ്ങളിൽ സംവിധാനങ്ങൾ വേണം. യുവതലമുറയിലൂടെ മുതിർന്നവർക്ക് മാതൃക തീർക്കുക, ഭാവി ശുചിത്വപൂർണമാക്കുക എന്നീ വിശാല ലക്ഷ്യങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആസൂത്രണം ചെയ്യുന്നത്.
0: വിദ്യാർത്ഥികളിലൂടെ ആണ് യഥാർത്ഥത്തിൽ സന്ദേശം വീടുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുക. അതിന് തന്നെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല പദ്ധതികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒന്നിച്ച് നിന്നുകൊണ്ടാണ് അത് പദ്ധതി തയ്യാറാക്കുന്നത്. നമ്മുടെ കോളേജുകളിൽ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന, അതായത് MSW BSW പഠിപ്പിക്കുന്ന കോളേജുകളിൽ നമ്മൾ ക്ലൈമറ്റ് കേഡറ്റ് കോർപ്സ് CCC നമ്മുടെ NCCയുടെ മാതൃകയിൽ കുട്ടികളുടെ ഒരു 50 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പദ്ധതിയുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിച്ച് CCC വളണ്ടിയർമാർ, അതാത് കോളേജുകളും അതിന്റെ പരിസരത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകളും ശുചിയാക്കുന്നതോടൊപ്പം തന്നെ ഒരു കാർബൺ ന്യൂട്രലാക്കി മാറ്റുക, വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനത്തിലുള്ള CCC നൂതന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാലിന്യ സംസ്കരണ മേഖലയിൽ ബിസിനസ് മാതൃകയിൽ ഈ CCC അംഗങ്ങൾ തന്നെ അവരെ കൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട്, അതുപോലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നത്, അതായത് വേസ്റ്റ് ഈസ് വെൽത്ത് എന്നുള്ളതും വേസ്റ്റ് ഈസ് എ ബിസിനസ് എന്നുള്ളതും ഈ കൺസെപ്റ്റ് ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം നൂതന പദ്ധതികൾ മാലിന്യ സംസ്കരണത്തിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ സ്വയം പര്യാപ്തം നേടുന്നതിനും വളരെ പ്രാധാന്യമുള്ളതാണ്.
1: ദീർഘകാല പദ്ധതി ആവിഷ്കരിക്കുന്നത് ഗവൺമെന്റ് തലത്തിലാണെങ്കിലും അതിന്റെ നിർവഹണ വിജയം ജനകീയ പങ്കാളിത്തത്തിലാണ്. ജനങ്ങളുടെ സഹകരണവും ഉത്തരവാദിത്ത ബോധ്യവുമാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്ക് വഴികാട്ടുന്നത്. വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും കൈകോർത്ത് സമൂഹം ഒറ്റക്കെട്ടായി ഒരേയൊരു ലക്ഷ്യത്തിനായി മുന്നേറുമ്പോൾ അതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ സജ്ജമാക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കുമ്പോൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുമ്പോൾ, നിയമനിർവഹണം കാര്യക്ഷമമാക്കുമ്പോൾ ഈ ലക്ഷ്യം വിദൂരമല്ല.
0: ഒരു വകുപ്പിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, മറിച്ച് ഇത് മുഴുവൻ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതൊരു സംയുക്ത ഉത്തരവാദിത്തമാണ്, ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. നിർമ്മലം ക്യാമ്പയിന്റെ സന്ദേശം ഫലപ്രദമായി നടപ്പിലാക്കാൻ മാലിന്യ ഉത്പാദനം മുതൽ സംസ്കരണം വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളും ഡിജിറ്റലാക്കും. അത് നമ്മുടെ ഹരിതമിത്രം ആപ്പ് ഇന്ന് നിലവിലുണ്ട്. അതിനെ വളരെ ആധുനികമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ മാലിന്യ പരിമാണ ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കും. അത് ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും. ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ നിയമലംഘകരെ പിടിക്കുന്നതിന് ഒരു തൂഫാൻ മോഡൽ തന്നെ നമ്മൾ നടപ്പിലാക്കും. അതുപോലെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ നേരിടുന്ന ജനകീയ പ്രതിഷേധങ്ങളും ആശങ്കകളും, ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നതാണ് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ആദ്യം ക്യാമ്പയിൻ. അവയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ എതിർപ്പിനെ ഇല്ലാതാക്കും. ജനങ്ങൾക്ക് ഇതൊരു ആവശ്യമാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുത്ത് തന്നെ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ.
1: നിർമ്മലം കേവലം ഒരു ക്യാമ്പയിനല്ല, മറിച്ച് ഒരു ജനകീയ ലക്ഷ്യമാണ്. ശുചിത്വപൂർണമായ ഭാവി വരും തലമുറയുടെ അവകാശവും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണെന്ന ബോധ്യമാണ് ദൌത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിനായി നാം ഒറ്റക്കെട്ടായി മുന്നേറിയാൽ ആ നിശ്ചയദാർഢ്യത്തിനും പൌരബോധത്തിനും മുന്നിൽ 5 വർഷ കാലയളവ് പോലും വേണ്ടിവന്നേക്കില്ല. മാലിന്യ സംസ്കരണവും ശുചിത്വശീലവും നാളെയുടെയല്ല, ഇന്നിന്റെ അനിവാര്യതയാണെന്ന തിരിച്ചറിവോടെ നിർമ്മല കേരളത്തിനായി നമുക്കൊരുമിക്കാം.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് ക്ലീൻ കേരള കമ്പനിയുടെ ഫൌണ്ടർ MTയും ശുചിത്വ മിഷൻ സംസ്ഥാനതല ക്യാമ്പയിൻ കോർഡിനേറ്ററുമായ കബീർ ബി ഹാറു. ആശയം ഏകോപനം YP ഹബീബ് റഹ്മാൻ, അവതരണം നിമിഷ ജി, ഹബീബ് റഹ്മാൻ, എഡിറ്റർ VK സുരേഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
2: ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനുമായി.
1: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ

0: ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: അപ്പോൾ മൈ ജിയിൽ ഗാഡ്ജറ്റും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.
3: ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കാബൂളിവാല എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
1: എന്താ അത്?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്.
1: ഓഹോ, പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: വിജയേശുദാ, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം കായംകുളം കൊച്ചുണ്ണി. ഗാനരചന ഷോബിൻ കണ്ണങ്കാട്ട്. സംഗീതം ഗോപി സുന്ദർ.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വികസിത് ഭാരത് സങ്കൽപ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ജനസേവനത്തിന് അചഞ്ചലമായ സമർപ്പണമാണ് നരേന്ദ്രമോദി കാഴ്ചവെച്ചതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സപ്ലൈകോയുടെ പുതിയ സംരംഭമായ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ഇന്ന് എറണാകുളത്ത് ആരംഭിക്കും. വൈകിട്ട് വൈറ്റില മൊബിലിറ്റി ഹബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ഇന്നും നാളെയും വിദ്യാർത്ഥികൾക്ക് സൌജന്യ പ്രവേശനം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവേശനം അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കും. തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയവാൽവ് ശസ്ത്രക്രിയയ്ക്ക് എത്തിയ രോഗി മരിച്ചത് ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ഇരിട്ടി വള്ളിത്തോട് സ്വദേശിനിയാണ് മരിച്ചത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹി NCR മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. FM പ്രധാന വാർത്തകൾ കേൾക്കാം. ഇനി 11 മണിക്ക്
1: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം മേലേപ്പറമ്പിൽ ആൺവീട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. യേശുദാസും മിൻമിനിയും പാടിയ ഗാനം

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കസിൻസ് റൺ ഫോർ ലവ്, ശ്രേയ ഘോഷലും യാസിൻ നിസാറും ടിപ്പുവും പാടിയ ഗാനം.

ബിരുദദാന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകളും ബിരുദങ്ങളും രാഷ്ട്രപതി സമ്മാനിച്ചു. രണ്ടാം ദിവസമായ ഇന്ന് ഹിമാചൽ റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് മണാലിയിലെ പ്രശസ്തമായ ഹിഡിംബ ക്ഷേത്രത്തിലും രാഷ്ട്രപതി സന്ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് മണാലി, അടൽ ടണൽ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആശംസ നേർന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന പ്രധാൻ സേവക് എന്ന നിലയിൽ മോദിയുടെ യാത്ര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി മാറ്റിയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച വികസന മുന്നേറ്റം അയൽ രാജ്യങ്ങൾക്കും വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ജനസേവനത്തിന് അചഞ്ചലമായ സമർപ്പണമാണ് കാഴ്ചവെച്ചതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്ഥിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. സാങ്കേതികവിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതികവിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും പൊതുവായി താൽപര്യപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. നിക്ഷേപ കരാറുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എം പിമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്ന ആദ്യ ജി എസ് ടി കൌൺസിൽ യോഗമാണിത്. നികുതി നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗവൺമെന്റ് ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ, ജീവിതശൈലി രോഗമരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങിയവയുടെ ലഭ്യത സുഗമമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കെ എം എസ് സി എൽ വഴി വാങ്ങിയ മരുന്നുകൾ പൂർണ്ണമായും ജില്ലാ സ്റ്റോറുകളിൽ നിന്നും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സംഘടിത മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കെതിരായ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്യും. എല്ലാ കുട്ടികളെയും പഠനത്തിലും ജീവിത നൈപുണ്യത്തിലും മുഖ്യധാരയിലെത്തിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം മുഖേന നടപ്പാക്കുന്ന റിവൈവ് നവജീവനം പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠനത്തിൽ കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു. കെ എസ് ആർ ടി സി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടിയുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് കെ എസ് ആർ ടി സി തീരുമാനം അറിയിച്ചത്. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറയ്ക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നത് പരിഗണിക്കുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണ കരാറുകാരൻ പണി പൂർത്തിയാക്കുന്നത് എഴുതി നൽകിയില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. മന്ത്രിയുടെ ചേംബറിൽ അബിൻ വർക്കി എംഎൽഎ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ, കരാറുകാരൻ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എംഎൽഎ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സബിത ആനന്ദ്. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ ഹിമാചൽ പ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിലാസ്പൂർ എയിംസിന്റെ പ്രഥമ

ജില്ലാ കലോത്സവം ഉത്സവ് 2026 കോഴിക്കോട്ട് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മറ്റന്നാൾ രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളയിലെ ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ഹോം ഓഡിറ്റോറിയത്തിലും മാനാഞ്ചിറ BEM ഗേൾസ് ഹൈസ്കൂളിലുമാണ് മത്സരങ്ങൾ. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുമായി സാധാരണക്കാർക്ക് വേഗത്തിൽ ബന്ധപ്പെടുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് 16 കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമ നിയമസഭാ സമിതി അറിയിച്ചു. സമിതി ചെയർമാൻ പാറക്കൽ അബ്ദുള്ള MLA അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്ന യോഗത്തിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. MLAമാരായ KM അഭിജിത്, പഴകുളം മധു, മുഹമ്മദ് മുഹസിൻ, M വിൻസെന്റ്, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. പ്രവാസികാര്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരള പ്രവാസി വെൽഫെയർ ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നിവ മുഖേന നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളും യോഗത്തിൽ അവലോകനം ചെയ്തു. വികസന ഫണ്ട് വഴി തുക അനുവദിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ഡോക്ടർ PT ഉഷ കോഴിക്കോട്ട് അറിയിച്ചു. ഇതുവരെ 120 വികസന പദ്ധതികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 34 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വിദ്യാഭ്യാസം, കായികം, അടിസ്ഥാന സൗകര്യ വികസനം, പൊതുസൗകര്യങ്ങൾ, സാമൂഹ്യക്ഷേമ, സ്മാർട്ട് അങ്കണവാടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇലക്ട്രിക് ബഗ്ഗികൾ, സ്കൂൾ ബസ്സുകൾ തുടങ്ങി വിവിധ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും PT ഉഷ അറിയിച്ചു. പൊതുജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് ഉൾപ്പെടെ മുതിർന്ന BJP നേതാക്കളും ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും പ്രദേശവാസികളും വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി BJP കോഴിക്കോട് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ സേവാ ജ്യോതി യാത്ര സരോവരത്ത് നിന്ന് പുറപ്പെട്ട് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ട ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കും. തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് സമിതി രൂപീകരിക്കുക. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയത്തിനെത്തിയ രോഗി മരിച്ചത് ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ഇരിട്ടി വള്ളിത്തോട് സ്വദേശിനിയാണ് മരിച്ചത്. ഹൃദയ വാൽവ് ശസ്ത്രക്രിയയ്ക്ക് എത്തിയതായിരുന്നു ഇവർ. ഇന്നലെ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയെന്നും പിന്നീട് ഒരു വിവരവും നൽകിയില്ലെന്നും രാത്രിയോടെ മരിച്ചെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ കാരാപ്പറമ്പ് മേഖലയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപറ്റി. മരം വീണ് എടൂർ ആറളം റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടത്തും. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇന്ന് മുതൽ സന്നിധാനത്ത് 400 മുടുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താം. കിലയും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന PM പോഷൺ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ 5 ഉപജില്ലകളിൽ നിന്നായി 24 വിദ്യാലയങ്ങളെയാണ് സോഷ്യൽ ഓഡിറ്റിംഗിന് തിരഞ്ഞെടുത്തത്. സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി നടന്ന അവസാന പൊതുസഭ ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30. Zero 3.6 Real FM.

0: രാവിലെ 10:30.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur. Regal Jewelers.
3: Gold, gold, gold, gold ring.
4: Regal Jewelers, Maur Road, Kozhikode, innathe swarnavila.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode.
5: പ്രിയഗീതം.
0: പ്രിയഗീതത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ പറയുന്നു: 0945236174 2366176. ഒരു മൊബൈൽ നമ്പർ 9447444800. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം ആസ്വദിക്കാം. ചിത്രം ഗാനമേള. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശശി, സംഗീതം രവീന്ദ്രൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ഗീതം.
2: ഇരുട്ടിയിൽ നിന്നും ഷീജ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം രാജവാഴ്ച, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

0: ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത് അതെ എല്ലാം ഉണ്ട് മൈജിയിൽ
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
5: പ്രിയത്തിൽ ഇനി കേൾക്കാം മഞ്ചേരിയിൽ നിന്നും അഖില ആവശ്യപ്പെട്ട ഗാനം. ചിത്രം വീരപുത്രൻ, ശ്രേയഘോഷൽ പാടിയ ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേട്ടാ, ടി വി, ഫ്രിഡ്ജ്, എ സി, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
3: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്, സീറോ പ്രോസസിംഗ് ഫീ.
2: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
4: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
0: പ്രിയ ഗീതം,
5: കക്കോടിയിൽ നിന്നും രാധ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം അന്ന, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയ ഗീതം.
3: മന്നാടെ, മുഹമ്മദ് റാഫി, ആശാ ഭോസ്ലെ എന്നിവർ പാടിയ ഗാനം ചിത്രം താജ്മഹൽ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബീന ചെലവൂർ.

FM പ്രധാന വാർത്തകൾ. 25 വർഷവും നിരന്തര ജനസേവനമാണ് ചെയ്തതെന്നും ഭാരതത്തിന്റെ ആശീർവാദം എപ്പോഴും ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗെ അഭിനന്ദിച്ചു.

വിമർശിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച വികസന മുന്നേറ്റം അയൽ രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. റഷ്യയുടെ തെക്കൻ തീരത്തിന് സമീപം എണ്ണ ടാങ്കറിന് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ടാങ്കറിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. തീയുടെ തീവ്രത കുറഞ്ഞാലുടൻ അണയ്ക്കാൻ ശ്രമം നടത്തുമെന്ന് റഷ്യൻ ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി. സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അങ്കമാലി അർബൻ സഹകരണ ബാങ്ക്, തെന്നല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. രാവിലെയാണ് ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയുണ്ടെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പ്രക്ഷോഭം തെരുവിലല്ല വേണ്ടത് എന്നും KSTP പദ്ധതി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് കോഴിക്കോട് ബ്ലോക്ക് ക്ഷീരസംഗമം നാളെ പാലാഴി നോവ ഓഡിറ്റോറിയത്തിൽ നടത്തും. MA റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ 450 ക്ഷീരകർഷകർ പങ്കെടുക്കും. സ്വർണ്ണവില പവന് 400 കുറഞ്ഞ് 1,09,680 13,710 ഗ്രാമിന്. കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. 5 ദിവസമാണ് പരിപാടി. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്. ആകാശവാണി 103.6 റിയൽ FM. ഈ പ്രക്ഷേപണത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ രാഹുൽ IR.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ യുവ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440, 9400224440. 12 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. മഴവില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: പാലക്കാട് വ്യവസായ ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ 2026 ഒക്ടോബർ മാസം വിവിധ ദിവസങ്ങളിൽ അദാലത്തുകളും സിറ്റിംഗുകളും നടത്തുന്നതാണ്. ഇതനുസരിച്ച് ഒക്ടോബർ 12, 13, 19, 26, 27 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 4, 8 പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും സിറ്റിംഗ് ഉണ്ടായിരിക്കും. കൂടാതെ 16, 23, 30 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലുമാണ് സിറ്റിംഗ് നടക്കുക. ഈ ദിവസങ്ങളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണെന്ന് വ്യവസായ ട്രൈബ്യൂണൽ സെക്രട്ടറി അറിയിച്ചു.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ആവശ്യപ്പെട്ടത് മഞ്ജു, നിമ്മി, വിഷ്ണു, അനീഷ്, സരിത, മോനിഷ, അശ്വതി, ശ്രീ

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കാസർഗോഡ് ചിറവത്തൂരിൽ നിന്നും ഷൺമുഖൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം. രചന അജീഷ് ദാസൻ, സംഗീതം രഞ്ജിൻ രാജ്.

ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനത്തിനും മറ്റ് കാര്യനിർവഹണങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന NCC, NSS, SPC യൂണിറ്റുകൾക്കും ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനകൾ, NGOകൾ, സാമൂഹ്യ പ്രവർത്തകർ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവർക്കും അംഗീകാരവും പ്രോത്സാഹനവും നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സഹചാരി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷിക്കാർക്ക് പഠനം, സാമൂഹിക പങ്കാളിത്തം, സ്വയം പര്യാപ്തത എന്നിവ

0: ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ വർഷം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിനായി പരിഗണിക്കുക. അർഹരായ സ്ഥാപനങ്ങളും വ്യക്തികളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടും ഫോട്ടോകളും സഹിതം സ്ഥാപന മേധാവിയുടെ ശുപാർശയോടെ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർക്ക് മറ്റന്നാൾക്കകം അപേക്ഷ നൽകണം. ഭിന്നശേഷി സൗഹൃദ സമൂഹ നിർമ്മിതിക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാമൂഹ്യനിധി ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ 04832735324. വെബ്സൈറ്റ് www.sjd.kerala.gov.in.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി പഞ്ചമി എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് വിശ്വനാഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ദിനേശ്, തുളസി ദിനേശ്, പരപ്പനങ്ങാടിയിൽ നിന്നും.

0: സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മലപ്പുറം ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് പിന്നോക്ക ഒബിസി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ വായ്പകൾ നൽകുന്നു. പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും വായ്പ ലഭ്യമാണ്. 6 മുതൽ 8% വരെയാണ് പലിശ നിരക്ക്. പ്രവാസികൾ, പ്രൊഫഷണൽ കോഴ്സ് പാസ്സായവർ, വിധവകൾ, നിയമപരമായി വിവാഹമോചനം നേടിയ സ്ത്രീകൾ എന്നിവർക്കും ടാക്സിയായി സർവീസ് നടത്തുന്നതിന് ഇലക്ട്രിക് അല്ലെങ്കിൽ CNG വാഹനങ്ങൾ വാങ്ങുന്നവർക്കും നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡി ലഭിക്കും. തിരിച്ചടവ് കാലാവധി 60 തുല്യ മാസാധിഷ്ഠിത ഗഡുക്കളാണ്. വായ്പയ്ക്കായി മതിയായ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമും മറ്റ് വിവരങ്ങളും കോർപ്പറേഷൻ്റെ ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. പെരിന്തൽമണ്ണ, ഏറനാട്, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകളിൽ ഉള്ളവർ മലപ്പുറം ജില്ലാ ഓഫീസുമായും നമ്പർ 04832734114 പൊന്നാനി, തിരൂർ താലൂക്കുകളിൽ ഉള്ളവർ തിരൂർ ഉപജില്ലാ ഓഫീസുമായും നമ്പർ 04942432275 നിലമ്പൂർ താലൂക്കിലുള്ളവർ വണ്ടൂർ ഉപജില്ലാ ഓഫീസുമായും നമ്പർ 04931243000 ബന്ധപ്പെടണം. കൂടാതെ 7306022527 എന്ന നമ്പറിലേക്ക് പേരും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളും വാട്സപ്പ് ചെയ്താൽ വിവരങ്ങൾ ലഭ്യമാകും. KSBCDC.com എന്ന വെബ്സൈറ്റിലെ ജാലകം പോർട്ടൽ വഴിയും വിവരങ്ങൾ അറിയാം.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ബാലുശ്ശേരി നിന്നും ഷാഹി ആവശ്യപ്പെടുന്നു അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ലതികയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സമയപരിധി 31 ഒക്ടോബർ വരെ ദീർഘിപ്പിച്ചു. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കുന്നുമ്മൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിലും 0483 2734 941 എന്ന ഫോൺ നമ്പറിലും ലഭ്യമാണ്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440 9400224440. 12 മണിവരെയാണ് സമയം. ഇനി കേൾക്കാം ഇവൾ ഒരു നാടോടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഡോക്ടർ എസ് ഷാജഹാൻ, സംഗീതം ശേഖർ എസ് ഡി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രേണുക, ഹരിഗോവിന്ദൻ, കോമരപ്പടി, തെഞ്ഞിപ്പാലം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണമിട്ട് സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗോഡ്ഫാദർ. ആവശ്യപ്പെട്ടത് മിനി സുഭാഷ്, കടലുണ്ടി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
3: മധു കോടേരിച്ചാൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കുറുപ്പിന്റെ കണക്കു പുസ്തകം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം ബാലചന്ദ്രമേനോൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിൽ ഇനി മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു മധുമോഹൻ മഞ്ഞപ്പാലം.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി യുവർ ചോയ്സ് ഇനി വൈകിട്ട് 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. വളരുന്ന ഭാരതം 1919 ചരിത്ര പ്രസിദ്ധമായ കൂട്ടക്കലയുടെ 100 വാർഷികവേളയിൽ നവീകരിച്ചു പുനരർപ്പിച്ച വീരസ്മരണകളുടെ പുണ്യഭൂമി, ജനറൽ ഡയറിന്റെ പടയാളികൾ കടന്നുവന്ന ഇടുങ്ങിയ വഴി ശില്പകലയിലൂടെ ചരിത്രം പറയുന്ന പുതിയ പാതയായി പുനർജനിച്ചു. ചരിത്രപരമായ ഓർമ്മകളെയും രക്തസാക്ഷിത്വത്തെയും കാത്തുസൂക്ഷിക്കുന്ന മനോഹരമായ ഗാലറികളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീക്ഷ്ണ സ്മരണകൾ ഇന്നും അലയടിക്കുന്ന ചരിത്ര സ്മാരകം, ജാലിയൻ വാലാബാഗ് സ്മാരകം, അമൃത്സർ. വളരുന്ന ഭാരതം

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് നിർണായക പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങളെടുത്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കായംകുളത്ത് 2000 MW ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടും. അടുത്ത വർഷം മാർച്ചോടെ പോത്തൻകോട്, ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ 80 MW രണ്ട് പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ ദീർഘകാല വൈദ്യുതി ആവശ്യം പരിഗണിച്ച് സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന് NTPCയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വ വായ്പയ്ക്ക് റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കായ റിപ്പോ 25 basis points വർദ്ധിപ്പിച്ച് 5.50%. 2023 ഫെബ്രുവരിക്ക് ശേഷം ആദ്യ നിരക്ക് വർധനയാണിത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക

പ്രത്യേക പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 7-നാണ് ദിനാചരണം. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടന്ന പാലം ഒരു മാസത്തിനകം തുറന്നുകൊടുക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. പത്തനംതിട്ട മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ കോഴിക്കോട് ജില്ലാ കലോത്സവം ഉത്സവ് 2026 ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. മറ്റന്നാൾ മന്ത്രി എൻ ഷാംസുദ്ദീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകൾ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ KSRTC തീരുമാനം. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 1:00.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: വളരുന്ന ഭാരതം. വർഷത്തിൽ 5 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബംഗളൂരുവിന്റെ മനോഹരമായ 2nd എയർപോർട്ട് ടെർമിനൽ, 10,000-ൽ അധികം ചതുരശ്ര മീറ്റർ പച്ചപ്പും തൂക്കുപൂന്തോട്ടങ്ങളും നിറഞ്ഞ 100% ഹരിതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ്, കെമ്പഗൌഡയുടെ 108 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഉയർന്നു നിൽക്കുന്ന പൈതൃക ഭൂമി, പ്രകൃതിയും ആധുനികതയും സമ്മേളിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2. വളരുന്ന ഭാരതം.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നാ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
6: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: വളരുന്ന ഭാരതം, ഇന്ത്യയുടെ വൈവിധ്യം വിളിച്ചോതുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സങ്കല്പത്തിൽ ഉയർന്ന പുതിയ പാർലമെന്റ് മന്ദിരം, മയിൽ പ്രമേയമാക്കി നിർമ്മിച്ച ലോക്സഭയും താമര പ്രമേയമാക്കിയ രാജ്യസഭയും ചേർന്ന അത്യാധുനിക ഭരണകേന്ദ്രം, അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായ ചെങ്കോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൂക്കോ പെൻഡുലവും അലങ്കരിക്കുന്ന മധ്യഹാൾ, 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷകൾ തുടിക്കുന്ന ഭാരത ജനാധിപത്യത്തിന്റെ പുതിയ മകുടം, പുതിയ പാർലമെന്റ് മന്ദിരം. വളരുന്ന ഭാരതം.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 12:40 തുടർന്ന് കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങളെടുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക് RBI 0.5% ഉയർത്തി. ഇന്ന് ലോക പരുത്തി ദിനം. സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ED റെയ്ഡ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് നിർണായക പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങളെടുത്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കായംകുളത്ത് 2000 MWh ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടും. KSEB, NTPC, NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്നിവ ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുക. അടുത്ത വർഷം മാർച്ചോടെ പോത്തൻകോട്, ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ 80 MW രണ്ട് പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന്റെ ദീർഘകാല വൈദ്യുതി ആവശ്യം പരിഗണിച്ച് സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന് NTPCയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാമഗുണ്ടം പവർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാൻ കരാറിൽ ഒപ്പുവയ്ക്കാൻ സന്നദ്ധത NTPC അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഭൂട്ടാൻ പ്രധാനമന്ത്രി

0: ഷെറിംഗ് ടോബ്ഗെ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആശംസ നേർന്നു. സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന പ്രധാൻ സേവക് എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ യാത്ര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി മാറ്റിയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്ന ആദ്യ ജി എസ് ടി കൌൺസിൽ യോഗമാണിത്. നികുതി നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗവൺമെന്റ് ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ, ജീവിതശൈലീ രോഗ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങിയവയുടെ ലഭ്യത സുഗമമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കെ എം എസ് സി എൽ വഴി വാങ്ങിയ മരുന്നുകൾ പൂർണ്ണമായും ജില്ലാ സ്റ്റോറുകളിൽ നിന്നും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സംഘടിത മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കെതിരായ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക് റിസർവ് ബാങ്ക് 5.5% ഉയർത്തി. ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ച് റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിക്കാൻ പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. അവസാനമായി റിപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചത് 2023 ഫെബ്രുവരിയിലായിരുന്നു. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണ കരാറുകാരൻ പണി പൂർത്തിയാക്കുന്നത് എഴുകി നൽകിയില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. മന്ത്രിയുടെ ചേംബറിൽ അബിൻ വർക്കി എംഎൽഎ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ, കരാറുകാരൻ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എംഎൽഎ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് കെഎസ്ആർടിസി തീരുമാനം അറിയിച്ചത്. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറയ്ക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. വികസന ഫണ്ട് വഴി തുക അനുവദിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ഡോക്ടർ പി ടി ഉഷ കോഴിക്കോട്ട് അറിയിച്ചു. ഇതുവരെ 120 വികസന പദ്ധതികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 34 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വിദ്യാഭ്യാസം, കായികം, അടിസ്ഥാന സൌകര്യ വികസനം, പൊതുസൗകര്യങ്ങൾ, സാമൂഹിക ക്ഷേമം, സ്മാർട്ട് അംഗനവാടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇലക്ട്രിക് ബഗ്ഗികൾ, സ്കൂൾ ബസ്സുകൾ തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് പി ടി ഉഷ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കും. തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. എംഎൽഎമാർ അധ്യക്ഷന്മാരാകുന്ന നിയമസഭാ നിയോജക മണ്ഡലം തല സമിതികളും പ്രവർത്തിക്കും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അർജന്റീനയുടെ ഇതിഹാസ താരവും ലോക ഫുട്ബോളറുമായ ലയണൽ മെസ്സി കരിയറിൽ നിന്നും വിരമിച്ചു. അവസാന മത്സരത്തിൽ ഒരു ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ചാണ് മെസ്സിയുടെ വിടവാങ്ങൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 2 പതിറ്റാണ്ടിലേറെക്കാലം അർജന്റീനയ്ക്കൊപ്പമുള്ള മെസ്സിയുടെ ഫുട്ബോൾ യാത്രയ്ക്ക് അവസാന വിസിൽ വീഴുമ്പോൾ കോടാനുകോടി ആരാധകർ വിതുമ്പി. ബ്യൂണസ് ഐറിസിലെ സ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറകണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 208 മത്സരങ്ങൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവവുമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോളാരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്ദി മെസ്സി, കാൽപന്താവേശത്തിന്റെ ഒരു യുഗം സമ്മാനിച്ചതിന്.
0: ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 7 ദിനം ആചരിക്കുന്നത്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിജാജ് സിംഗ് പരുത്തി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസ നേർന്നു. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും

അടിയന്തരമായി പ്രവർത്തിക്കുന്നതിനൊപ്പം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കൈത്തറി വ്യവസായങ്ങളുമായി എണ്ണമറ്റ ചെറുകിട സംരംഭങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപക പരിശോധന നടത്തുന്നു. തൃശൂർ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, എറണാകുളം അടിമാലി അർബൻ സഹകരണ ബാങ്ക്, തെന്നല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമാണ് പരിശോധന. എല്ലാ കുട്ടികളെയും പഠനത്തിലും ജീവിത നൈപുണ്യത്തിലും മുഖ്യധാരയിൽ എത്തിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം മുഖേന നടപ്പാക്കുന്ന റിവൈവ് നവജീവനം പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠനത്തിൽ കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സേവാജ്യോതി യാത്രയ്ക്ക് തുടക്കമായി. പടിഞ്ഞാറേക്കോട്ട ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ബൈക്ക് റാലി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര സരോവരത്ത് നിന്ന് പുറപ്പെട്ട് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടത്തും. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താം. കോഴിക്കോട് ബ്ലോക്ക് ക്ഷീരസംഗമം നാളെ പാലാടിയിൽ എം എ റസാഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരവികസന വകുപ്പ്, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, ഒളവണ്ണ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കേരള ഫീഡ്സ്, മിൽമ എന്നിവയുടെ സഹകരണത്തോടെ പാലാഴി ക്ഷീരസംഘം നടത്തുന്ന ക്ഷീരസംഗമത്തിൽ 450 ക്ഷീരകർഷകർ പങ്കെടുക്കും. കിലയും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പി എം പോഷൺ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ 5 ഉപജില്ലകളിൽ നിന്നായി 24 വിദ്യാലയങ്ങളെയാണ് സോഷ്യൽ ഓഡിറ്റിംഗിന് തിരഞ്ഞെടുത്തത്. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ ജില്ലാ കലോത്സവം ഉത്സവ് 2026 കോഴിക്കോട്ട് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മറ്റന്നാൾ രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ സെമിനാർ എൻ ഐ ടിയിൽ മറ്റന്നാൾ ആരംഭിക്കും. സാങ്കേതിക വികാസം, ഗ്രിഡ് സംയോജനം, ഭാവി വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സെമിനാർ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങളെടുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്ക് RBI 0.5% ഉയർത്തി. ഇന്ന് ലോക പരുത്തി ദിനം. സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ED റെയ്ഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. The Real FM 103.6.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: വളരുന്ന ഭാരതം. ബ്രഹ്മപുത്രയുടെ പോഷകനദിയായ ലോഹിത്തിനു കുറുകെ 9.15 കിലോമീറ്റർ നീളത്തിൽ വിസ്മയം തീർത്ത ഡോക്ടർ ഭൂപൻ ഹസാരിക സേതു മണിക്കൂറുകൾ നീണ്ട കടത്തുതോണി യാത്രകൾക്ക് വിട. അസമിൽ നിന്ന് അരുണാചലിലേക്കുള്ള ദൂരം 165 കിലോമീറ്ററോളം കുറഞ്ഞു. 60 ടൺ വരെയുള്ള ഭാരമേറിയ യുദ്ധ ടാങ്കുകളെ പോലും അനായാസം താങ്ങാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ നിർമ്മിതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീപാലം. വടക്കുകിഴക്കിന്റെ വികസന പാത. ധോള സാദിയ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.
4: The Real FM 103.6.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 1 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതൊരു സുവർണവും ചരിത്രപരവുമായ ദിവസമാണെന്ന് അമിത്ഷാ വിശേഷിപ്പിച്ചു. ഇന്ത്യ ആഫ്രിക്ക പങ്കാളിത്തം വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. അക്രയിലെ ഘാന ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക പരുത്തി ദിനത്തിൽ പരുത്തി കർഷകർക്ക് ആശംസ നേർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് നിർണായക പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങളെടുത്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കായംകുളത്ത് 2000 MW ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ സെമിനാർ NITയിൽ മറ്റന്നാൾ ആരംഭിക്കും. 2 ദിവസത്തെ സെമിനാർ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയെന്ന് അധികൃതർ. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളം പനങ്ങാട് യൂണിയൻ തൊഴിലാളിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച യുവാവ് പോലീസ് പിടിയിൽ. കടവന്ത്ര ഗാന്ധിനഗർ സ്വദേശി നവീൻകുമാറാണ് പിടിയിലായത്. അർജന്റീനയുടെ ഇതിഹാസ താരവും

ലോക ഫുട്ബോളറായ ലയണൽ മെസ്സി കരിയറിൽ നിന്ന് വിരമിച്ചു. അവസാന മത്സരത്തിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റും സമ്മാനിച്ചാണ് മെസ്സിയുടെ വിടവാങ്ങൽ. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ സമയമാണിത്. നമുക്ക് എത്രയും പെട്ടെന്ന് പാട്ടുകളിലേക്കും നിങ്ങളുടെ വിശേഷങ്ങളിലേക്കും പോകാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഇതാണ് നമ്മുടെ നമ്പർ. ഈ വാട്സപ്പിലേക്ക് ഒരു ഹൈ ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നോട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടോടെ തുടങ്ങാം. പൊൻകുന്നം ദാമോദരൻ്റെ രചന, സംഗീതം എം ജയചന്ദ്രൻ.

0: ഈ അഞ്ഞു വിളിക്കണം, ഞാൻ ആർകെ നായരുള്ളപ്പോ തന്നെ, ആർകെ മാമനുള്ളപ്പോ തന്നെ വിളിക്കണം എന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല.
1: അപ്പൊ അത് കാലം കുറച്ചായല്ലോ കാത്തിരിക്കുന്നു.
0: ഞാൻ കൊറേ ആയി റേഡിയത്തിന്റെ ആളാ, ഞാന്
1: പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഒരു അവസരം. അത് എന്തായാലും അവസരം വന്നല്ലോ, അതാണ് നമുക്കുള്ള സന്തോഷം.
0: 91 വന്നതാ വയനാട്ടില്, അന്നേരം ഇവിടെ ടേപ്പൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ പിന്നെ റേഡിയോ അല്ലായിരുന്നു, പിന്നെ റേഡിയോ വാങ്ങി. നാട്ടിന്നൊക്കെ റേഡിയോ കേൾക്കുമായിരുന്നു. കുറ്റിയാടിയാണ് എന്റെ വീട്.
1: കുറ്റിയാടി. അപ്പൊ വിവാഹ ശേഷമാണ് വെള്ളമുണ്ടക്കി വന്നത് അല്ലേ? പടിഞ്ഞാറത്തറ വെള്ളമുണ്ട്. അവിടുന്ന് കുറ്റിയാടി പക്രന്തോളം ചുരം കയറിയ കുറച്ച് അധികം ദൂരം ഇല്ല അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും
0: വരാനൊക്കെ.
1: ഓക്കെ, ആ വീട്ടിലേക്ക് അല്ലേ. ഓക്കെ, എന്താണ് വെള്ളം?
0: ഒരാഴ്ച ലീവായിരുന്നല്ലേ, അപ്പൊ സാറുള്ളപ്പോ വിളിക്കാൻ പറഞ്ഞു. ഞാന് കിട്ടുന്നില്ല, വിളിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പൊ മോളോട് പറഞ്ഞു ഒന്നും കൂടെ ഹായ് വിടും മോളെ ഒന്ന്. ഞാന് മോള് മോളിപ്പോ 3 മണിക്ക്
1: പോകും. മോളെന്താ പഠിക്കാൻ പോകുന്ന കുട്ടിയാണോ ജോലിയാണോ?
0: അല്ല, ചെറിയ മോള് 25 വയസ്സുണ്ട്. ഓള് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ഇവിടെ തരുവണ അടുത്ത് തന്നെയാ, തരുവണ തന്നെ ഇവിടെ.
1: ഓക്കെ, അപ്പൊ ഇന്ന് വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ട്. ഇപ്പൊ അവള് 3 മണിക്ക് പോകും.
1: ആ ഷിഫ്റ്റ് ആണ് അവർക്ക്, ഡ്യൂട്ടി അങ്ങനെയാ അല്ലേ. ഓക്കെ,
0: ഞാൻ ഈ റേഡിയത്തിന്റെ അടുത്ത് തന്നെ നിൽക്കാം. അപ്പോളോട് പറഞ്ഞു അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു മോളെ നമ്പർ എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടാവും, ഒന്നും കൂടി ഹായ് ഇടുന്ന് പറഞ്ഞു. ഇവളോട് ഇപ്പൊ ഞാൻ
1: ഹായ് കാണുന്നുണ്ട്, ഞങ്ങളിപ്പോ കാണുന്നുണ്ട്. ഇപ്പൊ തുറന്നു നോക്കുമ്പോ
0: 12:50 വാർത്ത കഴിഞ്ഞതിന് മുന്നേ ഒന്ന് ഹായ് ഇടും മോളെ, ഇപ്പൊ വിളിക്കും.
1: നമ്മളീ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി റേഡിയോയിലെ ഓരോ ഓരോ നിമിഷങ്ങളെയും മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്താണ് നടക്കുന്നത്. സന്തോഷം കേട്ടോ.
0: അതെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വാർത്ത കേൾക്കും, അത് കഴിഞ്ഞ് പിന്നെ പട്ടുനൂൽപ്പൊടി ഒക്കെ ഉണ്ടല്ലോ, രാത്രിക്കാണെങ്കിൽ എല്ലാം കേൾക്കും.
1: രണ്ടു കുട്ടികളാണോ ഉള്ളത്? ഇതിപ്പം ചെറിയ ആളല്ലേ? മൂത്താള് ഇവിടെ ഉണ്ടോ, അടുത്തുണ്ടോ?
0: മൂത്തോള് ഇപ്പൊ മാനന്തവാടി പോയോള്, നേഴ്സ് ആയിട്ട് ജോലി
1: ചെയ്യുന്നു. അതെല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ.
0: ഓ, പറയാം.
1: സുജാത, നമ്മൾ ഇത്രയും കാര്യങ്ങള് പങ്കെടുക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനും പങ്കുവെക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ, സന്തോഷം. വെള്ളമുണ്ട്. നമ്മുടെ കരുണാകരൻ മാഷ്ടെ വീട് അവിടെ അല്ലേ? കരുണാകരൻ ചെറുപുര മാഷ വീട്. അറിയാം അറിയാം അറിയാം. മാഷ് ഞങ്ങളുടെ ആകാശവാണിയിലെ വളരെ മുതിർന്ന മാധ്യമ നാടക പ്രവർത്തകനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വലിയൊരു പ്രചോദനമായിട്ട് പലപ്പോഴും കടന്നു വരുന്ന ഒരാളാണ്. എന്നാൽ സുഖമില്ല മരിച്ചു എനിക്കറിയാം, മാഷ നന്നായിട്ട് പരിചയമുണ്ട്. പക്ഷെ അവിടെയാണ് വീടുന്നൊക്കെ അറിയാം. ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ.
0: രണ്ട് മക്കളുണ്ടായിരുന്നു, ഇന്നലെയൊക്കെ മോള് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മോളെ വെറുതെ സ്വീപ്പാക്കി, എനിക്ക് പാട്ട് കിട്ടി മോളെ പിന്നെ കൊണ്ട് പാടിക്കാന്ന് വിചാരിച്ചു, വെറുതെ അവളോട് പറഞ്ഞു. അവള് സ്കൂളിൽ പോയതാ, ഒന്നാം ക്ലാസ്സിലാ പഠിക്കുന്നത്.
1: അതെല്ലേ. ഓക്കെ,
0: സ്കൂള് വിവേകാനന്ദ
1: സ്കൂൾ. ഓക്കെ, വരുമ്പോ പറയൂ കേട്ടോ. പാട്ട് ആവശ്യപ്പെട്ട പാട്ട് വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയിലെ 17 പൂങ്കരളെ, ആ പാട്ടല്ലേ? ശ്രേയ ഘോഷാലും കബീറും പാടിയ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ ഇനി മറ്റൊരിക്കൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം ബീന. വടകരയിൽ എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: വടകര ടൗൺ തന്നെയാണോ?
1: ടൗൺ തന്നെ.
0: ഒരു എക്കോ പോലെ ഉണ്ടല്ലോ, എന്താ അത്? റേഡിയോ അടുത്തുണ്ടോ?
1: അത് ഫോണിന്റെ കംപ്ലൈന്റ്
0: ആണോ? ഓക്കെ,
1: എക്കോ അടിക്കുന്നു.
0: ആ, കുഴപ്പമില്ല കുഴപ്പമില്ല. വടകരയില് നമ്മുടെ സിറ്റി ഭാഗത്തൊക്കെ കുറെ റോഡ് പണിയും ഒക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്ക് ഒക്കെ ആയാലോ, അത് കുറഞ്ഞോ?
1: ഇല്ല, കുറഞ്ഞിട്ടില്ല, ബ്ലോക്ക് തന്നെ ഇപ്പോ.
0: ഈ ബ്ലോക്കിലൂടെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ബുദ്ധിമുട്ടുന്നു. എനിക്ക് പുറത്ത് ജോലിക്കൊക്കെ പോകേണ്ട ആളാണോ? ദിവസം പോകേണ്ടി വരാറുണ്ടോ? എവിടെയാണ്? വടകര ടൗണിലാ?
1: സിവിൽ സ്റ്റേഷനിൽ.
0: താമസം? ഓക്കെ. ഇപ്പൊ ഷോപ്പിലാണോ ഉള്ളത്?
1: ഹലോ,
0: മാം പറയൂ. എനിക്ക് ഏതാ പാട്ട് കേൾക്കണ്ടേ? പൂമാനം കേൾപ്പിക്കാം കേട്ടോ. ഷോപ്പിൽ എല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ
1: കേട്ടോ.
0: ഓക്കെ, എല്ലാരോടും പറയൂ.
1: ശരി, പറയാം.
0: ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം രാജു.
1: നമസ്കാരം.
0: എന്തൊക്കെയാണ് ചുങ്കത്തറക്കാരുടെ വിശേഷങ്ങൾ?
1: ഇത്ര കുഴപ്പമൊന്നുമില്ല. ഇവിടെ മഴ കുറവാക്കും,
0: ഞങ്ങൾക്ക് തീരെയില്ല.
1: തീരെയില്ല അല്ല. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പെയ്തിങ്ങനെ പോകും,
0: അതെ,
1: ഇവിടെ ഇല്ല.
0: കോഴിക്കോട്ട് വളരെ കുറവാണ്. ഇതുപോലെ മഴ നിഴൽ പ്രദേശം എന്നൊക്കെ നമ്മൾ പണ്ട് പറയാവുന്ന അവസ്ഥയപ്പോൾ, അതേസമയത്ത് കുറച്ച് തെക്കോട്ട് വടക്കോട്ട് നീങ്ങിയാൽ പെരും മഴയാണ് എന്ന് റിപ്പോർട്ട്സും ഉണ്ട്.
1: ചൂട് ഭയങ്കര ചൂടാ.
0: അതെ, ഇപ്പോൾ ഈ പുതിയൊരു ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും നന്നായി അനുഭവിക്കുന്നു. നിങ്ങൾക്കൊന്നും തീരെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ ഇതുവരെയും?
1: ആ ഇവിടെ ചൂടാണ്, ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ല. കാരണം ഇവിടെ ഈ പ്രദേശത്ത് എല്ലാ ഭാഗത്തൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ ഭാഗത്തില്ല. ചുങ്കത്ര
0: അതല്ലേ?
1: ഭാഗത്തില്ല, ചുങ്കത്ര പഞ്ചായത്ത്.
0: രാജുവിന് എന്തെങ്കിലും കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളാണോ?
1: കുറച്ച് റബ്ബറുണ്ട്, അതൊക്കെ ചാപ്പിയത് അങ്ങനെയൊക്കെയാണ്.
0: ടാപ്പിംഗ് എങ്ങനെയുണ്ട്? അതിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനോ അതോ ആരെങ്കിലും സഹായത്തിനുണ്ടോ?
1: സ്വന്തം ചെയ്യാം.
0: അതെല്ലേ? ഓക്കെ. അപ്പോ
1: കക്കയുടെ ബിസിനസ് ഉണ്ട്. ഈ കക്ക ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മള് ഇവിടെ ആദ്യം നീറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പൊ നീറ്റുന്നില്ല. ഈ കരിയുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കി പുറത്തുനിന്ന് കൊണ്ടുവരാം. അപ്പോ തിരൂര് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽസ് നടത്താം.
0: മറ്റേ നീറ്റ് കക്ക അല്ലേ?
1: കക്ക
0: അത് കൂടുതലും ഇപ്പൊ ഉപയോഗിക്കുന്നത് തോട്ടങ്ങളിലെ കൃഷിപ്പണിയുടെ ആവശ്യത്തിനാണോ? മുമ്പ് നമ്മള് ഈ വെള്ളവലിക്കുക എന്നുള്ള മട്ടില് കെട്ടിടങ്ങൾക്ക്. മുമ്പൊക്കെ അതൊരു തൊഴിലായിരുന്നു അല്ലേ? പഴയ വീടുകളിലൊക്കെ ഈ വെള്ള അതില് മഞ്ഞ യെല്ലോ ഓക്കറൊക്കെ ചേർത്ത് അതിന് മഞ്ഞ നിറം കൊടുത്ത് മഞ്ഞ വലിക്കുക.
1: അങ്ങനെ അത് നല്ലതായിരുന്നു. പക്ഷെ മയം വലിക്കുന്നത് തന്നെ നല്ലത്, കാരണം ഈ പാറ്റ കൊതുക് ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ കുറയും.
0: അതിന് അത് കുറച്ചിങ്ങനെ വികർഷിക്കും ഇതിനൊക്കെ അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ. രാജു കുറെ കാലത്ത് ഈ ബിസിനസ്സിലുള്ള ആളായിരിക്കും അല്ലേ?
1: ആ ഞാൻ കുറെ ആണ്. ഞാൻ പണ്ട് പണ്ട് മുതലെ റേഡിയോ ശ്രോതാവാണ്. എനിക്ക് ഒരേ ഒരു റേഡിയോ
0: ഉണ്ടായിരുന്നു,
1: മർഫി ഉണ്ടായിരുന്നു ആ ഇറങ്ങിയ കാലത്ത്.
0: ആ ശരി. അപ്പൊ അന്ന് കുറച്ച് പണം ചെലവാക്കി അതിനുവേണ്ടി.
1: ആ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപ 300 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വരിയാണല്ലോ.
0: അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഒരു ആ കാലത്ത് ഒരുപാട് പേരുടെ കയ്യിൽ അത് ഒട്ടില്ലാതാനും.
1: ആ കുറെ കുറവായിരുന്നു, കാരണം ഒരു കൊച്ചിങ്ങനെ വായിൽ കൈ വെച്ചിരിക്കുന്നതിന്റെ ചിഹ്നം.
0: അതെ അതെ. മർഫിയുടെ പ്രശസ്തമായ ആ കുട്ടിയുടെ പടം പലരുടെയും മനസ്സിലുണ്ട് ഇപ്പോഴും.
1: അതിപ്പോഴും പഴയ പാട്ട് കേൾക്കുമ്പോ ഞാൻ ആ റേഡിയോന്റെ രൂപം ഇങ്ങനെ ഓർമ്മ വരും. അതൊക്കെ കൊറേ കഴിഞ്ഞതൊക്കെ. ഇപ്പോഴും ഞാൻ ഒന്നും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെ പഴയ കാണാൻ വേണ്ടിട്ട്.
0: അതെ അല്ലേ? രാജുവിന്റെ ഫാമിലി ചുങ്കത്തറയിലേക്ക് വന്നത്

0: നമസ്തേ അല്ലേ.
1: ഞങ്ങള് അപ്പച്ചനൊക്കെ ഇവിടെ ആയിരുന്നു, മറ്റേ എറണാകുളം
0: പിറവത്താണ്.
1: അപ്പച്ചനാ 50 കാലങ്ങളിൽ കുടിയേറിയത് അവിടെ.
0: ഓഹോ, അപ്പോ രാജുവിന്റെ ഒക്കെ ഓർമ്മ വെച്ച കാലം മുതല് നമ്മള് ചുങ്കത്തറയാണ് നമ്മുടെ നാട്.
1: മലബാർ ഇവിടെ ചുങ്കത്തറ തന്നെയാണ്.
0: അവിടെ പിറവത്ത് കുറെ ബന്ധുക്കളൊക്കെ കാണുമല്ലോ അല്ലേ. ഇടയ്ക്ക് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ
1: മാറി തൃശ്ശൂരൊക്കെ ചുമന്നമണ്ണ അങ്ങനെ ഭാഗത്തേക്കൊക്കെ പോയവരുണ്ട്.
0: മനുഷ്യൻ ഇങ്ങനെ പല പല മേഖലകളിലേക്ക് ഒരു സ്ഥലത്ത് പുറപ്പെടുന്നു, പല സ്ഥലത്ത് എത്തിപ്പെടുന്നു അല്ലേ. ഓക്കെ, എന്തായാലും താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. നമ്മുടെ ആൽമരത്തിലെ നൂതന ഗാനത്തിന് നല്ല പാട്ടല്ലേ കേൾക്കണ്ടേ?
1: അതെ, നൂതന ഗാനത്തിന് യമുനാതീർത്ഥ. സ്കൂളിൽ പഠിക്കുമ്പോ പണ്ടൊക്കെ ഇങ്ങനെ ഈ മീറ്റിങ്ങിലൊക്കെ കേൾക്കുമ്പോ നല്ല രസമാണ് ആ പാട്ടുകളൊക്കെ. അന്നൊക്കെ
0: നമ്മുടെ സമാജവും മറ്റേ സാഹിത്യ സമാജമൊക്കെ
1: സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും വെള്ളിയാഴ്ച കാലങ്ങളിൽ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഈ പാട്ട് പാടുമ്പോഴേ അന്നത്തെ ആ ഒരു മനസ്സിന്റെ ഓർമ്മയിൽ.
0: എന്തായാലും താങ്കൾ പഴയ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരാളാണ്.
1: അതെ,
0: ഈ മർഫി മുതൽ ആൽമരത്തിലെ പാട്ട് വരെ അങ്ങനെ കുറെ ഓർമ്മകൾ അല്ലേ, ചിത്രങ്ങൾ. സന്തോഷം. അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം എല്ലാ വീട്ടുകാരോടൊക്കെ പറയൂ കേട്ടോ. എന്താ പേരെന്താ? എന്തായാലും ആ സന്തോഷായിരിക്കുന്നോ? ഭക്ഷണം ഉച്ചത്തെ കഴിഞ്ഞോ? ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ? അതെയാ, ശരി. എന്താണ് രാജു ചേട്ടന് ഇങ്ങനെ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണിച്ചു വന്നാല് ഷീറ്റൊക്കെ അടിച്ച് ആകെ അവശനായിരിക്കും. അപ്പൊ എന്താ സ്പെഷ്യൽ കൊടുത്തിരിക്കുന്നത്? മറ്റേ പുളിശ്ശേരില്ലേ, ബീഫിനൊരു പുളിശ്ശേരി കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അല്ലേ. ഓ, അതിനേക്കാൾ ബെറ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ
2: സന്തോഷം.
0: നല്ല കാര്യം, നല്ല കാര്യം. അതെ അതെ, ഞാൻ പിന്നെ പുളിശ്ശേരി പിറവം ആ ഭാഗങ്ങളിലൊക്കെ പുളിശ്ശേരി ഒരു ഒരു ഒഴിച്ചുകൂടാനാവാത്ത ദേശീയ കറി ആയതുകൊണ്ട് ചോദിച്ചാ. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഓക്കെ, നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷം. ഓക്കെ, അപ്പം നമുക്ക് എന്നാലും പാട്ട് കേൾക്കാം
2: കേട്ടോ.
0: ആൽമരത്തിലെ നൂതന ഗാനത്തിൽ ആ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, യേശുദാസും ബി വസന്തയും പാടി. എന്നാ ശരി കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം. അരവിന്ദ്? അരവിന്ദ്, എവിടെയാ സ്ഥലം?
1: ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലം.
0: അരവിന്ദ് പവി സാഗർ എന്നാണോ പേര്?
1: ആ അതെ.
0: ഓക്കെ, എന്തൊക്കെയാണ് വേങ്ങര കയ്യിൽ? പാട്ട് പെട്ടെന്ന് വെച്ച് നിങ്ങളെ കൈ ഫ്രീ ആക്കണോ? ജോലി എന്താ? പാട്ട് അത് കൊടുക്കാം, പാട്ട് കൊടുക്കാം. എന്താ അരവിന്ദിന് എന്താ ജോലി?
1: കാർപെന്റർ വർക്ക് ഉണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഓടിക്കണം.
0: എന്തായാലും നമ്മുടെ പരമാവധി കഴിവ് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പൊ അതിലത്ര ക്ഷീണം തോന്നില്ല അല്ലെ? രാത്രി എത്ര നേരം ഓടിക്കും വണ്ടി? വൈകിട്ട് വണ്ടി എത്ര നേരം ഓടിക്കും? ആ ശരി. അപ്പൊ പിന്നെ രാവിലെ ഇവിടെ ഷെഡിൽ ഒരു 10 മണിയാകുമ്പോഴേക്കും എത്തണ്ടേ? 9 മണിയോ?
1: ഓ,
0: അപ്പൊ ഭയങ്കര ഒരു വൻ ഷെഡ്യൂളാണല്ലോ നിങ്ങളെ. 7:30 to 11 എന്ന് പറയുമ്പോ
1: രാവിലെ 7 മണി മുതൽ 5 മണി വരെ വർക്കുണ്ട്. 5 മണി കഴിഞ്ഞൊരു 5:30 ആകുമ്പോ നമ്മള് സ്റ്റാൻഡിലെത്തും.
0: അപ്പൊ 16 മണിക്കൂർ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണിത്. ഓക്കെ, നമുക്ക് കഴിയും പോലെ ജോലി ചെയ്യുന്നതിന് നമ്മൾ വേറെ ആരും ഉത്തരം പറയണ്ടല്ലോ അല്ലേ?
1: അത് ജോലി ചെയ്യാത്തൊരു ആൾക്കാർക്ക്
0: ഒരു പ്രേരണയാവട്ടെ. അതെ, ഒരു ഉത്സാഹിപ്പിക്കാൻ, ഒരു പ്രചോദനം. താക്കീത് കൊടുത്തില്ലെങ്കിൽ ഒരു പ്രചോദിപ്പിക്കാലോ. താക്കീത് കൊടുത്ത ആൾക്കാർ ഇങ്ങനെ അയ്യോ വേണ്ടാന്ന് പറഞ്ഞ അതിനോട് അത്ര സഹകരിക്കില്ല. ഒരു പ്രചോദനമാണ് മനുഷ്യന് നല്ലത് അല്ലേ? അപ്പൊ ഊണയ്ക്കാൻ അങ്ങോട്ടാ ഓടുന്നേ?
1: ഇല്ല, അവിടെ നമ്മുടെ ഷെഡിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി തരും.
0: ആ അങ്ങനെ. ആ നിങ്ങൾ എല്ലാവരും കൂടി എത്ര പേരുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ?
1: ഞങ്ങൾ 3 പേര്.
0: ആ ബാക്കി ആരാ?
1: നമ്മളെ മുതലാളി തന്നെയാണ്. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും.
0: അത്രയും ഇതുപോലെ അരവിന്ദനെ പോലെ ഇങ്ങനെ കൈമൈ മറന്ന് പണിയുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ തരണ്ടേ? മനസ്സിലായി. അതിനൊക്കെ ഒരു സ്നേഹം അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ശബ്ദത്തിലുണ്ട്. ഓക്കെ, വേറെ കൂടെ ആരാ ജോലി ചെയ്യുന്നവരുടെ പേരും കൂടി ഒന്ന് പറയാം.
1: പേര് മധു.
0: ആ
1: പിന്നെ സുരേഷ്.
0: ഓക്കെ,
1: മധു എന്ന് പറഞ്ഞാല് തെയ്യാല ഭാഗത്താണ്, തിരൂർ തെയ്യാല. നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ
0: പിന്നെ മറ്റൊരാള് മധു, പിന്നെ ഒരാളും കൂടെ പറഞ്ഞു സുരേഷ്. അതേ എവിടെയാ? അടുത്ത് തന്നെയാണോ? ശരി. അപ്പൊ എല്ലാവർക്കും നമ്മളെ, പ്രത്യേകിച്ച് നമ്മളെ മുതലാളിക്കും കൂടി വേണ്ടിട്ട് ഈ കരുമാടിക്കുട്ടിലെ പാട്ട് കേൾപ്പിക്കാം. എന്തായാലും വിളമ്പി വെച്ചത് ആറിപ്പോണ്ട. ഓക്കെ ശരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ 9400244440 ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ഹലോ, നമസ്കാരം ജില്ല.
1: ഹലോ,
0: നടുവത്തൂരിലെ ഫാം നമ്മുടെ എന്താ പറയാ പെൺകൂട്ടാണ് നിങ്ങള്.
1: അതെ,
0: അതിലൊരു യുവിനും കൂടി ഉണ്ട്. അഷിക അങ്ങനെയല്ലേ? ശരി, ഞാൻ വിചാരിച്ചത് എല്ലാം കൂടി ഒരു ജെൽ ടീമാണെന്ന്. എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: കുറച്ചായല്ലോ മെസ്സേജ് ഒക്കെ കാണാറുണ്ട് അല്ലേ? നേരിട്ട് സംസാരിച്ചിട്ടില്ല തോന്നുന്നു അല്ലേ?
1: സംസാരിച്ചു. അമ്മേന്റെ ഫോണിന്നോ അനിയന്റെ ഭാര്യന്റെ ഫോണിന്നൊക്കെ വിളിക്കലുണ്ട്.
0: ആണോ?
1: ഓ, ഞാൻ മറുപടി ഇങ്ങനെ വിളിക്കലുണ്ട്.
0: ശരി, അപ്പൊ നിങ്ങളിങ്ങനെ പല

0: രൂപത്തിൽ പല ഇപ്പൊ ഈ കുമ്പിടി കുമ്പിടിയുടെ കാര്യം പറഞ്ഞമാരെ പല പല രൂപത്തിൽ അവതരിച്ചോണ്ടിരിക്കുകയാണ് എല്ലാം. അതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരിട്ട് ഈ തത്സമയ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതാണ് ചോദിച്ചത്. ആ ശരി, ഓക്കെ. എന്തായാലും നമ്മളോടുള്ള ആകാശവാണിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, സന്തോഷം. എന്താ നമുക്ക് കുട്ടികൾ വീട്ടിലുണ്ടോ?
1: ഇല്ല, മക്കളില്ല. സ്കൂൾ പോയത് അവർക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ അറിയോ, പിള്ളേരെ വിളിക്കണം. അപ്പൊ ബെഞ്ചിൻ ആകുമ്പോ രാത്രി കേൾക്കാലോ, അവർക്ക് ഓരോ പേര് പറയുന്ന ഇഷ്ടാ.
0: ഓ ശരി ശരി.
1: അപ്പൊ രാത്രി ഇട്ട് കൊടുക്കും. അപ്പൊ അത് കേൾക്കാൻ 10:30 വരെ കാത്തു വത്തിരിക്കും.
0: ചെറിയ കുട്ടികളാ?
1: ആ, 2-ലും 3-ലും.
0: ഓ, ഇത്രയും ആൾക്കാരുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, കുട്ടികൾക്ക് ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്ന ഒരു കാര്യല്ലേ. അപ്പൊ അതിലൂടെ അപ്പൊ കുറെ കാര്യങ്ങൾ എന്തായാലും കുട്ടി നമ്മളിപ്പോ മറ്റു ചാനലുകളോ അല്ലെങ്കിൽ വേറെ വാട്സപ്പൊക്കെ നോക്കിയിരുന്ന സമയങ്ങളിൽനേക്കാളും കുട്ടികൾക്ക് അതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ. ഇംഗ്ലീഷ് മാറ്റേഴ്സൊക്കെ അതെ, കുട്ടികൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഈ കോംപ്രിഹെൻഷനൊക്കെ നമ്മളൊരു കേൾവിയിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു ശേഷിയും കുട്ടികളെ വളർത്തും ഈ ഒരു കേൾവി. അല്ല അങ്ങനല്ല, ഞാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം ആവുമ്പോഴേ, ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് അത് ഒരു സ്ഥലത്ത് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ റേഡിയോ ശ്രവണം ഈ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനൊക്കെ സഹായിക്കും. നമ്മൾ വിചാരിക്കാത്ത ഒരു ഗുണം ഇതിനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ മനസ്സിൽ ഇങ്ങനെ കാണാം ഓരോ കാര്യങ്ങളൊക്കെ, ഒരു ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കും. അപ്പൊ അതൊക്കെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്നതിലും അധികം സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ ജില്ല, ഏതാ പാട്ട് വേണ്ടേ? അനുശ്രീ. ഓ
2: ഹലോ.
0: ആ ഹലോ അനുശ്രീ, നമസ്കാരം.
2: നമസ്കാരം സാർ.
0: അനുശ്രീയുടെ വീട് എവിടെയാ?
2: ഞാൻ ചെറുവണ്ണൂർ.
0: ആ ഹാ, അവിടെ പേരാമ്പ്ര ചെറുവണ്ണൂരോ?
2: ആ, പേരാമ്പ്ര ചെറുവണ്ണൂർ.
0: ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ രണ്ട് ചേച്ചി അനിയത്തിയും കൂടെ വീട്ടിൽ സംഗമിച്ചിരിക്കുകയാണ്.
2: അതെ.
0: ഓക്കെ, ഏതാ നമുക്ക് ഇന്നത്തെ പാട്ട് ഏതാ വേണ്ടേ?
2: നീലത്താമര അനുരാഗ വിലോചന അസമാണ്.
0: ആ, നീലത്താമര അല്ലേ. സിനിമ കൊടുക്ക, നീലത്താമര. ഒരു മിനിറ്റ്.
2: മക്ക വേണി ഡെഡിക്കേറ്റ് ചെയ്യണ സാർ.
0: ഓ, എന്താ കുഞ്ഞുങ്ങളെ പേരെന്താ?
2: വാമിക, ആശിക, റയാൻ, യുവിൻ.
0: ആ, നാലു പേർക്കും കൂടി.
2: നാലു പേർക്കും കൂടി.
0: ഓക്കെ, അവരും ചെറിയ കുഞ്ഞുങ്ങളല്ലേ, കുട്ടികളല്ലേ, ചെറുതായവരല്ലേ.
2: അതെ, യുവിൻ ചെറുതാ, ഒരു വയസ്സായിട്ടുള്ളൂ.
0: അതെ, അനിയത്തിയുടെ ആവുമ്പോ പിന്നെ അതിലും ചെറുത്. ഓക്കെ,
2: ബാക്കിയുള്ളവരും പോയി.
0: ഓക്കെ, അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളോടും ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം കേട്ടോ.
2: ആയിക്കോട്ടെ സാർ.
0: ചേച്ചിക്ക് അനിയത്തിക്കും വേണ്ടി ഇതാ പാട്ട്.
2: താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: എന്താണ് സോമൻ ചേട്ടൻ വിശേഷങ്ങൾ? കൂമുള്ളിയിൽ
1: കൂമുള്ളിയൊക്കെ ഉഷാറ് തന്നെയാ.
0: ഉഷാർ.
1: മഴയില്ല എന്ന് മാത്രം,
0: അതെ,
1: മഴയില്ല.
0: അതിപ്പോ നമ്മളെ നേരത്തെ ചുങ്കത്തറയിലും മഴയില്ല, നമുക്കും ഇല്ല.
1: അതെ അതെ അതെ
0: നമ്മൾക്ക് ഒരു അതൊരു വല്ലാത്ത എല്ലാരെയും അലട്ടുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ ഇത് കുട്ടികളെയൊക്കെ വളരെ ബാധിക്കുന്നുണ്ട്.
0: അതെ, എല്ലാവർക്കും കാലാവസ്ഥ അതുപോലെ കൃഷി മൊത്തത്തിൽ അതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
1: അതെ അതെ.
0: എന്തൊക്കെയാ അവിടെ? മുമ്പ് ജോലി ഉണ്ടായിരുന്നതാണോ അതോ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലേ?
1: അല്ല, ജോലി ഉണ്ടായിരുന്നു. LIC-യിലാണ് വർക്ക് ചെയ്തത്, കോഴിക്കോട്.
0: ആ ഹാ ഹാ. വിരമിച്ചിട്ട് കുറച്ചായോ?
1: വിരമിച്ചിട്ട് ഇപ്പോ 17 കൊല്ലമായി.
0: ഓ ഹോ ഹോ ഹോ ഹോ. അപ്പോ ഇവിടെ നമ്മുടെ പെൻഷനേഴ്സിനൊരു അസോസിയേറ്റ് ഒരു ഗ്രൂപ്പൊക്കെ ഇല്ലേ, ഒരു സൊസൈറ്റി ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇടയ്ക്ക് കയ്യിൽ ഓരോ ആവശ്യങ്ങൾക്ക് വരാറില്ലേ?
1: ആ, വരാറുണ്ട്.
0: ആ ഹാ. അപ്പൊ പഴയ ആൾക്കാരെ എങ്ങനെ കാണാനൊക്കെ ഒരു അവസരമാണല്ലോ അല്ലേ?
1: അതെ അതെ, വളരെ ആൾക്കാർ, കുറെ ആൾക്കാരൊക്കെ മരിച്ചു പോയി നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ.
0: അതെ അല്ലേ.
1: കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
0: അപ്പൊ അങ്ങനെ മാസത്തിലൊരിക്കേ അങ്ങനെ വന്ന് കാണാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പതിവായിട്ട് പതിവ്?
1: മാസത്തിൽ ഞാൻ പെൻഷൻ വാങ്ങാൻ അവിടെ ബാങ്കിൽ വരും, LIC-ന്റെ ബാങ്ക് തന്നെ ഉണ്ട്.
0: ആ, അപ്പൊ അവിടെ വരുമ്പോ എല്ലാം ഇതുപോലെ പലരും ആ സമയത്ത് വരുമായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ. കോഴിക്കോട് ഡിവിഷൻ
1: അവിടെ പിന്നെ റേഡിയോ സ്റ്റേഷനിൽ പരിപാടി അവതരിപ്പിച്ച ആളായിരുന്നു. അമ്മ ഇപ്പൊ ഇല്ല.
0: ഏത്? സോമേട്ട അമ്മയോ?
1: ആ,
0: എന്താ പേര്?
1: ചെറിയമ്മ. ഇപ്പൊ കൊറേ കാലായി.
0: ഫോക്ക് ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ?
1: അതെ അതെ.
0: ആ ഹാ ഹാ. ഓക്കെ. അപ്പൊ അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ മലബാറിന്റെ നാടൻ കലകളൊക്കെ പരിപോഷിപ്പിക്കുന്നതിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിന് വലിയൊരു പങ്കുണ്ട്. അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുകയും വരും തലമുറകൾക്കായി കേൾപ്പിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ദൗത്യം നമ്മൾ 75 കൊല്ലം മുമ്പ്
1: തുടങ്ങിയിട്ടുണ്ട്.
0: അല്ല, അത് ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പുനഃപ്രക്ഷേപണം ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക്
1: അമ്മ മരിക്കുന്നതിന് കുറച്ച് മുമ്പേ അതിന്റെ അവിടുത്തെ ലെറ്റർ വന്നിരുന്നു. അമ്മ അമ്മയ്ക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റിയില്ല.
0: ഓ, വന്ന് അല്ലേ.
1: 2016.
0: ആ അതെ അല്ലേ. ഒരു അങ്ങോട്ട് നമ്മുടെ ഡയറക്ടറുടെ പേരില്ലേ ഒരു കത്ത് അയച്ചാൽ മതി. ഇങ്ങനെ ആർട്ടിസ്റ്റിന്റെ പേരിട്ടാ ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ ഈ ഫോക്ക് പരിപാടികളൊക്കെ പിന്നെ പ്രക്ഷേപണം ചെയ്യുന്ന കൂട്ടത്തില് ഉൾപ്പെടുത്തി കേൾപ്പിക്കാം. അപ്പൊ നമുക്ക് അത് ഇന്ന ദിവസം ഉണ്ടെങ്കിൽ ഇന്ന ദിവസം പ്രക്ഷേപണം ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അറിയിക്കും കേട്ടോ.
1: ആയിക്കോട്ടെ.

0: ഓക്കേ,
1: ഓ
0: എന്തായാലും പരിചയപ്പെടാൻ
1: ഓ
0: കഴിഞ്ഞ സന്തോഷം. പാട്ട് ആവശ്യപ്പെട്ടത്
1: ഓ
0: ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു, അതിലെ
1: ആ
0: ബ്രഹ്മാനന്ദൻ പാടിയ താരകരൂപിണി
1: അതെ അതെ
0: കേൾപ്പിക്കാം കേട്ടോ.
1: ഓ ശരി,
0: അപ്പോൾ വീട്ടിലെല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ പറയൂ.
0: ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം റഷീന.
1: ആ നമസ്കാരം സാർ.
0: ഇതെവിടെയാ? കൊളത്തറ.
1: കൊളത്തറ
0: റഷീന, കുറെ കാലമായി തോന്നുന്നു കാത്തിരിക്കുന്നു അല്ലേ?
1: ഏ കൊറേ കാലായി, കുഞ്ഞുനാള് മുതല് കാത്തിരിക്കുന്നുണ്ട്.
0: കുഞ്ഞുനാള് മുതൽ
1: ഇഷ്ടമാണ്. റേഡിയോ ഭയങ്കര ഇഷ്ടാ. റേഡിയോ ആണ് ഭയങ്കരമായിട്ട്
0: കേൾക്കുന്നത്.
1: എന്താ പെട്ടെന്നല്ല വിളിച്ചപ്പോ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്.
0: അതെ അല്ല, നമ്മളങ്ങനെ കൊറേ കാത്തിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമാണല്ലോ അതൊക്കെ അല്ലേ. വീട്ടിലുണ്ടോ?
1: ഓ വീട്ടിലുണ്ട്.
0: ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാറില്ലേ?
1: ഉണ്ട്. ഞാന് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഓ അതെ. OWH
1: ാണ് ഓഫീസ്. ഇന്ന് ഫീൽഡ് ആയിരുന്നു, അപ്പൊ കഴിഞ്ഞപ്പോ കേറിയതേ ഉള്ളൂ.
0: അതെ അല്ലേ. അതിന്റെ ഓഫീസിന്റെ നമ്മുടെ പ്രവർത്തന മേഖല ഏതൊക്കെ ഭാഗം?
1: HIV പ്രിവെൻഷൻ.
0: അതെ, അതിൽ ഞാൻ ചോദിക്കുന്ന ഏരിയ ഏതാ? കോഴിക്കോട് കോർപ്പറേഷൻ ഏരിയ ആണോ?
1: ആ എല്ലാ ഏരിയ ഉണ്ട്. ഫറോക്ക്, പാളയം, പുതിയ സ്റ്റാൻഡ്, അങ്ങനെ താമരശ്ശേരി, ഇങ്ങാപ്പുഴ, അങ്ങനെ.
0: അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ആൾക്കാരുമായി കണ്ട് ടാർഗറ്റ് ഓഡിയൻസിനെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലേ? ഇതിനുള്ള ടെസ്റ്റിംഗ് സെന്ററുകൾ എവിടെയൊക്കെയാ ഉള്ളത്?
1: നമ്മള് പിന്നെ കോട്ടപ്പറമ്പുണ്ട്, ബീച്ച്, മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ പ്രൊജക്ട് വൈസ് ചെയ്യുന്നുണ്ട്.
0: അതെ. ഇപ്പൊ മുമ്പ് നമ്മൾ ആദ്യം ഒരു സമയത്ത് ഉണ്ടായിരുന്നു.

0: അത്രയും കേസുകളിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ?
1: കേസുകളുണ്ട്, പക്ഷേ
0: ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയതിന്റെ ഒരു ആനുകൂല്യം ഉണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും ഈ ഒരു മേഖലയിൽ കുറെ കാലമായോ പ്രവർത്തനം?
1: പ്രവർത്തനം കുറച്ചായി.
0: ഓക്കെ, എന്തായാലും നമുക്ക് പരിചയപ്പെടാനൊരു അവസരമായി ആകാശവാണിയിലെ ഈ തത്സമയ പരിപാടി.
1: ഓക്കെ ഓക്കെ, ഭയങ്കര സന്തോഷം. കാരണം ആർ കെ മാമനുള്ള സമയത്തെ റേഡിയോ ചെറുതിലേ കേൾക്കുന്നതാണ്, അതിപ്പോഴും ഉണ്ട്. കാരണം ടൈം കിട്ടുമ്പോ രാവിലെ 6 മണിക്ക് 6:30 തുറന്നാല് 10-11 മണിയുടെ ഇവിടെ ഉള്ള സമയത്ത്.
0: ഓക്കെ
1: ഓക്കെ,
0: വെൽക്കം. അപ്പോ ഇനി ഏതായാലും ഒരു വിശ്രമ സമയം കുറച്ച് നേരം ഉണ്ട്. ഇനി ഇന്ന് വർക്കിന് പോണോ?
1: എനിക്ക് 3 മണിക്ക് കുടുംബശ്രീന്റെ കുറച്ച് പരിപാടിയുണ്ട്.
0: ഫുൾ ആക്റ്റീവ് ആയ ഒരാളാണ്.
1: ആണ്,
0: നമ്മള് വെറുതെ നമുക്ക് എന്തെങ്കിലും സമയം വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ എഴുത്ത് വായന അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടോ?
1: തീർച്ചയായിട്ടും. പിന്നെ
0: ആണോ എന്തെങ്കിലും വല്ല കവിതയോ കഥയോ ഒക്കെ പ്രസിദ്ധീകരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടോ?
1: പ്രസിദ്ധീകരിക്കൂല, സ്വന്തമായിട്ട് എഴുതി അത്യാവശ്യം ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അങ്ങനെ അയച്ചെടുത്തു.
0: ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും വായനക്കാരൊക്കെ ഉണ്ടാവും അല്ലേ?
1: ചെറിയ തോതില്.
0: നമുക്ക് റെഗുലർ ആയിട്ട്
1: ഒരു പാലക്കാട് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, വി വിജയന്റെ അവിടെ പോയപ്പോ ആ ഒരു സന്തോഷം ഇങ്ങനെ ഫ്രണ്ട്സുകളായിട്ട് ഇങ്ങനെ പറയായിരുന്നു. ഫ്രണ്ട് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഞാനത്.
0: തസറക്ക് പോയോ? ഓക്കെ, അപ്പൊ അതൊരു നല്ല വിജയൻ അദ്ദേഹത്തിന്റെ സ്മാരകം നല്ല നിലയിൽ അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അത് വലിയൊരു പ്രചോദനമാണ്. നമ്മള് വലിയ വലിയ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെടാൻ, ഇപ്പൊ നമ്മള് വിദേശത്തൊക്കെ പലരെയും കാര്യം ദസ്തേവ്സ്കിയുടെ വീട് എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനത്തെ കൂടുതൽ സാംസ്കാരിക ഇടങ്ങൾ ഇപ്പൊ നമുക്ക് ഇവിടെ അവിടെ നിങ്ങളെ കൊളത്തറ അവിടെ ബഷീറിന്റെ അവിടെ ആകാശ മിഠായി ഇപ്പൊ ഒരു വലിയ സ്മാരകം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും ഞങ്ങളെ സ്നേഹാന്വേഷണ വീട്ടിലെ എല്ലാവരോടും പറയൂ. നിങ്ങളെ ഒരു മീ ടൈം എന്ന് പറഞ്ഞ പോലെ നമ്മളെ സ്വന്തം എന്താ പറയാ കലാപരമായ വാസനകളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നന്നായിട്ട് നടക്കട്ടെ. എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ ചമ്പകപ്പൂ മൊട്ടിൽ നിന്നുള്ള പാട്ട് കേൾക്കാം.
1: ഓ മതി.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ശരി.

0: ഡോക്ടർ വന്നു. ആ ഡോക്ടർ, ഇയാൾ കുറച്ചു നേരമായി ഡോക്ടർ അന്വേഷിച്ച് നിൽക്കുന്നു.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം. പേര് പറയൂ, എന്നെ എന്തിനു കാണണം? എന്തെങ്കിലും അസുഖമുള്ളതായി തോന്നുന്നുണ്ടോ? എങ്കിലകത്തേക്ക് ഇരിക്കും.
1: വേണ്ട ഡോക്ടർ, എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഞാൻ വന്നത്.
2: പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത്? ഇതിനു മുൻപ് നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. പേര് പറഞ്ഞില്ല നിങ്ങൾ.
1: ആനന്ദ്.
2: ആനന്ദ്. ആനന്ദ്, വന്ന കാര്യം പറയൂ.
1: ഞാൻ ഒരു അന്വേഷണത്തിലാണ് ഡോക്ടർ. ഐ മീൻ.
2: പറയൂ, എന്ത് അന്വേഷണത്തിൽ?
1: അതൊരു അന്വേഷണം, അത്രമാത്രം. ഞാൻ വരട്ടെ ഡോക്ടർ? നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
2: അല്ല, നിങ്ങൾ പോവുകയാണോ? നിൽക്കൂ. ആരെ അന്വേഷിച്ചാണ് മിസ്റ്റർ ആനന്ദ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പറയൂ. ഹേ ആനന്ദ്, ഒന്ന് നിൽക്കൂ. അല്ല, അയാൾ നിൽക്കാതെ പോകുന്നല്ലോ. ഇനിയൊരു പക്ഷേ മാനസിക നില തെറ്റിയ പേഷ്യന്റ് പോലും ആയിരിക്കോ? കണ്ടാലും അങ്ങനെ തോന്നുന്നു.
0: ഞങ്ങൾക്കും ആദ്യം അങ്ങനെയാണ് ഡോക്ടർ തോന്നിയത്. പക്ഷേ അയാൾക്ക് രോഗമൊന്നുമില്ല. എന്നാൽ കാര്യമായി എന്തോ പ്രോബ്ലം അയാൾ അലട്ടുന്നുണ്ട്.
2: അങ്ങനെ ഫിലോമിനയ്ക്ക് തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ?
0: ആ, അയാൾ ഞങ്ങളോട് ഡോക്ടറെ കുറിച്ച് ആദ്യം അന്വേഷിച്ചത്. പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അനാഥാലയമോ വൃദ്ധസദനമോ മെന്റൽ ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു.
2: ഓഹോ, അയാൾ എന്തിനായിരിക്കും ഇതേ കുറിച്ച് അന്വേഷിച്ചത്?
0: ഒരാളെ കണ്ടെത്തുന്നതിനാണെന്നാ പറഞ്ഞത്. അതാരെന്ന് മാത്രം പറഞ്ഞില്ല. പക്ഷേ അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് മാത്രം ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം കാര്യമായി എന്തോ അയാളെ അലട്ടുന്നുണ്ടെന്ന് വ്യക്തം.

0: അതെ, ഫിലോമിന പറയുന്നതാവും അതിന്റെ സത്യം. ഇതിനു മുൻപ് ഇയാളെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത സ്ഥിതിക്ക് ആള് ഈ നാട്ടുകാരനല്ല എന്ന് വ്യക്തം.
1: അല്ല മോനെ, നീ വേലായുധ മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് അക്കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ.
0: അതിന് അക്കാര്യം പറയാൻ നേരം കിട്ടിയില്ലല്ലോ. അതിനു മുമ്പല്ലേ ആ താടിക്കാരൻ മുന്നിൽ വന്ന് പെട്ടത്. ആ വേലായുധൻ മുതലാളിയുടെ വീട്ടിൽ പോയ കാര്യം ഞാൻ പറയാം. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. ഫിലോമന, ഇന്ന് ഇത്ര നേരത്തെ പോയിക്കോളൂ.
2: ആ ശരി ഡോക്ടർ. ആ ഡോക്ടർ, കുറച്ച് മെഡിസിൻ വന്നിട്ടുണ്ട്. ബില്ലും മറ്റും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പൊക്കോട്ടെ.
0: ശരി, അങ്ങനെ ആയിക്കോട്ടെ. അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ.
1: അല്ല മോനെ, നീ എന്നെ എങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്നേ? നീ എന്റെ കയ്യൊന്നൊന്ന് പിടിവിടടാ. ഇവിടെ നിന്നങ്ങ് പറ. ആരാ ഇപ്പൊ ഇവിടെ വേറെ ഉള്ളത്? ഫിലോമിനയും അങ്ങ് പോയില്ലേ?
0: അതല്ല അമ്മേ, അവൾ കേട്ടാലും ഒരു കുഴപ്പമില്ല. അതൊരു പാവം.
1: എങ്കിൽ നീ കാര്യം പറയടാ, എനിക്ക് ഇത്തിരി ജോലിയുണ്ട് അടുക്കളയില്.
0: ആ വേലാധൻ മുതലാളിയുടെ വീട്ടിൽ സൽക്കാരം ഗംഭീരമായിരുന്നു. അതൊരു പെണ്ണു കാണൽ ചടങ്ങ് പോലെ ആയിരുന്നു അമ്മേ.
1: പെണ്ണുകാണൽ ചടങ്ങെന്നോ?
0: അതെ അമ്മേ. മുതലാളിയുടെ മോളുണ്ടല്ലോ അർച്ചന, ആ കുട്ടിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന അവിടെയുള്ളവരുടെ ആഗ്രഹം.
1: അതെയോ? യോ, മുതലാളി അങ്ങനെ പറഞ്ഞോടാ. എന്റെ ദൈവമേ, ഇത് നേരോ?
0: പറഞ്ഞു, പക്ഷേ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല.
1: മോനെ, നമ്മൾ പാവങ്ങളാ. വേലായുധൻ മുതലാളി ഈ നാട്ടിലെ വലിയ പണക്കാരനും അയാളുടെ കരിങ്കല്ലുമടയിൽ നീ പലപ്പോഴും പണിക്ക് പോയിട്ടുള്ളതാണെന്ന് നീ മറക്കരുത്.
0: ഇതൊന്നും ഞാനായിട്ട് പ്ലാൻ ചെയ്തതല്ലോ അമ്മേ. എല്ലാം അറിഞ്ഞുകൊണ്ട് മുതലാളി തന്നെ ആലോചിച്ചതല്ലേ?
1: വേലായുധൻ മുതലാളി ഒന്നും ആലോചിക്കാതെ ചെയ്യുന്നയാളല്ല. പലരും പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. എടാ മോനെ, ആ പെങ്കൊച്ച് നിന്നോട് വല്ലതും മിണ്ടുകയും പറയുകയും ചെയ്തോടാ.
0: നല്ലൊരു സുഹൃത്ത് എന്ന പോലെ, ചിരകാല പരിചയമുള്ളതുപോലെ അടുത്തിടപഴകമ്മേ.
1: ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? കാലം മാറുന്നതിനനുസരിച്ച് ആ കൊച്ചും മാറുന്നു. നീയും മാറിയില്ലേടാ. പണ്ടത്തെ കൂലിപ്പണിക്കാരനാണോ നീ? ഇപ്പോ ഒരു നല്ല ഡാക്ടറായില്ലേ? ഡാക്ടർ.
0: അപ്പൊ അമ്മയ്ക്ക് ഈ ബന്ധമൊന്ന് നടന്നു കിട്ടിയാൽ മതിയെന്നാണോ?
1: എടാ മോനെ, ഏതൊരമ്മയുടെയും ആഗ്രഹം ഈ അമ്മയ്ക്കും ഉണ്ട്. മക്കള് നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്? എന്ന് വെച്ചാ ഈ അമ്മയ്ക്ക് അത്യാഗ്രഹമൊന്നുമില്ല. ഒക്കെ നിന്റെ ഇഷ്ടം. നിങ്ങളല്ലേ ജീവിക്കേണ്ടത്. പക്ഷേ
0: എന്താണമ്മേ ഒരു പക്ഷേ? അമ്മയുടെ മുഖം പെട്ടെന്ന് വാടിയല്ലോ. എന്ത് പറ്റി അമ്മയ്ക്ക്?
1: മക്കളെ, ശാന്തിയുടെയും ശാരദയുടെയും കാര്യം ഓർത്തിട്ട ഈ അമ്മയുടെ കണ്ണു നിറഞ്ഞെ. അവരെ കെട്ടിച്ചു വിടണ്ടേ മോനെ? അതല്ലേ ആദ്യം വേണ്ടത്?
0: അതെ, വേണം. എന്റെ സഹോദരിമാരല്ലേ അമ്മേ ശാന്തിയും ശാരദയും? അവരെ ഞാൻ മറക്കൂ. എങ്ങനെയും അവരുടെ വിവാഹം നടത്തണം. ഈ ഞാൻ നടത്തും. അതോടൊപ്പം ഫിലോമിനയുടെയും വിവാഹം നടത്തണം. ആ കുട്ടിയും എന്റെ സഹോദരിയാ.
1: മോനെ, നിന്റെ വലിയ മനസ്സ് കണ്ട ദൈവമാ. വേലായുധൻ മുതലാളിയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ട് മുതലാളിയുടെ മകളെ നിനക്ക് തരാമെന്ന് പറയിച്ച്.
0: അമ്മേ, അമ്മ കരയുന്നു.
1: ഇത് സന്തോഷ കണ്ണീരാ മോനെ, സന്തോഷ കണ്ണീര്.
3: നമ്മുടെ സ്ഥിരം കോഫി ഷോപ്പാണെന്ന് കരുതി ഇങ്ങനെ ഏറെ നേരം ഇരിക്കണ്ടേ ഡോക്ടർ? നമുക്ക് പുറത്തേക്ക് നടക്കാം, നല്ല കാറ്റും കൊള്ളാലോ. എന്താ, ഇറങ്ങാം?
0: അല്ല, ബില്ല്
3: കൊടുത്തല്ലോ, ഇനി ഇറങ്ങാം.
0: ഓക്കെ. അല്ല, ഈ ബോബി കൃഷ്ണ കഫേ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിരുന്നു സംസാരിക്കാൻ ഒരു സ്ഥലമായി അല്ലേ?
3: അതെ അതെ. അല്ലേ ഡോക്ടറെ, ഈ വേലായുധം മുതലാളി ആളെങ്ങനെയായിരുന്നു?
0: ഒരു സ്വാർത്ഥൻ.
3: അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്?
0: ഒരു ഡോക്ടറെ മരുമകനായ അയാൾ ആഗ്രഹിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല സാന്ദ്ര, അയാളുടെ താളത്തിന് തുള്ളുന്ന ഒരു കളിപ്പാവ. മരുന്ന് കമ്പനികളിൽ നിന്ന് എങ്ങനെയും കൂടുതൽ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുക. എന്നെ എപ്പോഴും അയാളും അർച്ചനയും അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ
3: എന്താ ബ്രേക്ക് ഇട്ടത്?
0: ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല സാന്ദ്ര, ഇനിയോട്ട് ചെയ്യുകയുമില്ല.
3: യെസ്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ക്രമേണ ഡോക്ടറും അർച്ചനയും തമ്മിൽ മാനസികമായി അകന്നു തുടങ്ങി അല്ലേ ഡോക്ടർ?
0: അതിന് അത് മാത്രമായിരുന്നില്ല കാരണം. വിവാഹം കഴിഞ്ഞ് അർച്ചന എന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ദിവസം മുതൽ, അതുമല്ലെങ്കിൽ ആ നിമിഷം മുതൽ, അവളുടെ തനി സ്വരൂപം ഞങ്ങൾ എല്ലാവരും കാണാൻ തുടങ്ങി.
3: ആ

0: കാറിലേക്ക് ഇരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സുഭാഷ് പാർക്കിലേക്ക് വന്നു പോയാലോ? എനിക്കും ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്.
1: ഇന്നിന് വേണോ സാന്ദ്ര? മറ്റൊരു ദിവസത്തിലേക്കാക്കാം, അതുപോലെ.
0: ഓ, അങ്ങനെങ്കിൽ അങ്ങനെ. തൽക്കാലം കാറിൽ കയറിയാലോ അല്ലേ?
1: ഓ, ഓഫ് കോഴ്സ്.
0: ആ, ഇനി പറയാലോ ബാക്കി കൂടി.
1: സാന്ദ്ര ഇന്ന് എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. അല്ല, എന്റെ കഥകൾ മുഴുവൻ കേട്ടിട്ട് എന്താ, വല്ല നോവലോ മറ്റോ എഴുതാനുള്ള പദ്ധതി ഉണ്ടോ?
0: അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല ഡോക്ടർ. പക്ഷേ ഒന്നുണ്ട്.
1: എന്താണത്? ആ പക്ഷേ,
0: കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ വേദനിപ്പിക്കുന്ന അധ്യായങ്ങൾ ഏറെ അല്ലേ ഡോക്ടർ?
1: അതെ.
0: ആ വേദനകൾ ഈ സാന്ദ്ര ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ഡോക്ടർ.
1: സാന്ദ്ര,
0: എന്റെയും ജീവിതത്തിൽ സന്തോഷം എന്നൊന്നില്ലല്ലോ ഡോക്ടർ. ഒരു കണക്കിന് നമ്മൾ തുല്യ ദുഃഖിതർ. അത് പോട്ടെ, നേരേറെ കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് പോണ്ടേ?
1: പോകണം. എന്തായാലും ഇന്ന് ഇനി ക്ലിനിക്കിലേക്കില്ല. അത്യാവശ്യമല്ല ഉണ്ടെങ്കിൽ സുധാരട്ടം വിളിച്ചോളും, അയാളൊരു പാവമാ. ആ സാന്ദ്ര, വണ്ടി വിട്.
0: നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറിക്കൂടെ ഡോക്ടർക്ക്?
1: മാറണം, അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല.
0: ഞാനും ഇന്ന് ശ്രമിക്കാം.
1: ഓ, ആയിക്കോട്ടെ.

0: സുധാകര,
1: ഈ സുധാകരൻ ഇന്നും പോയി, ഇനി നാളെയും സെല്ലിലേക്ക് പോകും. എനിക്ക് പോകാതെ കഴിയില്ല മാഡം, പ്ലീസ് എന്നെ തടയരുത്.
0: സുധാകര, നിങ്ങൾ എന്റെ വാക്കുകൾ ധിക്കരിക്കുന്നു, ഇത് ഞാൻ സഹിക്കില്ല. ആവശ്യമില്ലാതെ ആ സെല്ല് തുറക്കരുതെന്നും അങ്ങോട്ട് നിങ്ങൾ പോകരുതെന്നും ഞാൻ പലവട്ടം വാണിംഗ് തന്നിട്ടുള്ളതല്ലേ? എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, എന്റെ കൽപ്പന ധിക്കരിക്കുന്നു. എന്റെ സ്വഭാവം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്നതല്ലേ? അല്ലേന്ന്?
2: ഈ സുധാകരൻ ഒന്നും അറിയാഞ്ഞിട്ടില്ല മാഡം, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല മാഡം.
1: അവിടെ കിടക്കുന്നത് എന്റെ ഭാര്യയല്ല, എന്റെ മക്കളെ പ്രസവിച്ച ഒരമ്മയാണ് അവിടെ കിടക്കുന്നത്. ഈ ഞാൻ താലി കെട്ടിയപ്പെട്ട എന്റെ ഭാരതി, എന്നോട് ക്ഷമിക്കണേ, ക്ഷമിക്ക.
0: നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കള്ളക്കരച്ചില്? എനിക്കൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട, പോയി ജോലി നോക്ക്, വേഗം പോകാൻ.
2: ഈ സുധാകരൻ ഇത്തിരി നേരം ഈ സെല്ലിനരിൽ നിന്നോട്ടെ മാഡം,
1: പ്ലീസ്. ഞാനൊന്ന് മനസ്സിനൊന്ന് കരഞ്ഞോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ ഈ സുധാകരൻ?
2: എന്റെ മാലതിയോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് ദൈവം നിന്ന ശിക്ഷയ ഈ സുധാകരന്റെ നേരുനേരെയുള്ള ജീവിതം. എനിക്ക് വയ്യ, ഈ സുധാകരന്റെ വയ്യ.
1: മാലതി, നീ ഭാവിയോട് ക്ഷമിക്കണേ, ക്ഷമിക്ക.
0: സുധാകര, ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്? ദേ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അയാളൊന്നും അറിയാൻ പാടില്ല, കേട്ടില്ലേ? ഡോക്ടർ വരുന്നുണ്ടെന്ന്. കുറച്ചില്ല നിർത്താൻ.
1: ഈ സുധാകരൻ അഭിനയിക്കാൻ അറിയില്ല മാഡം, അഭിനയിക്കാൻ അറിയില്ല, പ്ലീസ്.
0: എന്ന് വച്ചാ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല അല്ലേ? അല്ലേന്ന്?
1: ഞാനൊരു മനുഷ്യനല്ലേ, എന്റെ ദുഃഖങ്ങൾ അറിയാൻ ഇവിടെ ആരാ ഉള്ളത്? എന്റെ മാലതി.
0: ഓ മാലതി, നോക്ക, ഒരു ദിവസം നിങ്ങളെയും ഞാൻ ആ സെല്ലിലിട്ട് പൂട്ടും, അപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം കെട്ടിപ്പിടിച്ചങ്ങ് കഴിയാലോ?
2: ഒടുക്കം അങ്ങനെയേ വരുമെന്ന് ഈ സുധാകരന് നന്നായിട്ട് അറിയാം. മാഡം എന്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കയില്ലേ? ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ നിങ്ങൾ എന്നെ ബന്ധിതനാക്കി.
0: അതെന്റെ മിടുക്കൻ, ഈ ധന്യാമേരിയുടെ മിടുക്കൻ.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ധന്യമേരി, ശ്രീലേഖകുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം.

0: വേണുഗോപാൽ, ഭാനുമതി, പന്തളം രാധാമണി, ഫിലോമിന, ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: വളരുന്ന ഭാരതം. ഐഫിൾ ടവറിനേക്കാൾ ഉയരത്തിൽ ചെനാബ് നദിക്ക് 359 മീറ്റർ മുകളിലായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ ആർച്ച് പാലം കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ഖത്ര ശ്രീനഗർ യാത്രാസമയം വെറും 3 മണിക്കൂറായി കുറയുന്നു. മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 8 തീവ്രതയുള്ള ഭൂകമ്പത്തെയും പ്രതിരോധിക്കുന്ന വിസ്മയ നിർമ്മിതി, ഭാരതീയ റെയിൽവേയുടെ ചരിത്ര നേട്ടം, എഞ്ചിനീയറിംഗിന്റെ അത്യപൂർവ അത്ഭുതം, ചെനാബ് റെയിൽ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം. വളരുന്ന ഭാരതം. കാശിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ഗംഗാതീരത്ത് 95 കോടി രൂപ ചെലവിലുയർന്ന അത്യാധുനികത കവിഞ്ഞൊഴുകുന്ന സാംസ്കാരിക കേന്ദ്രം, കാഴ്ച ബംഗ്ലാവുകൾ, പൈതൃക ചിത്രച്ചുവരുകൾ, ക്രൂയിസ് ബർത്തുകൾ എന്നിവയോടെ വാരാണസിക്ക് പുതിയ മുഖശ്രീ നൽകുന്ന നമോഘാട്ട്, ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന വാരാണസി മൾട്ടി മോഡൽ ടെർമിനൽ വഴി ചരക്കുനീക്കം ഇനി ഗംഗാനദിയിലൂടെ അനായാസം, ആത്മീയതയും ആധുനിക വികസനവും കൈകോർക്കുന്ന വാരാണസിയുടെ പുണ്യതീരം, നമോഘാട്ട് ആൻഡ് മൾട്ടി മോഡൽ ടെർമിനൽ. വളരുന്ന ഭാരതം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഭൂപീന്ദർ സിംഗ് പാടിയത്.

വളരുന്ന ഭാരതം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സമുദ്രപാലം, രാമേശ്വരത്തേക്കുള്ള റെയിൽ ബന്ധം പുനഃസ്ഥാപിച്ച അത്ഭുതം, കപ്പലുകൾക്ക് കടന്നുപോകാൻ 17 മീറ്റർ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന 72.5 മീറ്റർ നീളമുള്ള അത്യാധുനിക നാവിഗേഷൻ സ്പാൻ, കടൽക്കാറ്റിൽ ദ്രവിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ സാങ്കേതിക വിദ്യയിൽ 100 വർഷത്തെ ആയുസ്സോടെ പണിതീർത്ത കടൽപാലം, തമിഴ്നാടിന്റെ തീരത്തുയർന്ന ഇന്ത്യയുടെ അപൂർവ എഞ്ചിനീയറിംഗ് വിസ്മയം, ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.

ഭൂപീന്ദർ സിംഗ് ആലപിച്ച ഗസലാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. വാതിലുകൾ തുറന്നുവെച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. സെപ്റ്റംബർ 23 മുതൽ 30 വരെ നിയമലംഘനം നടത്തിയ 2021 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേടി ഇതിഹാസ താരം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440, 9400224440. 4 വരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. കാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, കലാഭവൻ മണി എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.
2: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

ഇനി യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുഖം സുഖകരം. രചന തിക്കുറിശ്ശി സുകുമാരൻ നായർ. സംഗീതം രവീന്ദ്ര ജെയിൻ. ആവശ്യപ്പെട്ടത് അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു, മുത്തമ്പലം.

0: വളരുന്ന ഭാരതം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, കൊച്ചിയുടെ ദ്വീപ് സമൂഹങ്ങളെ നഗരഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന വിപ്ലവകരമായ യാത്രാ സൗകര്യം, കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 78 പരിസ്ഥിതി സൗഹൃദ ബാറ്ററി ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ അടങ്ങിയ കൂറ്റൻ ശൃംഖല, വെറും 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ അപൂർവ അത്ഭുതം, കേരളത്തിന്റെ തിലകക്കുറി, സുരക്ഷിതവും മനോഹരവുമായ ജലയാത്ര, കൊച്ചി വാട്ടർ മെട്രോ. വളരുന്ന ഭാരതം.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട

0: ചെയ്യാവുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ അപൂർവ അത്ഭുതം, കേരളത്തിന്റെ തിലകക്കുറി, സുരക്ഷിതവും മനോഹരവുമായ ജലയാത്ര, കൊച്ചി വാട്ടർ മെട്രോ, വളരുന്ന ഭാരതം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കൊണ്ടുപറമ്പ് നിന്ന് രജനി ജഗദീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നിറകുടം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ജയവിജയ.

0: ആർക്കും മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി സലീൽ ചൗധരിയുടെ ഇണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദാസി, ഗാനരചന ONV കുറുപ്പ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാഹുൽ, അബുദാബി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൊതി തീരും വരെ ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സുനന്ദയും പാടിയ ഗാനം കേൾക്കാം. രചന സത്യൻ കോട്ടപ്പടി, സംഗീതം കൊടകര മാധവൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സി എച്ച് കൃഷ്ണൻ, നന്ദന കൃഷ്ണ, ആനന്ദ, ജിഷ, കോട്ടൂർ.

0: വളരുന്ന ഭാരതം. 1600 വർഷങ്ങൾക്ക് ശേഷം പുനർജനിച്ച ഭാരതത്തിന്റെ ആർഷഭാരത ജ്ഞാന പാരമ്പര്യത്തിന്റെ പുണ്യഭൂമി. 7000 വർഷത്തെ പ്രൌഢി വിളിച്ചോതുന്ന ക്യാമ്പസ് 17 പങ്കാളിത്ത രാജ്യങ്ങളുടെ സഹകരണത്തോടെ പുനർനിർമ്മിക്കപ്പെട്ടു. 455 ഏക്കറിൽ ഊർജവും ജലവും മാലിന്യവും സ്വയം പുനരുപയോഗിക്കുന്ന പൂർണമായും നെറ്റ് സീറോ അക്കാദമിക് അത്ഭുതം. ചരിത്രവും പ്രകൃതിയും അറിവും ഒന്നിക്കുന്ന പുതിയ യുഗത്തിന്റെ വിജ്ഞാന കേന്ദ്രം. നാളന്ദ യൂണിവേഴ്സിറ്റി, രാജ്ഗീർ. വളരുന്ന ഭാരതം.
1: ഇളയനില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440. 9400224440. 4 വരെയാണ് സമയം. ഇനി ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം കെ ജെ ജോയ്. പൂവത്തിന് കീഴിൽ നിന്നും ലീന രാജേഷും കുടുംബവും ആവശ്യപ്പെട്ടത്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ജി ദേവരാജന്റെ ഈണത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. ഗാനരചന വയലാർ രാമവർമ്മ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സാലി ജോർജ്, പാറോപ്പടി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി സൈന്യം എന്ന ചിത്രത്തിനു വേണ്ടി മനോ, സിന്ധു, ലേഖ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്. ആവശ്യപ്പെട്ടത് അരുൺ വിനോദ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്. എം ജി ശ്രീകുമാറും എസ് പി ബാലസുബ്രഹ്മണ്യവും പാടിയ ഈ ഗാനം കിലുക്കം എന്ന ചിത്രത്തിൽ നിന്നും. ആവശ്യപ്പെട്ടത് മഹേഷ് കരിങ്ങാട്.

0: അടിക്കടി പണം തരുകിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉലകം കറങ്ങണം. അത് സരി സിറന്ത യോജന നല്ലതൊരു പെരിയ
1: ചിന്തനതയ്യ. ഇന്ന് മലയാ നാളെ കോലമ്പ് കോലാലമ്പോ.
0: നോട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാട് ഞെട്ടിച്ച് ചീരിപ്പായണം. ജോക്കി
2: എങ്ക ജോക്കി നമ്മ ടയർ കണ്ടീഷനാ.
3: പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് പോട്ടിടുങ്ക. ചെറിയ പഞ്ചർ
4: ചെറിയ ഡേഞ്ചർ.
5: മനസ്സും പായസം മധുരം നോക്കണ്ടെന്നോണ
6: നിരക്കിക്കോടട്ടണം
7: പൊട്ടി കട്ടണം സ്വന്നാവാട.
8: എങ്ക കട്ടള സിംഗ കട്ടള സുമ്മ.

0: വളരുന്ന ഭാരതം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ വീരജവാന്മാർക്കായി ഡൽഹിയിൽ ഉയർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സ്മാരകം, ചക്രവ്യൂഹത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച നാല് വൃത്തങ്ങളും അമർ ജവാനും തെളിയുന്ന പവിത്രമായ പോരാട്ടഭൂമി, 16 മതിൽക്കെട്ടുകളെ ഗ്രാനൈറ്റ് ഫലകത്തിൽ കൊത്തിവെച്ച 25,000-ത്തിലധികം ധീരദേശാഭിമാനികളുടെ നാമധേയങ്ങൾ, മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനായി ആത്മബലി അർപ്പിച്ച രക്തസാക്ഷികൾക്കുള്ള അനശ്വര പ്രണാമം, നാഷണൽ വാർ മെമ്മോറിയൽ. വളരുന്ന ഭാരതം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഇനി കേൾക്കാം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ. ആവശ്യപ്പെട്ടത് ശരണ്യ അരിയല്ലൂർ.

0: വളരുന്ന ഭാരതം. അഭൂതപൂർവമായ വികസന കുതിപ്പിലൂടെ പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാരെ സ്വീകരിക്കാൻ സജ്ജമായ പുതിയ ടെർമിനൽ നോർത്ത് ഈസ്റ്റിന്റെ പ്രകൃതി ഭംഗി തുളുമ്പുന്ന 140 മെട്രിക് ടൺ മുളയും 100,000 ചെടികളും നിറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈ ഫോറസ്റ്റ്, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ പ്രധാന പ്രവേശന കവാടമായി മാറിയ 4,000 കോടിയുടെ ബൃഹത്തായ നിർമ്മിതി, പ്രകൃതിയും ആധുനികതയും കൈകോർക്കുന്ന അസമിന്റെ അഭിമാനം, ലോകപ്രിയ ഗോപിനാഥ് ബോർഡലോയ് ഇന്റർനാഷണൽ എയർപോർട്ട്. വളരുന്ന ഭാരതം.
1: യുവ ചോയ്സ് സമാപിച്ചു.
2: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക അറിവും ഇല്ലാതെ ജനങ്ങൾക്ക് ഇനി മുന്നോട്ടു പോകാനാവില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സൈബർ ജാഗ്രതാ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം അദ്ദേഹം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. KSRTC കാർഗോ ലോജിസ്റ്റിക്സ് സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യഘട്ടത്തിൽ 5 വാഹനങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന സേവനം ഘട്ടംഘട്ടമായി വിപുലീകരിക്കും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. ഇതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെൻറ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വാതിലുകൾ തുറന്നുവെച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. September 23 മുതൽ 30 വരെ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ നിയമലംഘനം നടത്തിയ 2021 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന് മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തറക്കല്ലിടും. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളുമായി നിയമസഭാ സമുച്ചയത്തിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: വളരുന്ന ഭാരതം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ വീരജവാന്മാർക്കായി ഡൽഹിയിൽ ഉയർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സ്മാരകം, ചക്രവ്യൂഹത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച നാല് വൃത്തങ്ങളും അമർ ജവാനും തെളിയുന്ന പവിത്രമായ പോരാട്ടഭൂമി, 16 മതിൽക്കെട്ടുകളെ ഗ്രാനൈറ്റ് ഫലകത്തിൽ കൊത്തിവെച്ച 25,000-ത്തിലധികം ധീരദേശാഭിമാനികളുടെ നാമധേയങ്ങൾ, മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനായി ആത്മബലി അർപ്പിച്ച രക്തസാക്ഷികൾക്കുള്ള അനശ്വര പ്രണാമം, നാഷണൽ വാർ മെമ്മോറിയൽ. വളരുന്ന ഭാരതം.
7: മ്യൂസിക് നിക്സ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ.

0: ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: വളരുന്ന ഭാരതം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സമുദ്രപാലം, രാമേശ്വരത്തേക്കുള്ള റെയിൽ ബന്ധം പുനഃസ്ഥാപിച്ച അത്ഭുതം, കപ്പലുകൾക്ക് കടന്നുപോകാൻ 17 മീറ്റർ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന 72.5 മീറ്റർ നീളമുള്ള അത്യാധുനിക നാവിഗേഷൻ സ്പാൻ, കടൽക്കാറ്റിൽ ദ്രവിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ സാങ്കേതിക വിദ്യയിൽ 100 വർഷത്തെ ആയുസ്സോടെ പണിതീർത്ത കടൽപാലം, തമിഴ്നാടിന്റെ തീരത്തുയർന്ന ഇന്ത്യയുടെ അപൂർവ എഞ്ചിനീയറിംഗ് വിസ്മയം, ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഈ ഗാനത്തോടെ മ്യൂസിക് മിക്സ് സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വിരമിക്കലിന് ശേഷമുള്ള വിശ്രമവേളകൾ, കുടുംബാംഗങ്ങളോടൊപ്പം ആനന്ദകരമായ യാത്രകളും കാഴ്ചകളുമൊക്കെയായി മുന്നോട്ടു കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് സാധാരണയായി കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ഇത്തരം വിശ്രമവേളകൾ വിനോദത്തിനായി നീക്കിവെക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം 5 പേർക്ക് തൊഴിലും നൽകുന്നതിനു വേണ്ടി കുരുവി സ്പൈസ് എന്ന സ്ഥാപനം നടത്തുന്ന ശ്രീമതി ശശിലേഖയെ പരിചയപ്പെടാം. പഴം പച്ചക്കറികളിലെന്ന പോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികളിലും മായമുണ്ടെന്ന വസ്തുത നമുക്കും ബോധ്യമുള്ളതാണല്ലോ. എന്നാൽ നമുക്കാവശ്യമായ പച്ചക്കറികൾ കുറെയൊക്കെ നാം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നിത്യേന ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികളിലെ മായം നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതിന് തന്നാലാകുന്നത് സമൂഹത്തിനു വേണ്ടി ചെയ്യുക എന്ന ആശയം ദീർഘനാളായി കൊണ്ടുനടന്ന ശ്രീമതി ശശിലേഖ ബാങ്കിലെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കുരുവി സ്പൈസ് എന്ന സ്ഥാപനം ആരംഭിച്ചു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങുന്ന ധാന്യങ്ങൾ സൂക്ഷ്മതയോടെയും മായം കലരാതെയും അതേ ഗുണമേന്മയിലും പൊടിച്ച് കുരുവി ബ്രാൻഡിൽ വിൽപ്പനയ്ക്കെത്തുകയാണ്. സ്വാദും മണവും ഗുണവുമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ കുരുവി സ്പൈസ് മികച്ചതാണെന്ന് വീട്ടമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് കുരുവി സ്പൈസിന്റെ പ്രവർത്തനങ്ങളെയും നൂതന വിപണന ശൃംഖലകളിലൂടെ പാറി നടക്കുന്ന കുരുവി ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടാം.
4: നമസ്കാരം മാഡം.
5: നമസ്കാരം
4: മാഡം. എന്തുകൊണ്ടാണ് റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനൊരു സംരംഭം തന്നെ തുടങ്ങാനുള്ള ഒരു കാരണം?
5: എൻ്റെ ഈ 40 ഉണ്ടായ അനുഭവ സമ്പത്താണ് ഇതിൻ്റെ പിന്നിലെ. ഞാനിത് 2000 മുതൽ ഞാൻ ലോൺ കൊടുക്കുന്ന ഓഫീസറായിരുന്നു, മാനേജറായിരുന്നു. ഞാനിതുപോലെ കുറേ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ലാക്കിംഗ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടും ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഫെലോ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ ഹെൽത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ജോലി വീട് ഇങ്ങനെ നടന്ന അവരവസാനമാണ് എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ചെറിയ ശ്രദ്ധ നേരത്തെ കൊടുത്താൽ അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ എല്ലാം ഒഴിവാക്കാമായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഉള്ള സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുത്ത് നമുക്ക് ഹെൽത്തിന് വേണ്ടി അന്ന് വരെ സമ്പാദിച്ചതെല്ലാം കൊടുത്തിട്ട് മരിക്കുന്ന ഒരവസ്ഥയാണ് പലയിടവും.

0: കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയ പരിഹാരം ആയിക്കോട്ടെ, ഇത് ആർക്ക് വേണോ ചെയ്യാം, നല്ല വൃത്തിയുള്ള ഭക്ഷണം, ഹെൽത്തി ഫുഡ്. സമയമില്ലായ്മ എന്നുള്ളതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ്റെ മടിക്ക് കാരണം. അവർക്ക് ആർക്കും സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവർക്ക് ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്നത് പോലെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് റെഡി ടു കുക്ക് ആണെങ്കിൽ നമുക്കതൊരു വിഷയമേ അല്ല നമ്മുടെ ഫുഡെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ പോയിട്ടാണ് എനിക്കത്. ലോങ് ബാക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഞാൻ ജോലിയിൽ ബിസി ആയിരുന്ന കാരണം അപ്പോഴൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ എപ്പോൾ റിട്ടയർ ചെയ്തു അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ എല്ലാം കഴിക്കാം എന്നുള്ളത്, നല്ല സാധനം വാങ്ങുക, പിന്നെ അതിനെ നന്നായിട്ട് വൃത്തിയാക്കി ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഹൗ ടു പ്രിപ്പയർ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഡ്രൈയിങ് ആൻഡ് ഫ്രൈയിങ്, നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെയാണോ ഓരോ സാധനങ്ങൾ പ്രിസർവ് ചെയ്തു, അന്ന് ഇതുപോലെ കാർസിനോജൻസ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ആ ഒരു രീതിക്ക് ഉണ്ടാക്കി എൻ്റെ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഇപ്പം ചെറിയ തോതിൽ എനിക്ക് സാധിക്കുന്നുണ്ട്.
1: എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ചെയ്യുന്നത്?
0: നമുക്ക് കുക്കിങ്ങിന് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണോ, അരിയുടെ പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, പിന്നെ മുളക്, മല്ലി, സാമ്പാർ പൊടി, രസം പൊടി, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ പൊടികളും ഉണ്ട്. പിന്നെ മില്ലറ്റ്സിൻ്റെ റെഡി ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പുട്ടുപൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി എല്ലാം ഉണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷപദാർത്ഥങ്ങൾ വരുന്നത്. ഇതൊന്നുമില്ലാതെ എല്ലാം വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുക. നിസ്സാര കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്, പക്ഷേ നല്ല നീറ്റായിട്ട് ചെയ്യണം.
1: എവിടെ നിന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? മുളകായാലും
0: ഞാൻ ഇത് വയനാട്, ഇടുക്കി അങ്ങനെയൊക്കെ. ഇപ്പം എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിളാണ്. കൊട്ടേഷൻ വാങ്ങും, ഒരിക്കൽ വാങ്ങി നോക്കുമ്പോൾ നല്ല സാധനം. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ട്രെയിനിങ്സിനും അങ്ങനെയൊക്കെ പോയി, പല കണക്ഷൻസും കിട്ടി, നല്ല സാധനം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വരും. അത് നല്ലപോലെ വാഷ് ചെയ്ത് നീറ്റാക്കി ചെയ്തു, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണ് എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്.
1: ഇതിനുള്ള ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടിയത്?
0: ട്രെയിനിങ് എനിക്ക് കുറേ സ്ഥലങ്ങളെ കൃഷിഭവനുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് ട്രെയിനിങ് വന്നാലും അവർ നമുക്ക് തരാറുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടാണ്.
1: അപ്പം മില്ലറ്റ്സിൻ്റെ പ്രത്യേക ട്രെയിനിങ് കിട്ടിയിരുന്നു, ഈ മില്ലറ്റ്സ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അതേക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
0: മില്ലറ്റ്സ് ഞാനിപ്പോൾ വാങ്ങുന്നത് കോയമ്പത്തൂർ, തേനി, വയനാട് അങ്ങനെ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ അയച്ചു തരും, അത് നമ്മുടെ സ്ഥലത്ത് എത്തിക്കും, അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, മിത്രാനികേതൻ്റെ കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ ഖാദർ വാലിയുടെ ക്ലാസ്സുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു ഹൗ ടു കുക്ക് ഇറ്റ് ഹെൽത്തി ആസ് വെൽ ആസ് ടേസ്റ്റി എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഈ മില്ലറ്റ്സ് ആരും കഴിക്കാത്തത് അതിന് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്. പക്ഷേ എൻ്റെ മില്ലറ്റിൻ്റെ പ്രോഡക്ട്സ് ടേസ്റ്റ് ഇല്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പോൾ മില്ലറ്റിൻ്റെ പുട്ടുപൊടി, ജോവാറിൻ്റെ മുട്ടുപൊടി, മില്ലറ്റ് അടദോശ. മില്ലറ്റ് അടദോശ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിയാണ്, ബട്ട് ഹെൽത്തിയുമാണ്. പിന്നെ അതിൻ്റെ തന്നെ ദോശ പൗഡർ, ഇഡ്ഡലി പൗഡർ എല്ലാം ഉണ്ട്. നമുക്ക് കഴിക്കാനൊന്നും ഒരു സ്വാദില്ല എന്നുള്ള പ്രശ്നമേ ഇല്ല, റെഡി ടു കുക്കാണ്. ഇപ്പോൾ ഉപ്പുമാവ് വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് മതി, അതിടുക, വെള്ളമൊഴിക്കുക, തിളപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. കഞ്ഞിയാണെങ്കിൽ 5 മിനിറ്റ് മതി, 5 അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് വേണ്ടി വരും നമുക്ക് നമ്മുടെ പാകത്തിന് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ ദോശയാണെങ്കിലും റെഡി ടു കുക്ക് ദോശയുണ്ട്, വെള്ളം ഒഴിക്കുക, കലക്കുക, ചൂടുക, അത്രയേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ ഒപ്പം ദോശപ്പൊടിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. വെച്ചാൽ അത്യാവശ്യം നമുക്ക് വേറെ കൂട്ടാൻ വയ്ക്കാൻ സമയമില്ല എങ്കിൽ ദോശയുടെ ചട്നി പൗഡർ. പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ തലേന്നേ ഒന്ന് കലക്കി വയ്ക്കണം. അതുപോലെ രാത്രിയാണ് വേണമെങ്കിൽ രാവിലെ 1 മിനിറ്റ് ഒന്ന് കലക്കി വെച്ചിട്ട് പോകണം, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ.
1: എങ്ങനെയാണ് മാഡം ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് വിപണനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഉള്ള 3-4 പെൺകുട്ടികളുണ്ട്, അവർക്കൊരു തൊഴിലും രാവിലെ ഓഫീസിൽ വരുന്നത് പോലെ പോവുക. എനിക്ക് എല്ലാവിധ മാനുവലായിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് പോലെ അവർ പൊടിക്കാനും ഉണക്കാനും വൃത്തിയാക്കാനും എല്ലാത്തിനും അവരുണ്ട്. എൻ്റെ ഒരു ഹെഡിങ് മാത്രം മതി അവിടെ, ബാക്കി പിന്നെ പാക്ക് ചെയ്യണതും പോസ്റ്റ് ഓഫീസിൽ അയക്കാനും എല്ലാത്തിനും. അങ്ങനെയാണ് ഇപ്പം വിപണനം ചെയ്യുന്നത്. ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴിയാണ് പോണത്, പിന്നെ പോർട്ടർ ആപ്പ് വഴി പോകുന്നുണ്ട്, പിന്നെ കുറച്ച് ലോക്കലി ആണെങ്കിൽ കൊണ്ടും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. www.kuruvispice.com എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അല്ലാതെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, വാട്സാപ്പിൽ ഗ്രൂപ്പ് വഴിയും ഓർഡർ ചെയ്യാം. നമ്പർ 8089749 2 7. ഒന്നും കൂടെ പറയാം, 8 0

0: 89 74 89 27. ഇതിൽ വാട്സാപ്പ് ചെയ്യുമോ, വിളിച്ചു പറയുകയോ, ഓൺലൈൻ അപ്ലൈ ചെയ്യുമോ എന്ന് പറഞ്ഞാലും മതി. നിങ്ങളുടെ വീട്ടുപടിക്കൽ സാധനം എത്തുന്നതാണ്.
1: സംരംഭം തുടങ്ങുന്നതിന് ഇതിന് അത്യാവശ്യം മെഷീൻസൊക്കെ ആവശ്യമുണ്ടല്ലോ?
0: ഉണ്ട്, അത്യാവശ്യമുള്ള ഡ്രയറ്, പൾവറൈസറ്, റോസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ മെഷീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. ക്ലീൻലിനെസ്സും പിന്നെ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സും കൂടാനാണ്, അതുവഴിയാണ് എല്ലാം ചെയ്യുന്നത്.
1: ഇഷ്ടപ്പെട്ട ഒരു സംരംഭം. ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളമായി. ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ് ഈ പ്രോഡക്ട്സിനോട്?
0: ഇപ്പോൾ എനിക്കത് ജനം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. എനിക്ക് എൻ്റെ ഡിമാൻഡ് വാട്സാപ്പിലൂടെയും ഓൺലൈനിലൂടെയും ആൾക്കാർ വന്നു വാങ്ങുന്നു. അപ്പോൾ എനിക്കിത് ജനം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള സന്തോഷം എനിക്ക് കിട്ടിത്തുടങ്ങി. ഞാനിത് ശരിക്കും ഒരു ഓൺലൈൻ സംരംഭം എന്നുള്ള രീതിക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കടക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കണം, ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ, എന്തുകൊണ്ട് കടകളിലൂടെ വിപണനം ചെയ്തുകൂടാന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഡിമാൻഡ് കൂടിക്കൂടി വരുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ സ്കെയിലപ്പ് ചെയ്യാനുണ്ട്. അതിന് കൃഷിഭവൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും സപ്പോർട്ടുണ്ട്.
1: കുരുവി സ്പൈസസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
0: ഒന്നാമത് ഓർഡർ ഇടാൻ പോലും ഒരു സമയമില്ലാത്ത കാലമാണ്. അപ്പോൾ അതിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചത് സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ ഇന്ന ഇന്ന സാധനങ്ങൾ വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് നമുക്കൊരു 100 ഗ്രാം മഞ്ഞയേ ആവശ്യമുള്ളൂ, ഒരു മാസത്തേക്ക് വാങ്ങി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ 100 ഗ്രാം മഞ്ഞൾ, 100 ഗ്രാം മുളക് പൊടി, 100 ഗ്രാം മല്ലിപ്പൊടി, അല്ലെങ്കിൽ 1 കിലോ പുട്ടുപൊടി, ഇങ്ങനെയൊക്കെ എനിക്കവർ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേണം, രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ എനിക്ക് ഇത്രയും വീതം തന്നോ എന്ന് പറയുമ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരത്തെ നമുക്ക് പൈസ അടയ്ക്കാം, അല്ലെങ്കിൽ അപ്പോഴപ്പോഴും ഞാൻ ബില്ലയച്ചു കൊടുക്കും, അതായാലും മതി എന്നുള്ള അതാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്.
1: അപ്പോൾ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ സാധനം അയച്ചു കൊടുക്കും.
0: പിന്നെ ഇൻ ബിറ്റ്വീൻ അവർക്ക് എന്തെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി, അടുത്ത ഇതിൽ പോകുമ്പോഴത്തേക്ക് ആ സാധനം വിട്ടിട്ട് ബാക്കിയെല്ലാം അയച്ചു കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എന്നും വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള, ഞങ്ങളൊന്നും ഒന്നിച്ചു ഒരിക്കലും ഉണ്ടാക്കി വയ്ക്കാറില്ല, ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും എല്ലാവർക്കും ഫ്രഷായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും. എനിക്ക് വീട്ടിലൊരാളിരുന്ന് എനിക്കെല്ലാം ഉണ്ടാക്കി തരുന്നത് പോലെ ഫ്രഷായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും.
2: തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ശശിലേഖയുടെ കുരുവി സ്പൈസിന്റെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: വളരുന്ന ഭാരതം, ഇന്ത്യയിലെ ആദ്യത്തെ

വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സമുദ്രപാലം, രാമേശ്വരത്തേക്കുള്ള റെയിൽ ബന്ധം പുനഃസ്ഥാപിച്ച അത്ഭുതം, കപ്പലുകൾക്ക് കടന്നുപോകാൻ 17 മീറ്റർ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന 72.5 മീറ്റർ നീളമുള്ള അത്യാധുനിക നാവിഗേഷൻ സ്പാൻ, കടൽക്കാറ്റിൽ ദ്രവിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ സാങ്കേതിക വിദ്യയിൽ 100 വർഷത്തെ ആയുസ്സോടെ പണിതീർത്ത കടൽപാലം, തമിഴ്നാടിന്റെ തീരത്തുയർന്ന ഇന്ത്യയുടെ അപൂർവ എഞ്ചിനീയറിംഗ് വിസ്മയം, ന്യൂ പാമ്പൻ ബ്രിഡ്ജ്, വളരുന്ന ഭാരതം.

പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന് കീഴിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും 100 ഇനം മരുന്നുകൾ സൌജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ സപ്ലൈകോ ഗോ കൊച്ചി വൈറ്റ്ല ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വാതിലുകൾ തുറന്നുവച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. സെപ്റ്റംബർ 23 മുതൽ 30 വരെ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ നിയമലംഘനം നടത്തിയ 2021 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിമാസ ഇന്റർമീഡിയറ്റ് പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ ഇന്ന് ചേർന്നു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില.
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ഹിന്ദി ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി ഋതുരാജ് മോഹന്തി പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആധാർ. ക്ഷമിക്കണം, ഇപ്പോൾ കേൾക്കുന്ന ഗാനം റാഫി, ലത എന്നിവർ പാടിയത്, ചിത്രം കാരവാൻ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: വളരുന്ന ഭാരതം. ബ്രഹ്മപുത്രയുടെ പോഷകനദിയായ ലോഹിത്തിന് കുറുകെ 9.15 കിലോമീറ്റർ നീളത്തിൽ വിസ്മയം തീർത്ത ഡോക്ടർ ഭൂപൻ ഹസാരിക സേതു മണിക്കൂറുകൾ നീണ്ട കടത്തുതോണി യാത്രകൾക്ക് വിട. അസമിൽ നിന്ന് അരുണാചലിലേക്കുള്ള ദൂരം 165 കിലോമീറ്ററോളം കുറഞ്ഞു. 60 ടൺ വരെയുള്ള ഭാരമേറിയ യുദ്ധ ടാങ്കുകളെ പോലും അനായാസം താങ്ങാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ നിർമ്മിതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീപാലം. വടക്കുകിഴക്കിന്റെ വികസന പാത. ധോള സാദിയ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.

FM പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്ന് പ്രധാനമന്ത്രി. അഭിനന്ദനം നേർന്ന് ലോക നേതാക്കൾ. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയിയും പുരസ്കാരം.

പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന് കീഴിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും 100 ഇനം മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ സപ്ലൈകോ ഗോ കൊച്ചി വൈറ്റ്ല ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് നാളെ സമാപനം. വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം വനസേനാ മേധാവിയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുമായ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലാമണ്ഡപത്തിൽ ഭദ്രദീപ പ്രകാശനം നടന്നു. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് ചെമ്പ് ഗ്രാമപഞ്ചായത്തിലെ മത്സ്യഫെഡിന്റെ പാലാക്കരി അക്വാ ടൂറിസം സെന്ററിലേക്ക് പുതിയ ടൂറിസം ബോട്ട് സർവീസിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

റിയൽ എഫിന്റെ സായന പ്രക്ഷേപണത്തിൽ ഇപ്പോൾ നിങ്ങളോടൊപ്പം സത്യഭാമ വെസ്റ്റ് ചെറുവണ്ണൂർ. ഗാനകേളി. ഗാനകേളിയിലെ ആദ്യ ഗാനം പാടിയത് ചിത്ര, ചിത്രം ചമയം. ഗാനരചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനകേളി തുടരുന്നു. യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം ഇനി. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം ഇനി ഗാനകേളിയിൽ. ചിത്രം അങ്ങാടിക്കപ്പുറത്ത്, ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഇനി ദീപക് ദേവിന്റെ സംഗീത നിർദ്ദേശത്തിൽ ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ക്രോണിക് ബാച്ചിലർ. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ONV കുറിപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണിനി ഗാനകേളിയിൽ. ചിത്രം നീ എത്ര ധന്യ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഇളയനില സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
7: ഗാനകേളി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
8: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
9: Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this.
10: Give your family a say.

0: your life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.
2: ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി VD സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
2: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. അത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ്ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക്

0: കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആൻഡ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആൻഡ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കുകൾ അഴിച്ചുവെച്ച് തല ഉയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
0: സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: പട്ടുവം MRS ലെ 35 വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
0: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. PIB ADG വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 basis points വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPC മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

ಗಾನ ಕೇಳಿ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം ദോസ്ത്. ഗാനശില്പികൾ എസ് രമേശൻ നായർ, വിദ്യാസാഗർ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
6: ഗാനകേളിയിലിനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്തിനോ പൂക്കുന്ന പൂക്കൾ. ഗാനശില്പികൾ പോച്ചൽ ഖാദർ, ശ്യാം.

0: കൃത്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: അടുത്ത ഗാനം സുജാതയും സംഘവും പാടിയത് ചിത്രം രാജപരമ്പര. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്.

0: 103.6 റിയൽ എഫ്എം.
1: എഫ്എം പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്ന് പ്രധാനമന്ത്രി. അഭിനന്ദനം നേർന്ന് ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന് കീഴിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. മന്ത്രി M.ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ പ്രാവർത്തികമാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേകം എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയും പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ഭീമാപ്പള്ളി, ഉറൂസ്, വെട്ടുകാട് പള്ളി, തിരുനാൾ എന്നിവ പ്രമാണിച്ച് ഇരു ആരാധനാലയങ്ങളിലേക്കും KSRTC 45 സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. ജപ്പാനിലെ ഐച്ചിനഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: The Real FM 103.6.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുദീപ് കുമാർ റിമി ടോമി എന്നിവർ പാടിയത്, ചിത്രം ഒരു മരുഭൂമി കഥ. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിൻ്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: അടുത്ത ഗാനം ഹരിചരൺ, ജ്യോത്സ്ന എന്നിവർ പാടിയത്. ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം. ചിത്രം മാസ്റ്റർ പീസ്.

ഇനി ജോമോന്റെ സുവിശേഷങ്ങൾ. ഈ ചിത്രത്തിൽ സുജാത മോഹൻ, നജീം അർഷാദ് എന്നിവർ പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: വളരുന്ന ഭാരതം. വർഷത്തിൽ 5 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബംഗളൂരുവിന്റെ മനോഹരമായ 2nd എയർപോർട്ട് ടെർമിനൽ, 10,000-ൽ അധികം ചതുരശ്ര മീറ്റർ പച്ചപ്പും തൂക്കുപൂന്തോട്ടങ്ങളും നിറഞ്ഞ 100% ഹരിതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ്, കെമ്പഗൌഡയുടെ 108 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഉയർന്നു നിൽക്കുന്ന പൈതൃക ഭൂമി, പ്രകൃതിയും ആധുനികതയും സമ്മേളിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം, കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2. വളരുന്ന ഭാരതം.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം കാക്കക്കുയി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സിംഹാസനം ഈ ചിത്രത്തിൽ റിമി ടോമി പാടിയ ഗാനമാണിനി. ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് റോണി റാഫേലിന്റെ സംഗീതം.

0: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ്സ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിങ്ങിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
0: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
2: ചിത്രം ഹലോ, ഗായകർ അഫ്സൽ മഞ്ജരി, സംഗീത പ്രഭു. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: വളരുന്ന ഭാരതം. 1919 ചരിത്ര പ്രസിദ്ധമായ കൂട്ടക്കലയുടെ 100-ാം വാർഷിക വേളയിൽ നവീകരിച്ച് പുനരർപ്പിച്ച വീരസ്മരണകളുടെ പുണ്യഭൂമി, ജനറൽ ഡയറിന്റെ പടയാളികൾ കടന്നുവന്ന ഇടുങ്ങിയ വഴി ശില്പകലയിലൂടെ ചരിത്രം പറയുന്ന പുതിയ പാതയായി പുനർജനിച്ചു. ചരിത്രപരമായ ഓർമ്മകളെയും രക്തസാക്ഷിത്വത്തെയും കാത്തുസൂക്ഷിക്കുന്ന മനോഹരമായ ഗാലറികളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീക്ഷ്ണ സ്മരണകൾ ഇന്നും അലയടിക്കുന്ന ചരിത്ര സ്മാരകം, ജാലിയൻ വാലാബാഗ് സ്മാരകം, അമൃത്സർ. വളരുന്ന ഭാരതം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
4: ഇളയനില
3: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ

0: മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി, കയറ്റുമതിയിലടക്കം രാജ്യം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയും ഇക്കാലയളവിൽ സുസ്ഥിര വളർച്ചയ്ക്കും പരിഷ്കരണത്തിനും വേദിയായി. ഭീകരതയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2001 ഒക്ടോബർ 7 ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് ഇന്ന് 25 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനങ്ങളിലും വികസിത് ഭാരത് സങ്കല്പ സഭയുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖർ. വികസനം എന്ന കാഴ്ചപ്പാടിനെ അദ്ദേഹം ദേശീയ ദൌത്യമാക്കി മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകി ഭരണ സംവിധാനത്തിന് പുതുദിശയും വേഗവും പകരാൻ ശ്രീ മോദിക്ക് സാധിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സേവനയാത്രയായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദന സന്ദേശത്തിൽ കുറിച്ചു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും ജപ്പാൻ പ്രധാനമന്ത്രി സനായ തകായ്ചി പ്രശംസിച്ചു. ശ്രീ മോദിയുടെ ഭരണ നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയതായും അവർ പറഞ്ഞു. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. 25 വർഷത്തെ ഭരണ നേതൃത്വം അപൂർവമായ നേട്ടമാണെന്ന് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൊമിനിക്ക പ്രധാനമന്ത്രി റൂസ് വെൽറ്റ് സ്കെറിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ഡൊമിനിക്കയോട് കാണിച്ച സൌഹൃദത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെ പ്രശംസിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്ക് ഏറെ നിർണായകമാണെന്ന് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റിന്റെ വർധന വരുത്തി റിസർവ് ബാങ്ക്. 2023 ഫെബ്രുവരിക്ക് ശേഷം ഇതാദ്യമായാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. റിപ്പോ നിരക്ക് ഇതോടെ 5.5%. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഇതോടെ വർദ്ധിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ GDP വളർച്ച 7.1% RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്ക പരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ടെലി കമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ കണക്ടിവിറ്റി മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി വ്യക്തമാക്കുന്ന 4 ദിവസത്തെ മേളയിൽ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി GSMA ബോർഡ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനും ആരോഗ്യമന്ത്രി ഉപാധ്യക്ഷനുമായ ടാസ്ക് ഫോഴ്സിൽ ആരോഗ്യ വിദഗ്ധർ അംഗങ്ങളാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. 2026 രസതന്ത്ര നൊബേൽ

0: പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയിയും പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. മരുന്നുകളുടെ നിർമ്മാണത്തിനും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കണ്ടെത്തലിലൂടെ സാധിച്ചു. രണ്ട് തന്മാത്രകൾക്ക് പ്രതിബിംബ സമാന ഘടന എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും ഇവരുടെ ഗവേഷണത്തിലൂടെ കഴിഞ്ഞു. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് കർഷകർക്ക് ആശംസകൾ നേർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷി ചെയ്യുന്നതായും എണ്ണമറ്റ ചെറുകിട സംരംഭങ്ങൾ കൈത്തറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: വിശ്വ കപാസ് ദിവസ് ഹം മനാതെ ഹൈ, ഇസ് ദിൻ ഹം കിസാനോ കോ യാദ് കർതെ ഹൈ. കപാസ് മേ അഗർ ഭാരത് കേ അന്ദർ 60 ലാഖ് കിസാൻ ജുഡേ ഹുവേ ഹൈ, തോ ഹമാരെ കരോഡോ മസ്ദൂർ ജുഡേ ഹുവേ ഹൈ, കരോഡോ ഛോട്ടേ ഛോട്ടേ ഉദ്യം ജുഡേ ഹുവേ ഹൈ ഹാൻഡ്ലൂം സേ, തോ മൈ സബോ കോ ആജ് കേ ദിൻ ബധായി ദേതാ ഹൂം.
0: പ്രതിഷേധ മാർച്ചിനിടെ ഇന്നലെ ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ അതിക്രമിച്ചു കയറിയതിന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത ഡൽഹി പോലീസ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നാളെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 2036 ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ ഈ മാസം അവസാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫ്യൂച്ചർ ഹോസ്റ്റ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കും. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഇന്ത്യ വേദിയായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി, ഖത്തർ, തുർക്കി, ഹംഗറി, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയും IOC ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് രൂപം നൽകുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ന്യൂഡൽഹിയിൽ നടന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്തെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയും സുരക്ഷിതരാകുകയും ചെയ്യുമ്പോൾ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകൂ എന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ആഫ്രിക്ക പങ്കാളിത്തം വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഖാനയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. രാജ്യത്തെ പാരിസ്ഥിതിക സാമ്പത്തിക വളർച്ച കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 2022-26 കാലയളവിലെ മാർഗരേഖയുടെ തുടർച്ചയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ഇപ്പോൾ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ചലച്ചിത്രഗാനം ചിത്രം വാർ ആൻഡ് ലവ്. യൂസഫലി കച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: വാർ ആൻഡ് ലവ് ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
2: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
1: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ്സ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
2: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിങ്ങിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
1: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേതൃത്വത്തിന് കീഴിൽ രാജ്യം സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ വികസിത ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന കാർഷിക

പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നതിനായി കൃഷിവകുപ്പിന് കീഴിൽ കാർബൺ സെൽ രൂപീകരിക്കണമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശം അംഗീകരിച്ച് ലോകബാങ്ക്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ പ്രാവർത്തികമാക്കിയ വിവിധ പദ്ധതികൾ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് ഇന്ന് തുടക്കമായി. ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ മൊബൈൽ ഫോണുകളാണ് ആദ്യമായി KSRTCയുടെ ട്രക്കിൽ എറണാകുളത്തേക്ക് കയറ്റിയച്ചത്. ടെക് കേരളം ബ്രാൻഡും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിനായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദ് ടീമിനെ നയിക്കും. ഈ മാസം 11 മുതൽ 14 വരെ ജാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഗാനലോകവീഥികളിലെ പാട്ടുകാരൻ, സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. കാലം കടന്നു പോകുമ്പോൾ ചില ശബ്ദങ്ങൾ ഓർമ്മകളുടെ ഓളങ്ങളിൽ അലിഞ്ഞുപോകും. പക്ഷേ ഹൃദയത്തെ തൊട്ടുണർത്തിയ ചില ഈണങ്ങൾക്കുമേൽ കാലത്തിനു പോലും മായ്ക്കാനാവാത്ത ഒരു കയ്യൊപ്പുണ്ടാകും. ഒരു ഹാർമോണിയത്തിന്റെ മൃദുസ്വരത്തിൽ നിന്ന് പിറന്ന മലയാളിയുടെ ഹൃദയത്തിൽ ഇന്നും പൂത്തുനിൽക്കുന്ന സംഗീതലോകത്തിന്റെ പേരാണ് എം എസ് ബാബുരാജ്. ബാബുക്ക എന്ന് സ്നേഹത്തോടെ മലയാളികൾ വിളിച്ചിരുന്ന മുഹമ്മദ് സാബിർ ബാബുരാജ്. മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മധുരവും ഗസലിന്റെ നനവും സമ്മാനിച്ച അനശ്വര സംഗീതജ്ഞൻ. പക്ഷേ ബാബുരാജിനെ ഓർക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്കായി തീർത്ത ഈണങ്ങൾക്കൊപ്പം സ്വന്തം ശബ്ദത്തിൽ പാടിയ ഗാനങ്ങളും ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിലൂടെ എം എസ് ബാബുരാജ് എന്ന ഗായകനെ നമുക്ക് വീണ്ടും കേൾക്കാം.

ഒരു സംഗീതജ്ഞൻ തന്റെ തന്നെ ഈണം സ്വന്തം ശബ്ദത്തിൽ പാടുമ്പോൾ അത് ഒരു പാട്ട് എന്നതിനപ്പുറം മറ്റൊരു വികാരമായി മാറുന്നു. അവിടെ ഗായകനും സംഗീത സംവിധായകനും രണ്ടല്ല, ഒരേ ഹൃദയത്തിന്റെ രണ്ട് സ്വരങ്ങളാണ്. ബാബുരാജിന്റെ ശബ്ദത്തിലും അതുതന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. മൃദുവായ ശബ്ദം, വലിയ അലങ്കാരങ്ങളില്ലാത്ത ആലാപനം, പക്ഷേ ഓരോ വാക്കിലും നിറയുന്ന അനുഭവം തികച്ചും വേറിട്ടതാണ്. അതാണ് ബാബുക്കയുടെ പ്രത്യേകത.

കോഴിക്കോട്ടെ ജീവിതാനുഭവങ്ങളും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ സംഗീത ലോകത്തെ രൂപപ്പെടുത്തി. ബാല്യത്തിൽ തന്നെ ഉപ്പയിൽ നിന്ന് സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അഭ്യസിച്ച ബാബുരാജ് പിന്നീട് ഹാർമോണിയത്തിൽ പ്രാവീണ്യം നേടി. നാടകവേദിയിലൂടെ സംഗീത ലോകത്തേക്കുള്ള യാത്ര കൂടുതൽ ശക്തമാക്കി. ആയിരത്തി തൊള്ളായിരത്തി 1957 മിന്നാ മിനുങ്ങ് എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര സംഗീത സംവിധായകനായി ശ്രദ്ധേയനായതോടെ മലയാള സിനിമാ ഗാനങ്ങളിൽ പുതിയൊരു സംഗീത ഭാഷയ്ക്ക് തുടക്കമായി. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങളുടെ മാധുര്യം മാത്രമല്ല, സ്വന്തം ശബ്ദത്തിലെ ലാളിത്യവും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു. പ്രാണസഖി, ആ വാക്കിൽ തന്നെ ഒരു പ്രണയമുണ്ട്, ഒരു കാത്തിരിപ്പുണ്ട്, ഒരു നിശബ്ദമായ വേദനയുണ്ട്. ബാബുരാജിന്റെ ശബ്ദത്തിൽ ഈ വരികൾ കേൾക്കുമ്പോൾ അത് ഒരു ഗായകൻ പാടുന്നതായി തോന്നുന്നില്ല, മറിച്ച് തന്റെ ഹൃദയത്തിലെ ഒരു രഹസ്യം നമ്മോട് പതുക്കെ പറയുന്നതുപോലെ തോന്നും. അതാണ് ആ ശബ്ദത്തിന്റെ സൗന്ദര്യം.

ഭാസ്കരനുമായുള്ള ബാബുക്കയുടെ കൂട്ടുകെട്ടും മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന അധ്യായങ്ങളിലൊന്നാണ്. ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് അദ്ദേഹം നൽകിയ ഈണങ്ങൾ പ്രണയത്തിനും വിരഹത്തിനും ഓർമ്മകൾക്കും ഒരു പുതിയ ശബ്ദം നൽകി. എന്നാൽ ആ ഈണങ്ങളുടെ പിന്നിലിരുന്നിരുന്ന ബാബുക്കയെ അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നത്.

0: ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും ഗസലിന്റെ നനുത്ത ഭാവവും മലയാള കവിതയുടെ സൗന്ദര്യവും ഇഴചേർത്ത് സിനിമാ സംഗീതത്തിന് തന്റേതായൊരു സ്വരഭാഷ സമ്മാനിച്ച സംഗീതജ്ഞനായിരുന്നു എം എസ് ബാബുരാജ്. അതുകൊണ്ടുതന്നെ ബാബുരാജിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു സിനിമാഗാനം മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ ശബ്ദം തന്നെയാണെന്ന്.
1: ഓരോ ദിവസവും ജീവിതത്തിൽ കഴിയുമ്പോൾ എപ്പിൻ്റെ ആ വില അറിഞ്ഞത്, കാരണം എവിടെ ചെന്നാലും ബാബുക്കന്റെ ഒരു വർത്തമാനം പറയാത്തൊരു ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
0: മരണമില്ലാത്ത പാട്ടുകളിലൂടെ തന്റെ ഉപ്പ ഇന്നും ജീവിക്കുന്നുവെന്ന് മകൻ ജബ്ബാറിന്റെ വാക്കുകളിലൂടെ.
1: ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ബാബുക്കന്റെ മകനാണ് പറഞ്ഞ എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഉപ്പ മരിച്ചിട്ടേ ഇല്ല തോന്നും, എവിടെ ചെന്നാലും ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. കയ്യിലെന്നെ ആരും ഒഴിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ചെന്നൈയിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംഗീതത്തെ ഇപ്പൊ സ്നേഹിച്ച മാതിരി തന്നെ എല്ലാവരും ഇപ്പൊ സ്നേഹിച്ചത്.
0: ബാബുക്കയുടെ സ്വന്തം ശബ്ദത്തിൽ പിറന്ന പാട്ടുകൾ എണ്ണത്തിൽ വളരെ കൂടുതലില്ലെങ്കിലും നമുക്കിടയിൽ അവയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം അവിടെ നമ്മൾ കേൾക്കുന്നത് ഒരു ഗായകന്റെ ശബ്ദമല്ല, സ്വന്തം സംഗീതത്തെ സ്വയം അനുഭവിച്ചറിഞ്ഞ ഒരു സംഗീതജ്ഞന്റെ ഹൃദയത്തിന്റെ ശബ്ദം കൂടിയാണ്.
2: Done.

പറയുന്നത് ഒരു വാക്കുമാത്രം. പക്ഷേ ആ വാക്കിനുള്ളിൽ എത്രയോ ഓർമ്മകൾ. ബാബുരാജിന്റെ സംഗീതവും അതുപോലെയായിരുന്നു. വളരെ ലളിതമായ സ്വരങ്ങൾ, പക്ഷേ കേൾക്കുന്നവന്റെ മനസ്സിൽ അവശേഷിക്കുന്നത് വലിയൊരു സംഗീതാനുഭവം. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഭാവത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ആ ഭാവമാണ് ആസ്വാദകരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത്.

വീണ്ടും ഒരു ഒക്ടോബർ 7 കൂടി കടന്നു പോകുന്നു. ഒരു കാലത്ത് റേഡിയോയിൽ നിന്ന് ഒഴുകിയെത്തിയ ബാബുരാജിന്റെ ഈണങ്ങൾ ഇന്നും അതേ മാധുര്യത്തോടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. MS ബാബുരാജ് എന്നത് ഒരു സംഗീത സംവിധായകന്റെ പേര് മാത്രമല്ല, മലയാളിയുടെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഓർമ്മകളുടെയും നൊമ്പരങ്ങളുടെയും പശ്ചാത്തല സംഗീതം കൂടിയായിരുന്നു. സ്വന്തം ശബ്ദത്തിൽ അദ്ദേഹം പാടിയ ഗാനങ്ങൾ ബാബുക്ക എന്ന സംഗീതജ്ഞന്റെ ഹൃദയത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു. അനുരാഗ നാടകത്തിന്റെ അരങ്ങിൽ പ്രണയത്തിന്റെ നനുത്ത ഭാവങ്ങളും വിരഹത്തിന്റെ നേർത്ത നൊമ്പരങ്ങളും സംഗീത

ഗാനമായി പകർന്ന ഗാനം പോലെ ബാബുരാജിന്റെ ഈണങ്ങളും ശബ്ദവും ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ ജീവിക്കുന്നു. മറക്കാനാകാത്ത സംഗീതത്തിലൂടെ ഇന്നും നമ്മോടൊപ്പമുള്ള ആ മഹാനായ സംഗീതജ്ഞന് സ്നേഹാദരങ്ങളോടെ സംഗീത പ്രണാമം.

0: ഗാനലോക വീഥികളിലെ പാട്ടുകാരൻ, സംഗീത സംവിധായകൻ MS ബാബുരാജിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. രചന, ആഖ്യാനം, ശ്രുതി സോമൻ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

സുവർണ മലരുകൾ പഴയ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യജാതകം ഈ ചിത്രത്തിൽ യേശുദാസും പി ലീലയും പാടിയ ഗാനം കേൾക്കാമിനി. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
2: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
1: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
2: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
1: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
3: അരയെണ്ണം ഈ ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാമിനി. പി ഭാസ്കറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് TK പുകഴേന്തി.

0: आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय।
1: പ്രിയ സുഹൃത്തുക്കളെ, ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഫാം ടു സിറ്റി എത്തിയിരിക്കുന്നത് മുളന്തുരുത്തിയിലുള്ള മൊബി പി മാത്യുവിന്റെ കൃഷിയിടത്തിലാണ്. വീടിന് ചുറ്റുമായി ഏകദേശം 8 ഏക്കറോളം സ്ഥലത്ത് വിവിധ തരത്തിലുള്ള കൃഷികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾ, 1.5 ഏക്കറോളം വരുന്ന പാടത്ത് നെൽകൃഷി, കൂടാതെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും ഈ കൃഷിയിടത്തിൽ നമുക്ക് കാണാം. ലോങ്ങൻ, പ്ലം, ലിച്ചി, ജബോട്ടിക്കാബ, ബാർബഡോസ് ചെറി, സീഡ്ലെസ് ലെമൺ എന്നിവ സമൃദ്ധമായി ഇവിടെ കായ്ച്ചു നിൽക്കുന്നുമുണ്ട്. കൃഷിയെ സ്നേഹിക്കുകയും പ്രൊഫഷണൽ സമീപനത്തോടെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന മൊബി പി മാത്യുവിന്റെ വിശേഷങ്ങളിലേക്ക്.
2: ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ വരുമ്പോ വീടിന് ചുറ്റും ഒരുപാട് സ്ഥലം കൃഷിക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്, അതുപോലെ തെങ്ങ് ധാരാളം നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നു. ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു കൃഷിയുടെ കൃഷിയോടുള്ള ഇഷ്ടവും അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് കൃഷി എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് വന്നത്? അതായത് നമ്മൾ പണ്ട് മുതലേ കൃഷി പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നോ? എങ്ങനെയാണ് ഇതിലെത്തിയത്?
3: ഇല്ല, കൃഷി പാരമ്പര്യം എന്ന് പറയാനില്ല. ഫാദർ ഒരു BWD കോൺട്രാക്ടർ ആയിരുന്നു. പൂർവിക സ്വത്താണിത്. കൃഷികൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാന് കുറച്ച് നാളായിട്ട് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ, എനിക്കും ബിസിനസ് തന്നെയാണ്, പക്ഷെ കൃഷിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്.
2: കൃഷി പാരമ്പര്യമില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്ത് ശീലമില്ലാത്ത ഒരാളാണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് ആദ്യം ഇറങ്ങി ചെല്ലുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അന്ന് ആദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത്?
3: ഞാനിവിടെ ചെയ്യുമ്പോ ഇവിടെ തെങ്ങുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ വിളവ് വളരെ കുറവായിരുന്നു. അപ്പൊ ഞാന് പ്രധാനമായിട്ടും ഈ കർഷകശ്രീ പോലെയുള്ള മാഗസിൻസ്, കൃഷിഭവൻ അങ്ങനെയുള്ളടത്ത് നിന്നുള്ള വിവരങ്ങൾ, പിന്നെ യൂട്യൂബിൽ കണ്ടമാനം ധാരാളം സെർച്ച് ചെയ്തിട്ടൊക്കെ അതിന്റെ രീതികളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് വളവും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ വ്യത്യാസം വന്നു തെങ്ങിനെ സംബന്ധിച്ച്. പിന്നെ ജാതി, ശരിക്കും 6 വർഷം മുമ്പ് ഒരു 13 ജാതി എനിക്കുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ 125 ജാതി ഉണ്ട്. ഈ 6 വർഷം കൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് അത്രയും പ്ലാന്റ് ചെയ്തു.
2: ഇതിന്റെയൊക്കെ എങ്ങനെയാണ് നമ്മള് തൈ എവിടെന്നാ കൊണ്ടുവരുന്നത്?
3: തെങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിട്ടില്ല, നേരത്തെ ഉള്ള തെങ്ങ് തന്നെയാണ്. അതിനെ നല്ലവണ്ണം ശുശ്രൂഷിച്ച് കായ്ഫലം കൂട്ടിയെടുത്തു. ജാതി ഞാൻ പല സ്ഥലത്തുനിന്ന് 2-3 വെറൈറ്റി ഉപയോഗിച്ചിട്ടുണ്ട്.
2: ജാതി കൃഷി ചെയ്യുമ്പോ പ്രധാന പരിചരണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
3: ജാതി കൃഷിയിൽ കൂടുതലായിട്ട് നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം ഉറപ്പായിട്ടും ഉണ്ടാവണം, ഷെയ്ഡ് വേണം. അപ്പൊ തെങ്ങിന്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്, ഷെയ്ഡ് കിട്ടാൻ വേണ്ടിട്ടാണ് തെങ്ങിന്റെ ഇടയില ഇവിടെ വെച്ചിരിക്കുന്നത്. നനയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, എനിക്ക് വാട്ടർ സോഴ്സ്, ഇപ്പൊ കുളമുണ്ട്, 2 കിണറുണ്ട്, പിന്നെ ബോർവെല്ലുണ്ട്, വെള്ളത്തിന് പ്രശ്നമില്ല. ഇപ്പൊ തന്നെ മഴ കുറഞ്ഞ് നിൽക്കണോണ്ട് ഞാൻ ഒന്ന് നനച്ചു, അപ്പത്തേക്കും വീണ്ടും ഒരു മഴ പെയ്തോണ്ട് പിന്നെ ഇപ്പൊ നന നിർത്തിയേക്കുക.
2: ഇത്രയധികം ജാതി തൈ ഉണ്ട്, അപ്പൊ ഇതിനെല്ലാം നനയ്ക്കണതും വളരെ അത്യാവശ്യമാണല്ലോ. അപ്പൊ സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
3: ജോലിക്കാരുണ്ട്, ഒരാളെ കൊണ്ട് സാധിക്കില്ല അത്രയും. 125 ജാതി. പിന്നെ റംബുട്ടാനുണ്ട്, ഒരു 65 റംബുട്ടാനുണ്ട്. അപ്പൊ അതിനൊക്കെ നനയ ആവശ്യമാണ്.
2: ഈ വീടിന്റെ ചുറ്റും നോക്കുകയാണെങ്കിലും അതെ, നമുക്ക് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടില് സുലഭമായിട്ട് കാണുന്ന പഴങ്ങളല്ല അധികവും.
3: പല വെറൈറ്റികളുണ്ട്, ജബോട്ടിക്കാവ, ഗുരുമിച്ചാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരയ്ക്ക തന്നെ പല വെറൈറ്റി പേരയ്ക്കുണ്ട്, അബിയും ഉണ്ട്. NIT എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റംബുട്ടാൻ കൂടുതൽ വെച്ചിരിക്കുന്നത്. പക്ഷെ വേറെ സീസർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ബിഞ്ചായി ഒരെണ്ണം വെച്ചിട്ടുണ്ട്, സ്കൂൾ ബോയ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, E35 ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പക്ഷെ ഒരു കമേഴ്സ്യലായിട്ടല്ല, N18 മാത്രം നമ്മൾ വിൽപ്പനയ്ക്കുള്ള രീതിയിൽ തോട്ടം പോലെ വെച്ചിരിക്കണം, ബാക്കിയെല്ലാം വീടിന്റെ മുറ്റത്തിന്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നു.
2: ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും എങ്ങനെയാണ്, നമുക്ക് നനച്ചുകൊടുക്കേണ്ട കാര്യമുണ്ടോ, ആവശ്യം വരുന്നുണ്ടോ?
3: റംബുട്ടാൻ ഉറപ്പായിട്ടും നനയ്ക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോ. റംബുട്ടാനും മാംഗോസ്റ്റിനും, മാംഗോസ്റ്റിന് കുറച്ച് വെള്ളം കെട്ടിയാലും കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട് വെറൈറ്റി. റംബുട്ടാന് വെള്ളം കെട്ടാൻ പാടില്ല, പക്ഷെ എന്നാൽ ധാരാളം വെള്ളം വേണം, നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് വേണം റംബുട്ടാൻ വെക്കാനായിട്ട്, നല്ല വെയിലും വേണം.
2: ആദ്യ കാലങ്ങളിലൊന്നും ഈ റംബുട്ടാനൊന്നും വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പക്ഷെ എല്ലാ വീടുകളിലും
3: ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇങ്ങനത്തെ

0: നല്ല വെറൈറ്റി അല്ല,
1: അല്ല
0: അതൊന്നും ഈ കുരു ഒന്നും ഇങ്ങനെ വിട്ടുപോരില്ല, പുളിയുണ്ട്. നമ്മൾ കഴിച്ചാൽ നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ കയറും. പുതിയ വെറൈറ്റികളെല്ലാം നല്ല വ്യത്യാസമുണ്ട്.
1: നമുക്ക് ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ?

0: ഇപ്പൊ എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞ പോലെ റംബൂട്ടാനെല്ലാം ഒന്നോ രണ്ടോ തൈ നട്ട്, അപ്പൊ ശരിക്കും നമ്മളിതിപ്പം മാർക്കറ്റില് നമുക്ക് ഡിമാൻഡ് ഉണ്ടോ ഈ കാലഘട്ടത്തില്?
1: റംബൂട്ടാൻ നല്ല ഡിമാൻഡാണ് ഇപ്പോഴും. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പ്രോബ്ലം, റംബൂട്ടാൻ വെക്കുമ്പോ എന്റെ 65 ചെടി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മള് മാർക്കറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വിറ്റില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ രണ്ടോ മൂന്നോ ചെടി വെക്കുന്നവര് ഉണ്ടാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ അഞ്ചോ ആറോ ചെടി വെക്കുന്നവർക്ക് ഉണ്ടാവുന്ന പ്രശ്നം, അവിടെ വന്ന് ആരും മേടിക്കില്ല. കൂടുതൽ ക്രേജ് ഉണ്ടെങ്കിൽ അവർക്ക് വന്നത് പറിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരത് നനക്കിടാൻ തയ്യാറാവില്ല. അപ്പൊ അവർ വളരെ വില കാത്തിരിക്കും. അതാണ് ഇക്കൊല്ലം കുറച്ച് വിലയുടെ പ്രശ്നങ്ങൾ വന്നത്. വലിയ തോതിൽ വിൽക്കുന്നവരെല്ലാം ഒരു 120 താത്തി വിറ്റിട്ടില്ല. അതേസമയം തമിഴ്നാട്ടിലൊക്കെ അത് 300-350 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്.
0: സാധാരണ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് കൊടുക്കുന്ന വളം അതൊക്കെ തന്നെയാണോ ഈ റംബൂട്ടാനും നമ്മൾ കൊടുക്കുന്നത്?
1: കെയിംസിന്റെ ഒരു കൂട്ടുവളാണ് ഞാൻ കൊടുക്കുന്നത്. അത് ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ നവംബർ മാസം ആകുമ്പോഴത്തേക്ക് ഒരു പൊട്ടാഷ് വളം കൊടുക്കും, പിന്നെ ഇത് കാലികളും. ശരിക്കും ആദ്യം നമ്മള് ഒരു മെയ് മാസം ആകുമ്പോ തൊട്ടും

0: മഴയ്ക്ക് തൊട്ട് മുമ്പ് ഡോളാമൈറ്റ് ഇട്ട് കൊടുക്കണം പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വളം തുടങ്ങേണ്ടത്. അപ്പൊ ആദ്യം ജൈവവളം കൊടുക്കും, അതായത് ചാണകപ്പൊടി. അത് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ തൊട്ട് നമ്മൾ രാസവളം ചിന്തിക്ക് അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പൊട്ടാഷ്യം കൂടെ കൊടുക്കും. അതാണിപ്പോ ഞാൻ പിന്നെ ഫോളിയർ സ്പ്രേകളുണ്ട് വിലയിൽ അടിച്ചു കൊടുക്കുന്നത്.
1: റംബൂട്ടാൻ പാകമായി കഴിയുമ്പോഴേ വവ്വാല് അതുപോലത്തെ കിളികളുടെ ഒക്കെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാവാറുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്?
0: വലയിടും, ഒരു 5 കിലോ 6 കിലോ തൂക്കത്തിനാണ് വല മേടിക്കുന്നത്. അതനുസരിച്ച് മുറിച്ചിട്ട് നമ്മള് വലയിട്ട് മൂടി വെക്കും. അല്ലെങ്കിൽ അണ്ണാനും തത്തമ്മയും മാടത്തെ എല്ലാം വന്നിട്ട് കിളികളും വവ്വാലും അണ്ണാനുമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം.
1: ഹൈബ്രിഡ് തൈ റംബൂട്ടാൻ നട്ടു കഴിഞ്ഞാല് ഏകദേശം എത്ര വർഷം കഴിയുമ്പോഴത്തേക്കും അതിന്റെ കായ് ഫലം?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല നഴ്സറിയിൽ നിന്ന് മേടിക്കണം. ഏറ്റവും ഇങ്ങനെയുള്ള കൃഷിയിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം നല്ല നഴ്സറിയിൽ നിന്ന് തൈ മേടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ വർഷം തന്നെ ഇത് പൂത്തു, ഫസ്റ്റ് ഇയർ തന്നെ. അപ്പൊ പക്ഷെ അന്നേരം നമ്മൾ കാ പിടിപ്പിച്ചില്ല, ആ പൂവെല്ലാം ഞാൻ നുള്ളി കളഞ്ഞു. സെക്കൻഡ് ഇയർ മുതൽ റംബൂട്ടാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏതാണ്, നമുക്ക് രണ്ടാമത്തെ വർഷം മുതൽ നമുക്ക് ആദായം കിട്ടി തുടങ്ങും. പിന്നെ പടിപടിയായിട്ട് ഉയരും. ഇപ്പൊ വേറെ മാംഗോസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 വർഷം കാത്തിരിക്കണം. ജാതി വെച്ചാലും 5-6 വർഷം കഴിഞ്ഞാൽ അതിനൊരു ജാതി നിന്നൊക്കെ ഒരു വരുമാനം എന്ന് പറയാൻ പറ്റുള്ളൂ. കായുണ്ടായി തുടങ്ങും, 3-ാം വർഷം കായുണ്ടായി തുടങ്ങി നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴത്തേക്കും 5-6 വർഷമൊക്കെ കഴിയും. പക്ഷെ ജാതിക്കൊക്കെ പിന്നെ നമുക്കൊരു മാർക്കറ്റ് ഉണ്ട്, കടകളുണ്ട് എടുക്കാനായിട്ട്, അവിടെ നമ്മൾ ചെന്നാൽ മതി. പക്ഷെ റംബൂട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കണം.
1: പിന്നെ ഇതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും കമേഴ്സ്യലി ഫ്രൂട്ട്സ് വേറെ ചെയ്യുന്നുണ്ട്?
0: മാവുകൾ തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി മാവുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോന്ന് ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. മിയാസാക്കി മുതല് തായ്ലാന്റ് വെറൈറ്റികള്, അങ്ങനെ ഒരുപാട്
1: വെറൈറ്റികൾ
0: എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്, അതെല്ലാം നല്ലോണം ഉണ്ടായി ഡ്രമ്മിലൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും നമ്മളൊരു കൊമേഴ്സ്യലി വിൽക്കാൻ കരുതിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ലോങ്ങൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടുകൾ വെച്ചിട്ടുണ്ട്, ഓലോ സോപ്പോ, പിന്നെ അവക്കാഡോ. അവക്കാഡോ ഒക്കെ വലിയ മരമായി, ഇപ്പൊ മിക്കവാറും അടുത്ത വർഷം പൂക്കുമായിരിക്കും.
1: കൃഷിയോടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് അല്ലേ ഇങ്ങനെ?
0: ഇഷ്ടമാണ്, നമുക്കൊരു വരുമാനം കിട്ടാവുന്ന ഒരു കൃഷി തന്നെയാണ് ജാതിയും റംബൂട്ടാനൊക്കെ. റംബൂട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു നമുക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു കൃഷിയാണ് നമുക്ക്. ഈ വർഷമാണ് ഒരു നെഗറ്റീവ് ആയിട്ട് വന്നത്, അത് ഒരിക്കലും ഒരു ഓവർ പ്രൊഡക്ഷൻ കൊണ്ടോ ഒന്നും അല്ല, മാർക്കറ്റിലൊക്കെ ഉണ്ട്.
1: പച്ചക്കറി കൃഷികൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
0: പച്ചക്കറിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് വല്ലതൊക്കെ ചെയ്യാറുള്ളത്. വിൽപ്പനയ്ക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം ചെയ്യുന്നുണ്ട്, ഭക്ഷണം നമ്മൾ വിൽക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും വെജിറ്റബിൾ വെൻഡേഴ്സിനും. ഈ ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്.
1: നമുക്ക് ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ?

0: മഷ്റൂം കൃഷി ചെയ്യാമെന്നുള്ള ആ ഒരു രീതിയിൽ എത്തിയത് എങ്ങനെയാണ്?
1: ഒരു 10-25 വയസ്സുള്ളപ്പോ ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് കുമരകത്തൊരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ഉണ്ട്, അപ്പൊ അവിടെ പോയി അതിന്റെ ഒരു 3 ദിവസം ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് പണ്ട് ഒന്ന് ചെയ്ത് പിന്നെ നിർത്തി. പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്?
1: ഒരു വെറൈറ്റിയേ ചെയ്യുന്നുള്ളൂ. ഹോയ്സ് ഹോയ്സിന്റെ ഒരു വൈറ്റ് ഹോയ്സ് ആണ്, കുറച്ച് നല്ല സൈസ് ഉള്ള ഒരു വെറൈറ്റി.
0: ഒരു ദിവസം നമുക്ക് ഏകദേശം മാർക്കറ്റിൽ നമ്മൾ എത്ര കിലോ വരെ കൊടുക്കാറുണ്ട്?
1: 35 കിലോ
0: ഡെയിലി. ഇങ്ങനെ കൃത്യമായി തന്നെ ഇത് മാർക്കറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതായത്
1: നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പൊ അവര് വാങ്ങിക്കോളും. സൂപ്പർ മാർക്കറ്റുകളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്.
0: ഇപ്പൊ മഷ്റൂം നമ്മൾ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് ഇത്രയും നാള് ചെയ്തതില് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടോ?
1: ഫെയിലിയർ എന്ന് പറയാനായിട്ട് ചില സമയങ്ങളിൽ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ട് ബെഡുകളിൽ, അതെടുത്ത് നമ്മൾ അപ്പൊ തന്നെ റൂം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം, 1-2 പ്രാവശ്യം വന്നോളൂ. മഷ്റൂം ഒരു ഫംഗലാണെങ്കിൽ പോലും അതിനൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും ഇപ്പൊ പെല്ലറ്റിന്നോ അല്ലെങ്കിൽ വിറ്റിന്നോ ഏതിന്ന് വേണമെങ്കിലും ആവാം. അത് 1-2 പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഒരു 10-20 ബെഡൊക്കെ എടുത്ത് കളയേണ്ട വന്നിട്ടുണ്ട്. അതല്ലാണ്ട് സീരിയസ് ആയിട്ടൊരു പ്രോബ്ലം പിന്നീട് ഒന്നും വന്നിട്ടില്ല.
0: ഇപ്പോഴും കുറെ പേര് മഷ്റൂം കഴിക്കാതെ അല്ലെങ്കിൽ അത് കഴിച്ചാൽ ബുദ്ധിമുട്ട് പേടിയുള്ള ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പറമ്പിൽ നിന്നുള്ള മഷ്റൂം കഴിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളിവിടെ വളരെ ഒരു ഓർഗാനിക് മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു കണ്ടാമിനേഷൻ ഒന്നും വരേണ്ട സാധ്യതകളൊന്നുമില്ല.
0: വിത്ത് നമ്മൾ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 15 ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആ മഷ്റൂം 20 ദിവസം അല്ലേ,
1: ദിവസം കഴിയുമ്പോൾ തൊട്ട് വന്നു കൊടുക്കും. അത് ഒരു ബെഡിൽ നിന്ന് 2-3 പ്രാവശ്യം എടുക്കാം. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ചു വരും.
0: നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് സഹായത്തിനായിട്ട് 2-3 പേര് ഉണ്ടെന്ന് പറഞ്ഞു. അവര് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? അതായത് ഇപ്പൊ മഷ്റൂം ആണെങ്കിലും നമ്മുടെ
1: മഷ്റൂമിന് മാത്രം ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. 1-2 പേരുണ്ട്. 2 പേരും ഇവിടെ ബാക്കി ജാതി റംബുട്ടാൻ തെങ്ങ് എല്ലാം അടയ്ക്കാമരം ഉണ്ട്. ആ അതിയാൻ വിട്ടുപോയത് അടയ്ക്കാമരം എല്ലാം ഉണ്ട്.
0: അപ്പൊ ഏകദേശം എത്ര സ്ഥലമുണ്ട് നമുക്ക് ഈ ഒരു വീടിന്റെ ചുറ്റുമായിട്ട്?
1: വീടിന്റെ ചുറ്റുമായിട്ട് 6 ഏക്കറാണുള്ളൂ.
0: ഈ 6 ഏക്കർ സ്ഥലത്തും നിറയെ കൃഷി തന്നെയാണ് അല്ലേ?
1: ഇപ്പൊ വെക്കാൻ സ്ഥലമില്ല. ഒന്നും കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് ഞാൻ കാലിയായി കിടന്ന സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തു.
0: ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രീം ഉണ്ടോ? അതായത് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കൃഷി

0: ചെയ്യണം എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ.
1: ലീവുണ്ട്, കമ്പ്യൂട്ടർ ഒന്ന് വിപുലീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ ഇനി സ്ഥലമില്ല. കമ്പ്യൂട്ടർ ഒരു ഒരു ഭയമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം മാർക്കറ്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. തമിഴ്നാട്, കർണാടക ആ ഭാഗങ്ങളിലാണ് കുറച്ചൊക്കെ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും ശരിക്കും അത് പോയിട്ടില്ല കാര്യമായിട്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞ് എത്തിയിട്ടില്ല. തമിഴ്നാട്ടിലേക്കാണ് മെയിനായിട്ട് ഇത് പോയിരിക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഇതാണ് റംബൂട്ടാൻ.
0: ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കു

0: ഉണ്ടാക്കാൻ മുന്തിരി.
1: ഒരു 6-7 വർഷമായിട്ട് നമ്മളിപ്പോ ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫാമിംഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ കൃഷിഭവനെ സമീപിക്കാറുണ്ട് എന്ന് പറഞ്ഞു. സർക്കാർ തലത്തിലൊക്കെ എങ്ങനെയാണ്, എന്താ തോന്നിയിട്ടുള്ളത്? നല്ല രീതിയിൽ തന്നെയാണോ അവരുടെ സപ്പോർട്ട്?
2: സർക്കാർ തലത്തിലൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. കൃഷിഭവനിൽ നിന്നൊക്കെ വരാറുണ്ട്, ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന് ബുദ്ധിമുട്ടുണ്ടോ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടില്ല, വന്നോട്ടെ പറഞ്ഞിട്ടുണ്ട്. വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പബ്ലിക് ആൾക്കാരും വരുന്നുണ്ടെന്നാ പറഞ്ഞു, ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലാതെ.
1: ഇതുപോലെ നമ്മുടെ ഈ ഒരു കൃഷി എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് ഇത് കാണാനും അതുപോലെ ഇത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് വരാറുണ്ടോ നമ്മുടെ ഇവിടെ?
2: ഒരുപാട് പേര് വരാറുണ്ട്. പിന്നെ ഞാൻ മത്സ്യകൃഷി പക്ഷെ ഒന്നും വിൽക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ, നമ്മുടെ ഉപയോഗത്തിനായിട്ട് ഒരു 2 ടാങ്ക് ഉണ്ട്, ഒരു കുളം ഉണ്ട്, അതിലെല്ലാം മത്സ്യകൃഷി ഉണ്ട്. അതെല്ലാം നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിട്ടാണ് ചെയ്യാറുന്നത് മാത്രം.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കൃഷിയും നമ്മൾ ചെയ്യുന്നുണ്ട്. നെൽകൃഷി ഉണ്ടോ ഇതിന്റെ കൂടെ? നെല്ല്
2: നെൽകൃഷിയുണ്ട്, 8-9 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഒരു 10-25 കൊല്ലം ചെയ്യാതെ കിടന്ന സ്ഥലമാണ്, അതിപ്പോ ചെയ്യാൻ തുടങ്ങി.
1: നെല്ലൊക്കെ എങ്ങനെയാണ്, നമ്മളുടെ ആവശ്യത്തിന് മാത്രമാണോ അതോ?
2: നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാലൻസ് സപ്ലൈക്ക് ഒക്കെ കൊടുക്കും.
1: കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതായത് പല പല തരത്തിലുള്ള കൃഷികളുണ്ട്, അതിനിടയിൽ ബിസിനസ്, എല്ലാം ഇങ്ങനെ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു?
2: ജോലിക്കുള്ളവരെല്ലാം ഇപ്പൊ അതിൽ എക്സ്പേർട്ട് ആയി, അവര് ചെയ്തോളും. ആദ്യ കാലത്ത് മാത്രം അവരെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാവരും എക്സ്പേർട്ട് ആയി, അവരങ്ങ് ചെയ്തോളും. നമ്മളില്ലെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ നടന്നോളും. ഒരാൾ തന്നെ വിചാരിച്ചത്രയും സ്ഥലത്ത് കൃഷികളെ ചെയ്യാൻ സാധിക്കില്ല.
1: ഇനിയും ഒരുപാട് പ്രയത്നത്തിനനുസരിച്ച്, അതായത് നേരത്തെ ഡ്രീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതൊക്കെ സാധിക്കട്ടെ. അതെ അതെ, ഇനിയും ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും.
2: താങ്ക് യു.
3: ഇന്നത്തെ ഫാം ടു സിറ്റി വിട പറയുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നീതു എൻ ടി. വീണ്ടും ഒരു ഗ്രീറ്റ് സ്റ്റോറിയുമായി അടുത്തയാഴ്ച.

0: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
1: പക്ഷേ വീട്ടിൽ അപ്പാർട്ട്മെന്റ്സിൽ ബേസ്മെന്റ്സിൽ പാർക്കിംഗ് ഏരിയസിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
0: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
1: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
2: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ.
0: CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രേംചന്ദ് പി.
1: ഈ ഹോൾ പീരീഡിൽ ഫിലിം ക്രിട്ടിക് എന്നുള്ള നിലക്ക് ഇൻ്റർനാഷണൽ ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷനായിട്ടുള്ള ഫിപ്രസിൻ്റെ മെമ്പറായിരുന്നു. അതിൽ ഒരു തവണ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലായിട്ടുള്ള ബുസാൻ, സൗത്ത് കൊറിയയിലെ ബുസാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയായിട്ട് പോകാൻ ഇട വന്നിട്ടുണ്ട്. 1988 ആദ്യമായിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാതൃമി എന്നെ ഡെപ്യൂട്ടി ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ്റെ ഫിലിം ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത്. അതൊരു ഐ ഓപ്പണറായിരുന്നു ഒരു ഒരു സിനിമ കാഴ്ചകളുടെ ഇടയിലേക്ക്. ആദ്യത്തെ ഒരു വലിയ ഫെസ്റ്റിവലിന് അനുഭവിക്കുന്നു. പക്ഷേ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ അനുഭവം എന്ന് പറയുന്നത് 1980 കോഴിക്കോട്ട് നടന്ന പുഷ്പ തിയേറ്ററിൽ വെച്ചിട്ട് ചെലവൂർ വേണുവേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ 14 ദിവസം നീണ്ടുവന്ന ഫെസ്റ്റിവലായിരുന്നു. അത് നമ്മളുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ അനുഭവം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. പിന്നെ കൊച്ചു കൊച്ചു കുട്ടി കുട്ടി

കാഴ്ചകളുടെ ഇടയിലേക്ക്. അപ്പോൾ ആദ്യത്തെ ഒരു വലിയ ഫെസ്റ്റിവലിന് അനുഭവിക്കുന്നു. പക്ഷേ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ അനുഭവം എന്ന് പറയുന്നത് 1980 കോഴിക്കോട്ട് നടന്ന പുഷ്പ തിയേറ്ററിൽ വെച്ചിട്ട് ചെലവൂർ വേണുവേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ 14 ദിവസം നീണ്ടുനിന്ന ഫെസ്റ്റിവലായിരുന്നു. അത് നമ്മളുടെ ആദ്യത്തെ ഫെസ്റ്റിവൽ അനുഭവം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. പിന്നെ കൊച്ചു കൊച്ചു കുട്ടി കുട്ടി ഫെസ്റ്റിവൽസായിട്ട് ആണ് പിന്നെ അത് പരിഗണിക്കുന്നത്. 88 ഇഫിയിൽ എത്തിയതോടുകൂടി എല്ലാ വർഷവും പിന്നെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതായി. 91 ദീദിയായിട്ടുള്ളൊരു മാരേജ് ഉണ്ടാകുന്നത്. അത് 91 ഓൺവേർഡ്സ് പിന്നെ എല്ലാ വർഷത്തിലും ദീദിയും ഈ ഫിലിം ഫെസ്റ്റിവൽ ജേണീൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. 2004 ചിത്രഭൂമിയിൽ വന്നതിന് ശേഷം ചിത്രഭൂമി അതുവരെ ഒരു തണുത്ത് ഉറഞ്ഞ് കിടക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് അതിനൊരു റീവാമ്പിങ് ഉണ്ടാവുകയും അത് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് ലൈവ്ലി ആവുകയും ഒക്കെ ചെയ്തതോടുകൂടി മാനേജ്മെൻറ്റൊക്കെ വളരെ ആക്റ്റീവായിട്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രേയംസ് കുമാറാണ് പറഞ്ഞത്, നീ ഇവിടുത്തെ ഈ ലോക്കൽ ഫെസ്റ്റിവലൊക്കെ പോകുന്നതിന് പകരം നല്ല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ടാവും പുറത്തുണ്ടോ എന്ന് നോക്ക്, നീ ലൊക്കേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി, അടുത്ത വർഷം പുറത്തെവിടെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാൻ സെബാസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. സാൻ സെബാസ്റ്റ്യനിൽ 2 വളരെ മെമ്മറബിളായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒന്ന് 1980s നമ്മളുടെയൊക്കെ തന്നെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഹീറോ ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു യുഗോസ്ലാവ് ഡയറക്ടറായിട്ടുള്ള ഡ്യൂഷൻ മക്വാജ് എന്നുള്ള വിൽഹംറി മിസ്റ്ററീസ് ഓഫ് ഓർഗാനിസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര റാഡിക്കൽ ആൻറ്റി ഫാസിസ്റ്റ് സിനിമയൊക്കെ എടുത്ത ഡയറക്ടറായിരുന്നു അയാൾ. നമ്മളുടെയൊക്കെ അന്നത്തെ വലിയൊരു ആരാധന പുരുഷന്മാർ അയാളെ. പിന്നെ അയാളെ പറ്റിയൊരു 1991 യുഗോസ്ലാവിയ തകർന്നതോടുകൂടി പിന്നെ അയാൾ ആ അവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടോ ഒന്നും അയാളെ പറ്റി ഒന്നും കേൾക്കാനില്ലായിരുന്നു. പിന്നെ സാൻ സെബാസ്റ്റ്യനിലെത്തിയപ്പോൾ ഈ വിൽഹംറി മിസ്റ്ററീസ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ഒരു ക്യൂറേറ്റഡ് ഷോ ഉണ്ട് എന്നപ്പം അത് തെരഞ്ഞു പിടിച്ച് ആ തിയേറ്ററിൽ പോയിരുന്നപ്പോഴാണ് ഡ്യൂസൻ മക്വാജീവിനെ തന്നെ നേരിട്ടിട്ട് ആ സിനിമ പ്രസൻറ്റ് ചെയ്തത്. അത് അയാളുടെ ഒപ്പം ഇരുന്നിട്ട് അതേ സിനിമ കാണാൻ പറ്റാന്ന് ഉള്ളത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ തന്നെ ഇടക്ക് കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചില ഭാഗങ്ങളൊക്കെ എത്തുമ്പം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രസൻറ്റേഷനിൽ അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പം ഓടി ഫെസ്റ്റിവൽ ബുക്കിൽ തന്നെ അയാളുടെ ഓട്ടോഗ്രാഫ് വാങ്ങി. ഞാൻ ഇന്ത്യ കേരളം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും അവർ കേൾക്കുക പോലും ചെയ്തിട്ടില്ല. അയാളുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഓഡിയൻസിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അന്ന് സെൽഫി എടുക്കാൻ നമുക്ക് ക്യാമറകളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ക്യാമറ ഉണ്ടായിരുന്നു, ക്യാമറയിൽ ഡ്യൂഷൻ മക്വാജീവ് സംസാരിക്കുന്നൊരു ഫോട്ടോ എടുത്തിരുന്നു. അയാളുടെ ഓട്ടോഗ്രാഫും വാങ്ങാൻ പറ്റി, അതിപ്പോഴും സൂക്ഷിക്കുന്ന. പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഓട്ടോഗ്രാഫ്സ് മാത്രമാണ് ലൈഫിൽ തന്നെ വാങ്ങാതെ. ഒരു ഡൽഹി ഫെസ്റ്റിവലിൽ അന്നത്തെ മുഖ്യാതിഥി കമലഹാസനായിരുന്നു. അപ്പം മുഖ്യാതിഥീൻ്റെ അടുത്തേക്കൊന്നും സാധാരണഗതിയിൽ ആ സമയത്ത് ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു ജേണലിസ്റ്റിനൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. നിറച്ച് ഭയങ്കര ഡൽഹിയിലെ ഫെസ്റ്റിവൽ വെന്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോലീസും പട്ടാളവും ഒക്കെ ഉള്ള സാധനമായിരുന്നു. പക്ഷേ കമലഹാസൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഫെസ്റ്റിവലിൻ്റെ ഇനോഗ്രേഷനും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കമലഹാസൻ അവിടെ തന്നെ 3 ദിവസം അവിടെ തന്നെ താമസിച്ചിട്ട് സാധാരണ ഡെലിഗേറ്റിനെ മാതിരി സിനിമകൾ കണ്ട് നടക്കുകയായിരുന്നു. 1970s ഒരു പേഴ്സണൽ ജേണിയിൽ ഒരു പ്രേംനസീർ ആരാധകനായിട്ടുള്ള ഒരു ടീനേജ് പീരീഡിൽ നിന്നും നമ്മൾ ജമ്പ് ചെയ്യുന്നത് കമലഹാസൻ ആരാധകൻ എന്നുള്ള നിലയിലേക്കാണ് നമ്മളുടെയൊക്കെ ഒരു യൗവനത്തിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ആളെ നേരിട്ടിട്ട് കണ്ടപ്പം നമുക്കൊരു ഓട്ടോഗ്രാഫ് വാങ്ങണം തോന്നി. ഞാനും ദീദിയും കൂടെ കമലഹാസൻ ഒന്ന് ഫ്രീ ആയിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെന്ന് ദാമരമാഷ് കമലഹാസന് വേണ്ടിയിട്ട് അവരൊന്നിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വ്രതം എന്ന് പറയുന്ന സിനിമ. കൂടാതെ മാഷിൻ്റെ 2-3 സിനിമകൾ തമിഴിലേക്ക് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ട് കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആവനാഴി, ഈനാട്. ഈനാട് കമലഹാസൻ്റെ 60 വയസ്സായപ്പം കമലഹാസൻ്റെ 60 സിനിമകളിൽ 1982 സിനിമ എന്ന് പറയുന്നത് ഈനാടാണ്. മാഷ തമിഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രയോ ശ്രമിച്ചിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. മാഷ മലയാളത്തിൽ വിട്ടു വരാൻ റെഡിയല്ലായിരുന്നു. ഇന്ത്യനടക്കമുള്ള എത്രയോ സിനിമകൾക്ക് ഇൻസ്പിറേഷനായത് ഈനാട് മാരത്തെ അതിലത്തെ ബാലൻ കെ നായരുടെ ക്യാരക്ടർ ആയിരുന്നു എന്നൊക്കെ കമലഹാസൻ അന്ന് ഭയങ്കര ഇതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു. ഒരു ദീർഘ കോൺവെർസേഷൻ ആയിരുന്നു കമലഹാസൻ. പിന്നെ ഒരു ഓട്ടോഗ്രാഫ് അനുഭവം എന്ന് പറയുന്നത് ലോകപ്രശസ്ത കൊറിയൻ ഡയറക്ടറായിട്ടുള്ള കിംകി ഡൂക്കൻ നമുക്ക് യാദൃശ്ചികമായിട്ട് കയ്യിൽ കിട്ടിയതാണ്.

0: ഗോവ ഇഫി ഫെസ്റ്റിവലിൽ കിംകി ആയിരുന്നു മുഖ്യാതിഥി. ചടങ്ങ് കഴിഞ്ഞപ്പം അതിൻ്റെ കലാഅക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു ചടങ്ങ്. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് അവിടുത്തെ കേന്ദ്രമന്ത്രിമാരും മറ്റ് പട്ടാളവും എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുൾ ഗ്യാങ് ഡിന്നറിനായിട്ട് റൈറ്റ് സൈഡിലൂടെ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയപ്പം ഈ കിംകി ടോക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കലാഅക്കാഡമീൻ്റെ ഒരു വിജിന സ്ഥലത്ത് ഓപ്പൺ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഇരുന്നു. ആരുമില്ല, അയാളുടെ കൂടെ പേഴ്സണൽ സെക്യൂരിറ്റി പോലും ഇല്ല. എനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് തന്നെ വലിയൊരു ബോളിവുഡ് ആക്ടർ കൂടെ അന്ന് സ്റ്റേജിലുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫോക്കസ് മുഴുവൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റഡ് ആയിപ്പോയി. കിമ്മിനെ എല്ലാവരും മറന്നുപോയി. കിംകി ഡൂക്ക് സിനിമകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അന്ന് ഭയങ്കര ഒരു മാസീവായിട്ടൊരു തരംഗം ആയി മാറിയ ഒരു കാലത്തായിരുന്നു. ഞങ്ങൾ ഈ അവിടെ കലാഅക്കാഡമിൻ്റെ ഈ സൈഡിലേക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ അന്ന് കേരളയിൽ ബിജു മൂത്തത്തിയുണ്ട്, ആക്ടർ വിനീത് ഉണ്ട്, ദീദി ഉണ്ട്, ഇത്രയും ആൾക്കാരാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോഴാണ് കിംകി ഡൂക്ക് അവിടെ ഒരു വരാന്തയിൽ ഒരു ഇതിൻ്റെ അടിയിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടത്. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. കിംകിക്ക് കൊറിയ വെച്ചിട്ട് വേറൊരു ഭാഷയും അറിയില്ല. പിന്നെ എന്ത് ഭാഷയിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എന്നുള്ളതിൽ ഒന്നിച്ചിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ തന്നെ അന്ന് ശങ്കർമോഹനായിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ. പേഴ്സണലായിട്ട് വളരെ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വിവരം അറിയിച്ചു, നിങ്ങളുടെ മുഖ്യാതിഥി ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെയുണ്ട്, വേണമെങ്കിൽ ആളെ അയച്ചാൽ വിട്ടുതരാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പോലീസിനും മറ്റ് വാഹനമൊക്കെ അയച്ച് അദ്ദേഹത്തിനെ നമ്മൾ അവരുടെ ഡിന്നർ സ്ഥലത്തേക്ക് അയച്ചു. അങ്ങനെ കിംകി ഡൂക്ക്, കമൽഹാസൻ, ജ്യൂസൻ മെക്വാജ്, അങ്ങനെ മൂന്ന് ഓട്ടോഗ്രാഫറാണ് ഈ 35 വർഷത്തെ ചലച്ചിത്ര യാത്രകളിൽ മെമ്മറബിൾ ആയിട്ടുള്ള യാത്ര.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരിപാടിയിൽ ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രേംചന്ദ് പി.
2: സ്മൃതി സാക്ഷ്യം.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ധ്രുവസംഗമം. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത് സത്യൻ നന്ദികാടിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 10:50 രഞ്ജിനിയിൽ കേൾക്കാം.
1: ഇളയ നില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
3: Real voices, real stories.

0: മലബാറിന്റെ ചരിത്രവും സംസ്കാരവും നഗരങ്ങളുടെ വളർച്ചയും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കാലം വരുത്തിയ മാറ്റങ്ങളും ചരിത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഇന്ന് സംസാരിക്കുകയാണ് ചരിത്രകാരനും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷിനോയ് ജസിന്ത്. ഒപ്പം തേജസ്വിനി നായർ.
1: ഒരു നഗരത്തെ നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നത്? അതിന്റെ വലിയ കെട്ടിടങ്ങളിലൂടെയാണോ, പഴയ രാജാക്കന്മാരിലൂടെയാണോ, യുദ്ധങ്ങളിലൂടെയാണോ, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യർ നടന്നുപോയ വഴികളിലൂടെയാണോ? ഒരു നഗരത്തിന്റെ ചരിത്രം അതിന്റെ മോണ്യുമെന്റ്സിൽ മാത്രമല്ല, അതിന്റെ തെരുവുകളിലും ചന്തകളിലും തുറമുഖങ്ങളിലും റെയിൽവേ പാളങ്ങളിലുമുണ്ട്. ചിലപ്പോൾ ഒരു പഴയ സ്ട്രീറ്റ് നെയിമിൽ പോലും ഒരു വലിയ ചരിത്രം ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും. മലബാറിന്റെ നഗരചരിത്രവും കൊളോണിയൽ കാലഘട്ടത്തിലെ സാമൂഹിക മാറ്റങ്ങളും മാരിടൈം ട്രേഡും ഏർബൻ സ്പേസും കേന്ദ്രീകരിച്ച് ഗവേഷണം നടത്തുന്ന ചരിത്രകാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ചരിത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷിനോ ജസിന്ത് ആണ് ഇന്ന് റിയൽ എഫ്എം പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു ദ റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
2: താങ്ക് യു.
1: ഒരു ചരിത്രകാരനായി താങ്കൾക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിനൊരു പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസ് ഉണ്ടോ, ഒരു ബുക്കോ ഒരു സ്ഥലമോ ഒരു ആളോ എങ്ങനെ?
2: തീർച്ചയായിട്ടും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. പക്ഷെ അതിന് ഉത്തരം പറയാന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഞാൻ ആക്ച്വലി ബി എ ലെവലിൽ ഒരു എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എക്കണോമിക്സ് പഠിച്ചു. എനിക്ക് തോന്നുന്നത് ഞാനൊരു പക്ഷേ ആ ഒരു സബ്ജക്റ്റിൻ്റെ വളരെ ഡീപ്പ് സെൻസിലേക്ക് ഞാൻ പോയില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് തന്നെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനോട് വലിയ ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് തന്നെ ഈ ചരിത്രം

0: ഇത്ര പുസ്തകങ്ങൾ വായിക്കാനുള്ളതൊക്കെ എൻ്റെ ഒരു ഇഷ്ടങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ നിരവധി പുസ്തകങ്ങളൊക്കെ ആ സമയത്ത് വായിച്ചു. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഹിസ്റ്ററി പഠിച്ചാൽ ഭാവി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് എല്ലാവരും ഉയർത്തിക്കാട്ടിയപ്പോൾ അങ്ങനെയാണ് ഞാൻ സബ്ജക്റ്റ് മാറുന്നത്. പിന്നെ ഒരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, കൂട്ടുകാരെല്ലാവരും എക്കണോമിക്സിലേക്കായിരുന്നു പോയത്. അപ്പോൾ അതിന് പുറകെ ഞാനും പോയി. പക്ഷേ എനിക്കവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതൊരു ഫാക്റ്റാണ്. അങ്ങനെയാണ് ഞാൻ പി ജിക്ക് ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ വന്നപ്പോൾ എൻ്റെ വലിയ വലിയ ഗുരുക്കന്മാരായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ചിട്ടും കോഴിക്കോടിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന സമയത്തും കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന സമയത്തും നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യുന്ന ചില പേരുകൾ, പ്രൊഫസർ കെ ഗോപാലൻകുട്ടി, അതുപോലെ ഡോക്ടർ കെ എൻ ഗണേഷ്, ഇങ്ങനെയുള്ള പേരുകളിലുള്ള അധ്യാപകരായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ചേരുകയും അവരുടെ ക്ലാസ്സിൽ അവരുടെ ശിക്ഷണത്തിൽ ഇരുന്നുകൊണ്ട് ചരിത്രം പഠിക്കാൻ തുടങ്ങിയ ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ ചരിത്രത്തിൻ്റെ ഒരു ആഴത്തിലേക്കൊക്കെ കടന്നു പോകുന്നത്. അതായിരുന്നു ആദ്യത്തെ താല്പര്യം.
1: അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഒരു കാര്യം നടന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെയായിരുന്നു, അപ്പം എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നായിരിക്കും. പക്ഷെ ഒരു ഹിസ്റ്റോറിയന്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ കൂടുതൽ എന്താണ് അതിൽ ചോദിക്കുന്നത്?
0: തീർച്ചയായിട്ടും ഒരു ചരിത്രകാരൻ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിന്നുകൊണ്ട് ഇന്നലത്തേതിനെ വീക്ഷിക്കാനാണ് അല്ലെങ്കിൽ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരിമിതി അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പാഠപുസ്തകത്തിലൂടെ പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചത് രാജാക്കന്മാരുടെ ചരിത്രം, ചില രാജ്യങ്ങളുടെ ചരിത്രം, വിപ്ലവങ്ങളുടെ ചരിത്രം ഇങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പോൾ ആളുകളുടെ ധാരണ ഇത് ബൈഹാർട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതിയാൽ പാസ്സാവും എന്നുള്ള രീതിയിലാണ് ചരിത്രം എന്നുള്ളൊരു ഒരു സബ്ജക്റ്റിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ചരിത്രകാരൻ, ഒരു ചരിത്ര വിദ്യാർത്ഥിയിൽ നിന്ന് ചരിത്രകാരനിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയൊരു ഘട്ടമാണ്. കാരണം ചരിത്രകാരൻ എപ്പോഴും ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. അയാൾക്ക് ചരിത്രത്തിന് അങ്ങനെ ഒരു അവസാനം വാക്ക് പറഞ്ഞ് നിർത്താൻ കഴിയില്ല. കാരണം പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്തുന്നതിനനുസരിച്ചിട്ട് പുതിയ ചരിത്രത്തിൻ്റെ അതുവരെയുള്ള കാഴ്ചപ്പാട്, വീക്ഷണങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അത് ഏത് രാജ്യത്തിൻ്റെതായാലും ഏത് സമൂഹത്തിൻ്റെതായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തെ ഏറ്റവും അടുത്തറിയാനുള്ള ഒരു ചരിത്രകാരൻ നടത്തുന്ന അയാളുടെ പ്രത്യക്ഷമായ ശ്രമഫലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നാളത്തെ ചരിത്രമായിട്ട് മാറുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ആ ദൗത്യം സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്.
1: താങ്കളുടെ ഒരു ഗവേഷണ മേഖല കൊളോണിയലിസം, സിറ്റീസ്, അർബൻ സ്പേസസ്, സോഷ്യൽ സ്പേസസ്, ഈ ഒരു കോമ്പിനേഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്?
0: ഞാൻ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എം ഫിലിന് ജോയിൻ ചെയ്തപ്പം എൻ്റെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ മാരിടൈം ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അന്ന് ജെ എൻ യുലെ പ്രൊഫസർ, പിന്നീട് ജെ എൻ യുലേക്ക് പോയ എൻ്റെ പ്രിയപ്പെട്ട ഗുരു പ്രൊഫസർ പായസ് മാലേക്ക് ഉണ്ടതിൽ അദ്ദേഹം ഈ മാരിടൈം ട്രേഡും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ മധ്യകാല നഗരങ്ങളെക്കുറിച്ചും ട്രേഡ്, അർബനൈസേഷൻ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ ഉള്ള പഠന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു പേഴ്സ്പെക്റ്റീവിൽ ചരിത്രത്തിനെ നോക്കിക്കാണാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ മുൻപ് തന്നെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയും പിന്നെ അതുപോലെ തന്നെ സതേൺ സൗത്ത് ഏഷ്യ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പഠനങ്ങളുടെ പുസ്തകങ്ങളിലൂടെയുള്ള നിരന്തരമായിട്ടുള്ള വായനയും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഒരു നഗരം, എങ്ങനെയാണ് ഒരു നഗരം ഉണ്ടാവുന്നത്, ആരാണ് നഗരവാസികൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. അങ്ങനെ മധ്യകാലഘട്ടത്തിലെ കോഴിക്കോടിനെ വരച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ആ എം ഫിലിൻ്റെ ദൗത്യം. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ പ്രബന്ധം സമർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നീട് എന്ത് എന്നുള്ളൊരു ചർച്ചയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് തുടർന്ന് പഠിക്കാനുള്ളൊരു ഗൈഡിനെ കിട്ടിയില്ല. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അതേ യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റൊരു പ്രൊഫസർ, പ്രൊഫസർ എം ടി നാരായണൻ എന്ന് പറഞ്ഞ മാഷ് മുന്നോട്ട് വരുന്നതും അദ്ദേഹം എന്നെ ഗവേഷക വിദ്യാർത്ഥിയായിട്ട് സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ടാണ് ഞാൻ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അത് ഈ കോഴിക്കോടിൻ്റെ കോളനി വൽക്കൃത കാലഘട്ടത്തിലെ നഗരവൽക്കരണം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു പ്രത്യേക ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത്.
1: ഒരു നഗരത്തിൻ്റെ ചരിത്രം പഠിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മെറ്റീരിയൽ എന്തായിരിക്കും? അവിടുത്തെ ബിൽഡിങ്സിനെ കുറിച്ചാണോ, ഓൾറെഡി റിട്ടൺ ആയിട്ടുള്ള ചരിത്രം ആണോ, മാപ്സ് ആണോ, അതോ മനുഷ്യരുടെ ഓർമ്മകളൊക്കെ ആയിരിക്കും?
0: നഗരചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. പക്ഷെ നമ്മൾ നഗരചരിത്രം പഠിക്കുന്ന ആൾക്കാർ ഇതിനെ രണ്ട് തരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒന്നിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ബിൽഡിങ്സ് ഉണ്ടാവുന്നു, ട്രാഫിക്, ജനനിബിഡമായിരിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാം. ഒരു ബിസിനസ് ആണ് അതിൽ വരുന്നത്. പക്ഷെ ഇതിനപ്പുറത്ത് നിൽക്കുന്ന നഗരത്വം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വസ്തുത കൂടിയുണ്ട്. ആരാണ് അർബൻ, ആരാണ് ഒരു നഗരത്തിൽ ജീവിക്കുന്ന വ്യക്തി, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ നഗരത്തിനെ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് ആദ്യ കാലഘട്ടങ്ങളിൽ സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റുകൾ, സോഷ്യോളജിയിലും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ചില സബ്ജക്റ്റുകളൊക്കെയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് പുതുതായിട്ട് ഹ്യൂമൻ ജോഗ്രഫി

0: എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠന മേഖല ഉയർന്നു വരികയും അത് ഒരു ഇന്റർ ഡിസിപ്ലിനാരിറ്റി അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സുകളും ഇതിൻ്റെ അകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒക്കെ പഠനങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ പഠനത്തിന് ശരിക്കും പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് തന്നെ വേറെയും പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ കോഴിക്കോട് നഗരത്തിന് ആ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൻ്റെ ഇതിനെ ഇത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന ഒരു പഠനമായിട്ടാണ് ഞാൻ എൻ്റെ പഠനത്തിന് തന്നെ അക്കാലത്ത് വിലയിരുത്തപ്പെട്ടത്.
1: ഇപ്പൊ ഒരു സിറ്റിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, അപ്പൊ അതിന്റെ റോഡുകള്, മാർക്കറ്റ്സ്, റെയിൽവേ, അതുപോലെ റെസിഡൻഷ്യൽ ഏരിയ, ഹാർബർ ഉണ്ടെങ്കിൽ അത്, അപ്പൊ ഇതെല്ലാം അവിടെ ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും സിറ്റി ഒരു ജൈവ ഒരു എൻറ്റിറ്റി, അതായത് ഒരു അത്ര ഒരു എൻറ്റിറ്റി ആയിട്ട് മാറുന്നത് ഇത്തരം ആളുകളിലൂടെ തന്നെയാണ്. ഇതിപ്പോ പറഞ്ഞതെല്ലാം തന്നെ ഒരു നഗരത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന ഇടങ്ങളെ കുറിച്ച് മാത്രമാണ്. ഈ ഇടങ്ങളിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന കുറേ സാമൂഹ്യ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഇപ്പം ഒരു നഗരത്തിൽ തന്നെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നടക്കുന്ന സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ട്, അതേസമയം കുറേ ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈമിന് ഒരു അർബൻ ക്രൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ടാവും. അതുപോലെ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ പനിഷ്മെൻറ്റ്സിൻ്റെ ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നഗരത്തിൽ തന്നെ അന്ന് ന്യൂയിസൻസ് ആക്ട്, ടൗൺ ന്യൂയിസൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പാസ്സാക്കുന്നുണ്ട് കോഴിക്കോട് നഗരത്തിൽ. കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല മദ്രാസ് പ്രൊവിഷ്യയുടെ കീഴിലുള്ള എല്ലാ ഇതിൻ്റെ കീഴിലും വരുന്നുണ്ട്. അതിൽ മലബാറിൽ വരുന്നതാണ് കോഴിക്കോടേക്ക് വരുന്നത്. അപ്പം കോഴിക്കോട് ഇത് വരുന്ന സമയത്ത് ടൗൺ ന്യൂയിസൻസ് ആക്റ്റിൽ വരുന്ന പല കാര്യങ്ങളും ഒരു അർബൻ ക്രൈമായിട്ടാണ് കണ്ടിരുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രോസ്റ്റിറ്റ്യൂഷനായിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് നിരന്തരമായിട്ട് കാണാൻ പറ്റും. അന്നത്തെ ഒരു സാമൂഹിക രീതികൾ അത് ഈവൻ ലിറ്ററേച്ചറിൽ പോലും കാണാം നമുക്കത്. അപ്പോൾ അവിടെ അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എസ് കെ പുറ്റക്കാട് തന്നെ നോവലിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് വരച്ച് ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ട്രെയിൻ ഇറങ്ങി വരുന്ന ആളുകൾ, ഇന്നത്തെ ഫസ്റ്റ് റെയിൽവേ ഗേറ്റ് അല്ലെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ രാത്രി അവരെ കാത്തു നിൽക്കുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അവരെ എടുത്തു പോകുന്ന ആളുകൾ, അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ആ ഒരു സാമൂഹിക അന്നത്തെ നഗരത്തിൻ്റെ ആ ഒരു സാമൂഹിക ചുറ്റുപാടിനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിലൂടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഹാർബർ വന്നു, അവിടുത്തെ ക്രയവിക്രയങ്ങൾ, അവിടെ കൈമാറ്റം ചെയ്യുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ ആളുകൾ, ഒരു കോസ്മോപോളിറ്റൻ നേച്ചർ, മേ ബി മൾട്ടി കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, വീടുകളുടെ ഇതൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴുള്ളൂ ഒരു നഗരത്തിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് കിട്ടുള്ളൂ.
1: ഇതിനോട് ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇപ്പോൾ കൊളോണിയൽ പീരീഡിൽ ഈ നഗരങ്ങളിൽ പെട്ടെന്നൊരു ഫിസിക്കൽ സ്ട്രക്ചർ മാറി. അപ്പോൾ അത് മാറിയതിനൊപ്പം ഈ പറഞ്ഞ പോലെ സോഷ്യൽ റിലേഷൻഷിപ്സിലും കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ?
0: ഈ നഗരത്തിൻ്റെ സ്ട്രക്ചർ മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോളനിവൽകൃത നഗരമാണ് എന്ന് നമ്മൾ തിട്ടപ്പെടുത്തുന്നത് തന്നെ അതിൻ്റെ ചില ക്രൈറ്റീരിയൻസ് ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു കൊളോണിയൽ നഗരമാണ് എന്ന് പറയുന്നത്. അപ്പം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണം ഏറ്റെടുത്തു, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത്. അതുവരെ കോഴിക്കോട് ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നുവെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു കൊമേഴ്ഷ്യൽ സിറ്റിയായിരുന്നു, ഒരു രാജാവിൻ്റെ സിറ്റിയായിരുന്നു, കിങ്സ് സിറ്റി എന്നുള്ള രീതിയിൽ അന്നത്തെ സാമോറിൻ ഡൈനാസ്റ്റിയുടെ കീഴിൽ ഫ്ലറിഷ് ചെയ്തൊരു സിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ കോളനി ആവുന്നതോട് കൂടിയിട്ട് അവർ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ അവർ മാർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിറ്റി ഉണ്ട്, അതിലേക്ക് ഇത് മാറുകയാണ്. അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിത്ത സംരംഭങ്ങളുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനു മുമ്പ് വൈകിട്ട് വെളിച്ചമുണ്ട്, പക്ഷെ അത് മണ്ണെണ്ണ വിളക്കിൻ്റെയും അങ്ങനെയുള്ള വെളിച്ചമാണ്. അപ്പം അത് ഒരു റേഷൻ കൊടുക്കുന്ന പോലെയാണ് അന്ന് ഈ മണ്ണെണ്ണ സാധനങ്ങളൊക്കെ വിതരണം ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആളുകളുടെ പ്രവർത്തന രീതി ഏകദേശം ഒരു 6 മണിയോടുകൂടി തീരുകയാണ്. വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും ഈ കൊളോണിയൽ പീരീഡിൻ്റെ ആദ്യഘട്ടങ്ങളിൽ. പക്ഷെ പിന്നീട് ഇലക്ട്രിഫിക്കേഷൻ വരുന്നതോട് കൂടി എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻ മാറുകയാണ്. കാരണം ഈ ഒരു ഘട്ടത്തിലാണ് ഫാക്ടറികൾ വരുന്നത്. ഫാക്ടറികൾ വരുമ്പോൾ അവിടെ ഷിഫ്റ്റ് സമ്പ്രദായം വരുന്നു, കാരണം പ്രൊഡക്ഷൻ കൂട്ടണം, പ്രോഫിറ്റാണ് വലുത്. അപ്പോൾ ഇതിലേക്ക് ഫാമിലി എന്നുള്ള ആളുകൾ വർക്കിന് പോകുന്നു, ആ ഷിഫ്റ്റിൽ അവരുണ്ടാകുന്നു. അപ്പോൾ വീടിൻ്റെ ആ ഒരു അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ആളുകൾ പുറത്തിറങ്ങുന്നു, അവരുടെ സമയം 6 മണിക്ക് കഴിഞ്ഞിരുന്ന അവരുടെ ഒരു നോർമൽ സമയം മാറി രാത്രി പകലാവുന്നു, അവിടെ വർക്ക് ഷിഫ്റ്റ് മാറുന്നു. ഇങ്ങനെയുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി മയങ്ങിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നിന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇരുട്ടാണ്. ഈ വിളക്കിൻ്റെ വെളിച്ചമുള്ളടത്ത് മാത്രമേ വെളിച്ചമുണ്ടാവുള്ളൂ, അല്ലാത്ത സ്ഥലമൊക്കെ എന്താണ്, ഡാർക്ക് സ്പേസസ് ആണ്. ഇതെല്ലാം തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽസ് അങ്ങനെയുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പം അത് മാറി ഈ ഡാർക്ക്നെസ് പോലുള്ള

0: സ്ഥലങ്ങൾ എവിടേക്ക് മാറുന്നു, ആ ഇരുട്ട് എവിടേക്ക് പോകുന്നു, അവിടത്തേക്കുള്ള സാമൂഹിക രീതികൾ അല്ലെങ്കിൽ ഇടപാടുകളും ഇടപെടലുകളും അത് വേറെ തന്നെയാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വശത്ത് പ്രൊഡക്ഷൻ്റെ ഒരു സോണായിട്ട് മാറുന്നു, വേറൊരു വശത്ത് ഇങ്ങനത്തെ റിലേഷൻസിലുള്ള മാറ്റങ്ങൾ വരുന്നു, അതുവരെയുള്ള റുട്ടീൻസ് മാറുന്നു, ഉറങ്ങുന്ന സമയം മാറുന്നു, ഉണരുന്ന സമയം മാറുന്നു. അപ്പം ഇതെല്ലാം ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് നഗരം സാവധാനം മാറുന്നതിൻ്റെ ഒരു ഇതാണ്. പിന്നെ വാഹനം, ഒരു സമയം കഴിഞ്ഞാൽ വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ പോകാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ വാഹനം അല്ലെങ്കിൽ ഗതാഗത സംവിധാനം വരുന്നതോടുകൂടി ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പോലും വളരെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം ഇതെല്ലാം തന്നെ ഭൗതികമായ മാറ്റങ്ങൾക്കൊപ്പം വന്നിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ് ആണ് എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്.
1: അതായത് നാച്ചുറലി വളർന്നു വരുന്ന ഒരു സിറ്റിയും പ്ലാൻഡായി വളർത്തിയെടുക്കുന്ന ഒരു സിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഇതിലുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്കറിയാം ഈ കോളനി അല്ലെങ്കിൽ കൊളോണിയൽ സിറ്റീസിനെ കുറിച്ച് പഠിക്കുമ്പം സാധാരണ രണ്ട് തരം സിറ്റീസാണ് ഉണ്ടാവുന്നത്. അതൊന്ന് വൈറ്റ് സിറ്റിയും ഒന്ന് ബ്ലാക്ക് സിറ്റിയും. ഇങ്ങനെയാ പറയാം, വൈറ്റ് സിറ്റി എന്ന് പറയുന്നത് ഈ സ്ഥലം ഭരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ, അത് മിക്കവാറും ഫോറിനേഴ്സാണ്. ബ്ലാക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയരായിരിക്കും, അത് ലാർജർ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. പക്ഷെ അവരെന്താണ്, അവരടിച്ചമർത്തപ്പെട്ടവരാണ്. പക്ഷെ കാലിക്കറ്റിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു സംഭവം അങ്ങനെ ക്ലിയറായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിക്കറ്റിലെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഒരു ജെക്സ്ട്രാ പോസ്റ്റ് ആണ്. അതായത് ഇടതിങ്ങി ഇടതിങ്ങി ഓരോ സ്ഥലത്ത്, അല്ലാതെ ഇന്ന ഏരിയ മുഴുവൻ യൂറോപ്യൻ ക്വാർട്ടേഴ്സൊന്നും ബാക്കിയുള്ള ഭാഗങ്ങൾ വൈറ്റ് ടൗൺ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ബീച്ച് ഏരിയ തന്നെ ശരിക്കും നോക്കിക്കാണാം, അവിടെ ഒരു ഭാഗം കഴിഞ്ഞാൽ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, ഡച്ചിൻ്റെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പോർച്ചുഗീസ് ഉണ്ട്, ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, മുക്കുവന്മാരുടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇത് കൊളോണിയൽ പീരീഡിലേക്ക് നമ്മൾ മാറുമ്പോൾ, അതായത് ആഫ്റ്റർ 1792 ആണെങ്കിലും, നമ്മൾ അതിനുശേഷം അതിലെ ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക് FMB റെക്കോർഡ്സുകൾ പരിശോധിച്ചാലും അന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മാപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും സെറ്റിൽമെൻറ്റ്സ് ഇങ്ങനെ ജെക്സ്ട്രാ പോസ്റ്റായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം ചെന്നൈയിൽ പോയാലും മൈലാപ്പൂർ വേറെ, സെൻറ്റ് തോം വേറെ, അങ്ങനെയുള്ള ഒരു ഡിമാർക്കേഷൻ നമുക്ക് കാലിക്കറ്റിൽ കാണാൻ പറ്റില്ല. അതാണ് കാലിക്കറ്റിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ ഒരു മുഖം, അല്ലെങ്കിൽ കോസ്മോപോളിറ്റനിസം എന്നൊക്കെ നമ്മൾ പറയുന്നത്.
1: മാപ്സിൻ്റെ കാര്യം പറയുമ്പോൾ, ഒരു പഴയ സിറ്റിയുടെ മാപ്പ് നോക്കുമ്പോൾ സാധാരണ ഒരാൾ നോക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഹിസ്റ്റോറിയൻ നോക്കുമ്പോൾ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
0: അതിന് രണ്ട് തരത്തിൽ നോക്കിക്കണം. ഒന്ന് തിയററ്റിക്കലി അതിനെ അപ്രോച്ച് ചെയ്യാം, നമുക്കല്ലെങ്കിൽ ജോഗ്രഫിക്കലി അതിനെ അപ്രോച്ച് ചെയ്യാം. രണ്ട് തരത്തിലുണ്ട്. കാരണം തിയററ്റിക്കലാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചാൽ അതൊരു സ്പേഷ്യൽ, ഇന്നിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള GIS ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഈ മാപ്പ് എന്ന് പറയുന്നത് പഴയ മാപ്പാണെങ്കിലും പുതിയ മാപ്പാണെങ്കിലും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. പഴയ മാപ്പുകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ പോർച്ചുഗീസ് മാപ്സൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം കോഴിക്കോടിന് അത്തരം മാപ്പുകൾ വളരെ കുറവാണ്, പക്ഷെ കണ്ണൂരും കൊച്ചിൻ്റെയൊക്കെ ധാരാളം മാപ്പുകൾ അവൈലബിൾ ആണ്. ആ മാപ്പുകളിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഇലസ്ട്രേഷൻസ് ആണ്, അതിനെ നമ്മൾ കാർട്ടോഗ്രാഫിക് ഇലസ്ട്രേഷൻസ് എന്ന് പറയുക, ചിത്രം വരച്ച പോലെയാണ് അതിലുള്ളത്. ഇപ്പം കാലിക്കറ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു മാപ്പ് ഉണ്ട് നെറ്റിൽ മുഴുവൻ സർക്കുലേറ്റിന്, അത് ആക്ച്വലി അതൊരു ഇലസ്ട്രേഷനാണ്, അതൊരു മാപ്പല്ല ശരിക്കും. അപ്പോൾ അതിൽ കാണിക്കുന്ന കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ആരോ പറഞ്ഞു കേട്ട് വരച്ച ഒരു കോഴിക്കോടിൻ്റെ ചിത്രമാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ നോക്കി കാണുന്ന സമയത്ത് ഈ പറഞ്ഞ അതിൻ്റെ മാർക്കിംഗ് സോൺസ് എല്ലാം വളരെ പ്രിസൈസ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരു കാര്യം പറയാം, പഴയ കാലഘട്ടങ്ങളിൽ അതിരുകൾ എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഒരു കാടായിരിക്കാം, ഈ കാടിനപ്പുറം മറ്റൊരു ദേശം, അല്ലെങ്കിൽ ഒരു പുഴയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മലയായിരിക്കാം. അതുകൊണ്ട് നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അത് കാട്ടിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ള അർത്ഥമാണ്. അയാളെ രക്ഷപ്പെടുമല്ലോ എന്ന് പറയാൻ ഒരു കാട് കടന്നിട്ട് വേണം അടുത്ത ദേശത്തെത്താൻ. ഇതായിരുന്നു അതിരുകൾ. പക്ഷെ ഇത് മാപ്പിലേക്ക്, അത്തരത്തിലൊരു ജിയോഗ്രാഫിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് മാപ്പ് എന്ന് പറയുന്ന ഒരു പേപ്പർ വർക്കിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കണം എന്താ വെച്ചാൽ, അതിലെല്ലാ നൂക്ക് ആൻഡ് കോർണറും നമുക്ക് മനസ്സിലാണ്. പിന്നെ മാപ്പ് എന്ന് പറയുന്ന ഒരു അധികാരത്തിന്റെ സൂചന കൂടിയാണ്. ഒരു സാധാരണക്കാരന് മാപ്പ് ഉണ്ടാവില്ല. മാപ്പ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു അധികാരത്തിന്റെ ഇതിലുള്ള ആളുകളാണ്. അപ്പം ഞങ്ങൾ നോക്കിക്കാണുന്നവർ എപ്പോഴും ആരാണോ ഇത് നിർമ്മിച്ചത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ നോക്കിക്കാണുക. പിന്നെ മാപ്പ് തന്നെ പല വിധത്തിലുണ്ട്. ഇപ്പം മാരിടൈം ട്രേഡിൽ നമ്മൾ കാണുന്ന മാപ്പുകൾ എന്ന് പറഞ്ഞാൽ സമുദ്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിലും രണ്ട് തരം നോട്ടങ്ങളുണ്ട്. ഒന്ന് കരയിൽ നിന്ന് കടലിലേക്കുള്ള നോട്ടവും കടലിൽ നിന്നുള്ളവരുടെ കരയിലേക്കുള്ള നോട്ടവും, ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുള്ള തിയററ്റിക്കലി ഉള്ള പേഴ്സ്പെക്റ്റീവാണ് അവിടെ പ്രധാനമായിട്ടും പുറത്തേക്ക് വരുന്നത്.
1: മലബാറിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കടലിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്?
0: തീർച്ചയായിട്ടും കടലിന് പ്രാധാന്യമുണ്ട്. കാരണം ഈ മലബാർ എന്ന് നമ്മൾ പറയുന്ന ഭൂപ്രദേശം അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. നമ്മുടെ ഇന്ത്യയുടെ പെനിൻസുലാർ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ മലബാർ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ മലബാർ ഏതാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം മലബാർ എന്ന ഭൂപ്രദേശം

0: ഉപദേശം എപ്പോഴും റീഡിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ ഈ കേരളം എന്ന് നമ്മൾ പറയുന്ന സ്ഥലം പോലും ഗോകർണം മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന രീതിയിലൊരു തീരുന്ന വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മലബാർ. ഒരു കാലത്ത് പയ്യന്നൂരിനടുത്തുള്ള കവ്വായ്, പയ്യന്നൂർ പുഴ, അതിൻ്റെ ശരിക്കുള്ള പേര് അതാണ്, ആ പുഴയ്ക്ക് ഇക്കരയും അതുപോലെ തന്നെ ഇപ്പുറത്ത് പാലക്കാടിനടുത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിനടുത്ത് വരെയുള്ള ഭാഗങ്ങളാണ് മലബാർ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ചില വളരെ പഴയ മാപ്പിൽ നമുക്ക് കാണാം, അത് ഈ ചാവക്കാടെല്ലാം കഴിഞ്ഞ് അത് ഏതാണ്ട് എറണാകുളം ആ ഭാഗങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലും മലബാറിൻ്റെ മാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, മലബാർ എന്നുള്ളൊരു പ്രദേശത്തിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് എന്നുള്ളതാണ്. ബാക്കി ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് മലബാർ, കാരണം ഈ സ്പൈസസ് കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം മലബാർ എന്നുള്ള രീതിയിലാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലാണ് ഈ മലബാർ എന്ന് ഇന്ന് നമ്മൾ പറയുന്ന ആ ഒരു മാപ്പിലേക്ക് അത് മാറ്റപ്പെടുന്നത്.
1: കോഴിക്കോടിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പോർട്ട് സിറ്റി എന്നൊരു വിശേഷണമുണ്ട്. ഒരു പോർട്ട് സിറ്റിയാണ്, പക്ഷെ ഇത് വെറും വ്യാപാരം നടന്നിരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി കോഴിക്കോടിന്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ മാത്രമായിട്ട് കോഴിക്കോടിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ?
0: ചില മധ്യകാല ചരിത്രം വായിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ മാരിടൈം ട്രേഡ് അല്ലെങ്കിൽ സമുദ്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നഗരങ്ങൾ ഉയർന്നു വന്നതെന്ന് പറഞ്ഞ ഒരുപാട് തിയറീസ് ഉണ്ട്. ഇപ്പോൾ ഹെൻറി പെറേനെ എന്നൊക്കെ പറയുന്ന ആളുകൾ എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ഈ ഒരു തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടിനെ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ കോഴിക്കോട് അടയാളപ്പെടുത്തപ്പെടുന്നത് ഈ ഒരു സമുദ്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ 1498 കാപ്പാടിനടുത്ത് വാസ്കോഡഗാമ വന്നു എന്ന് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചരിത്രം. അതിങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന സമയത്തും കടലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് വരുന്നത്. കടല് കരയും തമ്മിലുള്ള ഇവിടുത്തെ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ തികച്ചും സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പലതരത്തിലുള്ള സാധന സാമഗ്രികൾ ഇവിടെ വരുന്നു, അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷകൾ, അവരുടെ വേഷവിധാനങ്ങൾ, അതുപോലെ അവരുടെ കൾച്ചർ, ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് സന്നിവേശിക്കപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് പോർലാതിരി മുതൽ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട് സമുദ്ര വ്യാപാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഞാനത് ഡിഫൈൻ ചെയ്ത ശേഷം ഞാൻ ബാക്കി പറയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾക്കറിയാം ഈ കടൽ വ്യാപാരം മുഴുവൻ ബന്ധപ്പെട്ട് കിടന്നതിന് മൺസൂൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം മൺസൂണിൻ്റെ തൊട്ട് മുമ്പ് ഇവിടെ എത്തുകയും സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് അവർ ഈ മൺസൂൺ കഴിഞ്ഞ് റിട്രീവിങ് മൺസൂണിൻ്റെ സമയത്ത് അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന അത്രയും സമയം അവരിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ കോസ്മോപോളിറ്റൻ ആ സാധനങ്ങൾ ഇവിടെ വരാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ആരാധിക്കാനുള്ള സാഹചര്യം ഭരണാധികാരികൾ ഒരുക്കി കൊടുക്കുന്നു. കാരണം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം പണമാണ് വലുത്, പണം ലഭിക്കണം, അവരുടെ അധീശത്വം നിലനിർത്തണം. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ആളുകൾ വരികയും ഇതിലൂടെ ചില ബന്ധങ്ങൾ, ഇവിടുത്തെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾക്കറിയാം അവരുമായിട്ടുള്ള മാരേജസിലൊക്കെ ഏർപ്പെടുന്നതായിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കുറ്റിച്ചിറ പോലുള്ള സ്ഥലങ്ങളിൽ അകം എന്ന് പറയുന്ന ചില കുടുംബ ഭവനങ്ങളുടെയൊക്കെ എക്സിസ്റ്റൻസ് തന്നെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക, കാരണം ഇവിടുത്തെ ഒരു സാമൂഹിക ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഇതെല്ലാം കാണുകയാണ്, പലതരം പ്രോഡക്റ്റ് കാണുന്നു. ഇതൊന്നും അവർക്ക് പരിചിതമല്ല. രാത്രി കാലങ്ങളിലായാൽ പോലും ഇവരുടെ വെയർ ഹൗസസിൻ്റെ അടുത്തൊക്കെ ആളുകൾ ഉണ്ടാകുന്നത്, കാരണം വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇടങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോർട്ട് ഏരിയ എന്ന് പറഞ്ഞത് എപ്പോഴും വളരെ ലൈവായി നിൽക്കുന്നൊരു ഏരിയ. സമുദ്ര വ്യാപാരത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ലൈവായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ആ പോർട്ട് അല്ലെങ്കിൽ ഹാർബറിൻ്റെ പരിസരങ്ങൾ, കാരണം അവിടെയാണ് എല്ലാതരം ആക്ടിവിറ്റിയും നടക്കുന്നത്. പക്ഷേ ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് മാത്രമല്ല ആ നഗരം നിൽക്കുന്നത്, അത് ആ നഗരത്തിൻ്റെ കോർ ഏരിയയാണ്. പക്ഷെ നഗരത്തിനെ നിലനിർത്താൻ സഹായിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്, അത് നഗരത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതാണ് നമ്മൾ നോക്കിക്കണ്ട ആ സ്ഥലങ്ങളെ പറയുക ഹിൻറ്റർലാൻഡ്സ് എന്നാണ് പറയുക. ഹിൻറ്റർലാൻഡ്സ് എന്ന് പറയും. ഹിൻറ്റർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സ്പൈസസ് കിട്ടാനായിട്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ പോലുള്ള സാധനങ്ങൾ കിട്ടാനായിട്ട് ആണ് ഈ വിദേശികൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവരിവിടെ വരുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് ഒരുപക്ഷെ വയനാടൻ മലനിരകളിലും അതിൻ്റെ താഴ്വാരങ്ങളിലൊക്കെയാണ്. ഇന്നത്തെ കോഴിക്കോട് പോലെയല്ല, അന്ന് അത് ഒരുപാട് അകലത്തിലാണ് കിടക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ കാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാപ്പ് മലമുകളിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മലമുകളിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് തീരത്തേക്ക് എത്തിയാൽ മാത്രമേ ഈ നേരത്തെ പറഞ്ഞ ലൈവായിട്ടുള്ള ആസ്പെക്ട് അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ നഗരത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട് നഗരത്തിന് ചുറ്റുമായിട്ട്. ഇതാണ് അതിൻ്റെ ഹിൻറ്റർലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഹിൻറ്റർലാൻഡും ഉണ്ട്,

0: ഈ നഗരത്തിൻ്റെ ഈ കോർ ഏരിയ ഉണ്ടെങ്കിൽ പോലും ഇത് കൊണ്ടുപോകാനുള്ള ഇടം വേണം, അതായത് ഓവർസീസ് മാർക്കറ്റ് വേണം. ഈ ഓവർസീസ് മാർക്കറ്റിലാണ് നമ്മൾ ഫോർ ലാൻഡ് എന്നാണ് ടെക്നിക്കലി അതിന് പറയുക. അപ്പം ഇത് മൂന്നും തമ്മിലുള്ള ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ഒരു മാരിടൈം ബേസ് ആയിട്ടുള്ള ഒരു സിറ്റിനെ നിലനിർത്തുന്നത്. കാരണം അവിടെയാണ് ആ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഹിൻ്റർലാൻഡ് നഷ്ടപ്പെട്ട ഈ നഗരത്തിലെ കച്ചവടം നിൽക്കും. അപ്പോൾ ഹിൻ്റർലാൻഡ് പിടിക്കാനാണ് അന്നത്തെ എല്ലാ രാജാക്കന്മാരും ശ്രമിച്ചത്. ഇത് തന്നെയാണ് സാമൂതിരി ചെയ്തത്. സാമൂതിരി ചെയ്ത അതേ പരിപാടി തന്നെയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഒക്കെ ചെയ്യുന്നത്. അതിനാണ് അവർ റെയിൽവേ കൊണ്ടുവന്നതും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചതും.
1: ഈ കൾച്ചറൽ സ്പേസിൽ ശരിക്കും മാരിടൈം ട്രേഡിന്റെ ഇൻഫ്ലുവൻസ് ഏതൊക്കെ രീതിയിലാണ് വന്നത്? ഡ്രസ്സാണോ, ലാംഗ്വേജ് ആണോ, ഫുഡ് ആണോ?
0: തീർച്ചയായിട്ടും കൾച്ചറൽ സ്പേസിലും വലിയ മാറ്റമുണ്ട്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ആളുകൾ വരുന്ന സമയത്ത് അവർ കഴിക്കുന്ന പ്രത്യേക ഭക്ഷണം അത് കണ്ടുപിടിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറ്റിച്ചെറൽ അംഗങ്ങളിൽ ഒരു വീടിൽ ഒരു അടുക്കളയല്ല ഉണ്ടാവുക, നിരവധി അടുക്കളകൾ ഉണ്ടാവും. ഓരോ അടുക്കളയിലും പലപ്പോഴും ഓരോ തരത്തിലുള്ള ദേശക്കാരായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അവരുടെ ഭക്ഷണമായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവുക. കോഴിക്കോട്ട് ഈ ഭക്ഷണ സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. പലതരം ഭക്ഷണം, ഇപ്പോൾ ഇവിടെ ബറാമികളുണ്ട്, ബോറ മുസ്ലിംസ് ഉണ്ട്, ഇവരുടെയൊക്കെ പ്രത്യേകം പ്രത്യേകം ഭക്ഷണങ്ങൾ വരുന്നുണ്ട്. പാസീസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ തമിഴ് കൾച്ചറിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾ വന്നു ചേരുന്ന ഇടമാണ്. ഇതിൽ തന്നെ ഫോറിൻ മെർച്ചൻസ് ഉണ്ടാവും, ഇൻഡിജീനിയസ് മെർച്ചൻസ്. ഇൻഡിജീനിയസ് മെർച്ചൻസ് തന്നെ നമ്മുടെ ഗുജറാത്തികളെയൊക്കെ പോലെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ഭക്ഷണ രീതികൾ വ്യത്യാസമുണ്ട്. അതേസമയം ജെയിൻ മെർച്ചൻസ് ഉണ്ട്, ജെയിൻ മെർച്ചൻസിൻ്റെ ഫുഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ ഇങ്ങനെ വരും. പിന്നെ കൾച്ചറലായിട്ട് ആർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വരാറുണ്ട്, ആർക്കിടെക്ചർ വന്നിട്ടുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള. ഇപ്പം നമ്മളുടെ ഇവിടെ പലപ്പോഴും നമ്മൾ പാർസി ടെമ്പിൾ നമുക്കറിയാം, പാർസി അഞ്ജുമൻ ബോഗ് എസ് എം സ്ട്രീറ്റിലുള്ള ഒരു ഇത് നമുക്കറിയാം. അവിടെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ നഗരത്തിൽ അവർക്ക് ആ സെറ്റിൽമെൻറ്റ് കിട്ടിയ സമയത്ത് അവരുടെ ബെറിയൽ സിസ്റ്റം ഒന്നും ഇങ്ങനെയായിരുന്നില്ല. ഇപ്പം ബെറിയൽ സിസ്റ്റം ക്രിസ്ത്യൻസിനെ പോലെ അവർ സെമിട്രിയാണ്. അവിടെ ആദ്യം സെമിട്രി അല്ല, ബോംബെയിലെ ഇവരുടെ ഒറിജിനൽ സ്ഥലത്ത് ബോംബെയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഒരുപാട് പോലെയുള്ള സെറ്റിൽമെൻറ്റ്സിലൊക്കെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണശേഷം ശവശരീരം കഴുകൻ ആഹാരമാക്കുകയാണ് ചെയ്യുന്നത്. ബോംബെയിലെ കമല നെഹ്റു പാർക്കിനടുത്തൊക്കെയാണ് ഈ സ്ഥലമുള്ളത്. പക്ഷേ ഈ കോഴിക്കോട് നഗരം വളർന്ന സമയത്ത് അത്ര ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, കഴുകന്മാരില്ല; രണ്ട്, ഈ ബോഡി ഫുള്ളി പെറിഷായി പോകുന്നില്ല, ഭക്ഷിച്ചു പോകുന്നില്ല. അപ്പം അതിൻ്റെ പ്രശ്നവും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മറേഷൻ പോലെ ഒരു ചെറിയൊരു ടൂം അവിടെ ഉണ്ട്. അതിലവർ വിളക്ക് കത്തിക്കും, പകരം അവർ ബറി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രാക്ടീസ് അവിടെ നഗരത്തിൻ്റെ ഇതിനനുസരിച്ച് ആ പ്രാക്ടീസും മാറുകയാണ്. ദൈവർ ആക്ച്വലി കോംപ്രമൈസിങ്, അവിടെ ഒരു കോംപ്രമൈസാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല കമ്മ്യൂണിറ്റികളുടെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം. ഇപ്പം ജെയിൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ അവരുടെ ടെമ്പിൾ ഉണ്ടല്ലോ, ആ ടെമ്പിളിൻ്റെ മുമ്പ് അവിടെ വേറൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിൾ വേറൊരു ട്രഡീഷനിൽ ഉണ്ടായിരുന്നു, ദിഗംബര ട്രഡീഷനിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ആ ടെമ്പിൾ നടത്തുന്നത് ശ്വേതംബര ട്രഡീഷനിലുള്ള ആൾക്കാരാണത്, തൃക്കോവിൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത്. ഇതെല്ലാം തന്നെ നഗരം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരാരും എന്തായില്ല, കൂടിച്ചേർന്ന് ഇടകലർന്നു പോകുന്നില്ല. മൾട്ടി കൾച്ചറലായിട്ട് അവിടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗുജറാത്തികളായാലും പാർസികളായാലും ഈ ജെയിൻസ് ആയാലും ഇവരൊക്കെ തന്നെ. പിന്നെയും അതിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരുന്നത് മുസ്ലിം സമുദായങ്ങളിലാണ്, കുറച്ചും കൂടി ഒരു മാറ്റങ്ങൾ വരുന്നതും അവർ കോസ്മോപോളിറ്റൻ ഇതിലേക്ക് അവർ വഴിമാറിപ്പെടും. പിന്നെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയകാല ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, രാജാവ് അധികാരം കൈകാളുന്നത് ഒരിക്കലും ശക്തിയിൽ മാത്രമല്ല. അയാളുടെ പവർ എന്ന് പറയുന്നത് എന്താ പറയുക, ശിക്ഷിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അയാളൊരു വലിയ മൈറ്റിയാണ് കാണിക്കുന്നത്, അയാളെ ഹെജിമണി എക്സസൈസ് ചെയ്യുന്നത് മറ്റ് പല രീതികളുമുണ്ട്. അതിൽ വരുന്ന ഒന്നാണ്, രാജാവ് വലിയൊരു കലാകാരനാണ്, അയാൾ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഭാവം രാജാവിന് ആ ഭാഗത്തും കൊടുക്കുക, അതായത് സകല കലാവല്ലഭൻ. അപ്പം അത്തരത്തിലുള്ളൊരു ശ്രമം കോഴിക്കോട്ട് നടന്നിട്ടുണ്ട്. അതാണ് രേവതി പട്ടത്താണെന്ന് പറയുന്ന ഒരു സംഭവം. വലിയൊരു സ്കോളർലി അസംബ്ലി വിളിക്കുന്നു, രാജാവിൻ്റെ സാന്നിധ്യത്തിൽ അത് നടപ്പിലാക്കുന്നു, ഇങ്ങനെയുള്ള ആൾക്കാർ ആദരിക്കുന്നു, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ വിദൂര ദേശത്ത് എന്ന് പറയാം, ഇങ്ങനൊരു രാജ്യമുണ്ട്, ഇവിടെ വലിയൊരു അസംബ്ലി നടക്കുന്നുണ്ട്, സംസ്കൃത പണ്ഡിതന്മാർ വരുന്ന വലിയൊരു സ്ഥലമാണ്, അപ്പോൾ ആ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയല്ലോ, അതിഭീകരമായ സമ്പന്നമായൊരു നഗരമാണ് എന്ന് പറയുമ്പം ഒരേ സമയം അതിൻ്റെ എക്കോണമി ചലിക്കുന്നു. കാരണം ഒരേ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും എന്തുണ്ടാവും, മാർക്കറ്റ് ഉണ്ടാവും, അവിടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു, വിദേശികൾ വരുന്നു, അവരിതിലിടപെടുന്നു, അവരിലൂടെ രാജാവിൻ്റെ ഫെയിം ഇങ്ങനെ പോവുകയാണ് പുറത്തേക്ക്. അപ്പം ഇതൊക്കെ ഓരോ തന്ത്രങ്ങളാണ്.
2: ചരിത്രകാരനും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷിനോയ് ജസിന്ത് സംസാരിക്കുകയായിരുന്നു ഇതുവരെ, ഒപ്പം തേജസ്വിനി നായർ. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കേൾക്കാം.

0: റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: മഴക്കാലം സ്റ്റാർട്ടായി, പുറത്തേക്ക് പോകുമ്പോ അംബ്രല്ല, റെയിൻകോട്ട് ഒന്നും മറക്കാതെ എടുത്തോളൂ. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ എല്ലാരും.
3: പക്ഷേ വീട്ടിൽ, അപ്പാർട്ട്മെന്റ്സിൽ, ബേസ്മെന്റ്സിൽ, പാർക്കിംഗ് ഏരിയസിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ പ്രോബ്ലം അല്ലേ?
2: അതിനാണ് നമ്മുടെ CRI ഡ്രെയിനേജ് പമ്പ് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വേഗത്തിൽ റിമൂവ് ചെയ്ത് ഏരിയ ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു.
3: മഴ എത്ര പെയ്താലും വാട്ടർ ലോഗിംഗിന് കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട.
2: ഈ മൺസൂണിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിന് ഗുഡ് ബൈ പറയൂ CRI ഡ്രെയിനേജ് പമ്പ്സിലൂടെ. CRI പമ്പ്സ്, യുവർ റിലയബിൾ മൺസൂൺ പാർട്ണർ.
4: വളരുന്ന ഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ഖ്യാതിയോടെ 130,000-ത്തിലധികം ആരാധകരെ ഉൾക്കൊള്ളുന്ന അത്ഭുത കായിക സമുച്ചയം, മനോഹരമായ നരേന്ദ്രമോദി സ്റ്റേഡിയവും അത്യാധുനിക സൌകര്യങ്ങളുള്ള 20 സ്പോർട്സ് സ്റ്റേഡിയങ്ങളും ഉൾപ്പെടുന്ന 233 ഏക്കർ എൻക്ലേവ്, 2023 ഏകദിന ലോകകപ്പ് ഫൈനലിനും 2026 2020 ലോകകപ്പ് ഫൈനലിനും വേദിയായ ഭാരതത്തിന്റെ അഭിമാന കായിക കേന്ദ്രം, ലോകോത്തര മത്സരങ്ങൾക്കും പുതിയ തലമുറയുടെ കായിക സ്വപ്നങ്ങൾക്കും ചിറകു നൽകുന്ന ഇടം, സർദാർ പട്ടേൽ സ്പോർട്സ് എൻക്ലേവ്. വളരുന്ന ഭാരതം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
8: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. സംസ്ഥാനത്തെ ടെക്നോളജി മേഖലയെ ഏകോപിപ്പിക്കുന്ന ടെക് കേരളം ബ്രാൻഡും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വിജയത്തിന് കുറുക്കുവഴികളില്ലെന്നും ജാതി ഒന്നിന്റെയും അടിസ്ഥാനമല്ലെന്നും മന്ത്രി. അഷ്ടമുടി വാട്ടർഗേറ്റ് ഫെസ്റ്റിവലിനെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പോലെ വാർഷിക സംഗീത ഫെസ്റ്റിവലാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി കൊല്ലത്ത് നിർവഹിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ശുചീകരണ സംവിധാനങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ നാളെ അവലോകന യോഗം ചേരും. കാറ്റിലും മഴയിലും തകർന്നു വീണ് അപകട ഭീഷണിയായി നിൽക്കുന്ന പെരുമ്പാവൂർ ഓടക്കാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയം അടിയന്തിരമായി പൊളിച്ചു നീക്കാൻ തീരുമാനം. ഇതിനായി ജില്ലാ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 25,000 രൂപ അനുവദിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ DSajith ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനിയിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്പർ ഇതാണ്, 9400224444. ആദ്യ ഗാനം ദാദാ സാഹിബ്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫ് അലി കച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ദീപ ബാലശ്ശേരി.

രഞ്ജിനിലിനി പാഥേയം. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം, രവി ബോംബെ. ഈ ഗാനം കേൾക്കാൻ സന്ദേശമയച്ചിരിക്കുന്നു ബിനീഷ് എരവട്ടൂർ, പേരാമ്പ്ര.

ഇനി കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി ബെന്നി ദയാൽ നയിക്കുന്ന സംഘഗാനം കേൾക്കാം, ചിത്രം കാര്യസ്ഥൻ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അശ്വിനി കൈവേലി.

0: ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ 11,200 കോടി രൂപ ചെലവിൽ ഉയർന്ന അത്യാധുനിക എയർപോർട്ട്. നാഷണൽ ക്യാപിറ്റൽ റീജിയനും പശ്ചിമ ഉത്തർപ്രദേശിനും ഇനി വൻ വികസന കുതിപ്പേകുന്ന 2-ാം വ്യോമപാത. പൂർണ്ണമായും സജ്ജമാകുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിലൊന്നായി മാറും. ദേശീയ തലസ്ഥാന മേഖലയുടെ പുതിയ വ്യോമ കവാടം നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ജേവാർ. വളരുന്ന ഭാരതം.
1: രഞ്ജനിലിനി യേശുദാസ് പാടിയഗാനം കേൾക്കാം. ചിത്രം അനഘ. ജോസഫ് ഒഴുകയിലിന്റെ വരികൾ. കോഴിക്കോട് യേശുദാസിന്റെ സംഗീതം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു സൗമ്യ വടകര.

രഞ്ജനിയിൽ ഇനി കേൾക്കാം നാരായണൻ പയ്യോളിയുടെ ഇഷ്ടഗാനം വിഷുക്കണി. ഈ ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, സലിൽ ചൗധരി.

ഇനി യേശുദാസ് പാടിയഗാനം കേൾക്കാം. ചിത്രം കാര്യനിസ്സാരം, കോന്നിയൂർ ഭാസിന്റെ രചന, കണ്ണൂർ രാജന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു വടകരയിൽ നിന്ന് ശ്രീദേവ് ശ്രീപാർവ. Thank you.

ഇനി കോട്ടയ്ക്കിൽ നിന്നും ശാന്ത ശശിധരൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സത്യവാൻ സാവിത്രി. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ.

0: വളരുന്ന ഭാരതം. ഇന്ത്യയുടെ വൈവിധ്യം വിളിച്ചോതുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സങ്കല്പത്തിൽ ഉയർന്ന പുതിയ പാർലമെന്റ് മന്ദിരം, മയിൽ പ്രമേയമാക്കി നിർമ്മിച്ച ലോക്സഭയും താമര പ്രമേയമാക്കിയ രാജ്യസഭയും ചേർന്ന അത്യാധുനിക ഭരണകേന്ദ്രം, അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായ ചെങ്കോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൂക്കോ പെൻഡുലവും അലങ്കരിക്കുന്ന മധ്യഹാൾ, 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷകൾ തുടിക്കുന്ന ഭാരത ജനാധിപത്യത്തിന്റെ പുതിയ മകുടം, പുതിയ പാർലമെന്റ് മന്ദിരം, വളരുന്ന ഭാരതം.
1: രഞ്ജിനി തുടരുന്നു. മുത്തോടുമുത്ത് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു രേണുക, ഹരിഗോവിന്ദൻ, കോമരപ്പടി, തേഞ്ഞിപ്പലം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ഗസൽ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ യൂസഫ് അലി കച്ചേരി, ബോംബെ രവി. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു സക്കീന കബീർ, അടിവാരം.

0: വളരുന്ന ഭാരതം. സ്വതന്ത്ര ഭാരതത്തെ നയിച്ച എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ചരിത്രവും സംഭാവനകളും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന സാംസ്കാരിക കേന്ദ്രം. ചരിത്രപ്രസിദ്ധമായ തീൻമൂർത്തി ഭവനെ ആധുനിക സമുച്ചയവുമായി കോർത്തിണക്കി നിർമ്മിച്ച അത്ഭുത നിർമ്മിതി. ഹോളോഗ്രാമുകളും ഇമ്മേഴ്സീവ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ചരിത്ര നിമിഷങ്ങളെ ജീവസുറ്റതാക്കുന്ന അനുഭവം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഭരണ നേട്ടങ്ങൾക്ക് ആദരമർപ്പിക്കുന്ന ഇടം. പ്രധാനമന്ത്രി സംഗ്രഹാലയം. വളരുന്ന ഭാരതം.
1: രഞ്ജിനിയിൽ ഇനി കേൾക്കാം ഇരിട്ടി കാക്കയങ്ങാട് നിന്ന് സോമൻ, അനിത ഇവരുടെ ഇഷ്ടഗാനം കായലും കയറും. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾ, കെ വി മഹാദേവന്റെ ഈണം.

ചിത്രം ചാന്ദുപൊട്ട്, ഗായിക എസ് ജാനകി. വയലാർ ശരത്ചന്ദ്രവർമ്മയും വിദ്യാസാഗരം ഒരുക്കിയ ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ദേവനന്ദൻ ചേളാരി.

വിനോദൻ ശിവഗിരി കേൾക്കാൻ ആവശ്യപ്പെടുന്ന ഗാനമാണ് ഇനി ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ചിത്രത്തിലെ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം രവീന്ദ്രൻ.

सजना सजना।